0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 29 ശനിയാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 13 പോരൂരുട്ടാതി നക്ഷത്രം. വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുള്ള ഒരു വാചകത്തോടുകൂടി നമുക്ക് ഇന്നത്തെ അരുണോദയം ആരംഭിക്കാം. സമയമായി കഴിഞ്ഞ ഒരു പുതിയ ആശയത്തെ തടഞ്ഞു നിർത്താനായിട്ട് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്ന ചില നല്ല ചിന്തകളും ക്രിയേറ്റീവായ ആശയങ്ങളും ഒക്കെ മാറ്റിവെക്കാൻ പലരും നമ്മളോട് പറഞ്ഞേക്കാം. എന്നാൽ ശരിയായ സമയത്ത് മനസ്സിൽ തെളിയുന്ന ഒരു നല്ല ആശയത്തിന് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ മനസ്സിലെ വ്യത്യസ്തമായ ആശയങ്ങളെ ഭയത്തോടെ ഒളിച്ചു വെക്കാതെ ധൈര്യത്തോടെ പുറത്തെടുക്കുക. ലോകം അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തിയും ഇല്ല. അവയെ എങ്ങനെ നോക്കിക്കാണുന്നു, നേരിടുന്നു എന്നതിലാണ് കാര്യമിരിക്കുന്നത്. യു ക്യാൻ കൺട്രോൾ എനി സിറ്റുവേഷൻ ഇഫ് യു ഫസ്റ്റ് കൺട്രോൾ യുവേഴ്സെൽഫ്. ഫ്ലോറൻസ് കോവൽഷിൻ എന്ന പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരിയും ആത്മീയ ഗുരുവുമായ വ്യക്തിയുടെ വാക്കുകളാണിവ. ന്യൂ തോട്ട്സ് പ്രസ്ഥാനത്തിന്റെ പ്രചാരകയായിരുന്നു. വാക്കുകളുടെയും പോസിറ്റീവ് ചിന്തകളുടെയും ശക്തി മനസ്സിലാക്കി ജീവിത വിജയം നേടണമെന്നവർ പഠിപ്പിച്ചു. ജീവിതം ഒരു പോരാട്ടമല്ല, മറിച്ച് കളിയാണ്. വാക്കുകളുടെ ശക്തി അപാരമാണ്. ഭയമില്ലാത്ത മനസ്സ് വിജയം നേടിത്തരുന്നു എന്നിങ്ങനെയുള്ള തത്വങ്ങൾ അവർ പ്രചരിപ്പിച്ചു. നാം നമ്മുടെ വിലയേറിയ സമയം കളഞ്ഞ് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. സാവധാനം, ക്ഷമയോടെ സ്വയം ഇംപ്രൂവ് ആകാൻ ശ്രമിക്കുക. മാറ്റങ്ങൾ അനുഭവിച്ചറിയാനും ക്ഷമാശീലം വളർത്തുന്നതിനോടൊപ്പം നമുക്ക് നമ്മുടെ കോപത്തെ നിയന്ത്രിക്കാനും കഴിയണം. കോപം മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. അസ്വസ്ഥമായ മനസ്സിനാകട്ടെ സത്യം കാണാൻ കഴിയില്ല. ശാന്തമായി ചിന്തിക്കുമ്പോൾ മാത്രമേ കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുകയുള്ളൂ. കൊടുക്കൽ വാങ്ങലുകളിൽ കൂടിയാണ് മിക്ക കാര്യങ്ങളും മുന്നോട്ടു പോകുന്നത്. പഴുത്ത മാമ്പഴം നിറഞ്ഞ മാവിൽ പക്ഷികൾ ഒഴിഞ്ഞ നേരമുണ്ടാവില്ല. മാവിൻ ചുവട്ടിൽ ആളുകളും ധാരാളം എത്തും മാമ്പഴം ശേഖരിക്കാനായി. എന്നാൽ മാമ്പഴക്കാലം കഴിഞ്ഞാലോ ഒരു പക്ഷിയും ആരും ആ വഴിയെ കാണാനാവില്ല. മനുഷ്യന്റെ കാര്യവും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആരിൽ നിന്ന് ഗുണമുണ്ടാവുന്നോ അവരോട് ചേർന്ന് നിൽക്കാനും പലരും ഉണ്ടാവും. അവരിൽ നിന്ന് കിട്ടാനുള്ളത് മുഴുവൻ ഊറ്റി എടുത്ത ശേഷം കിട്ടാൻ ഇനിയൊന്നും ബാക്കിയില്ലെന്ന് മനസ്സിലായാൽ അതുവരെ കൂടെ നിന്നിരുന്നവരെല്ലാം പുതിയ കൂടുകൾ തേടിപ്പോകുന്നു. ഇക്കാര്യത്തിൽ സ്വന്തവും ബന്ധവും ഒന്നും ഇല്ല. നമുക്ക് ആർക്കും ആരെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. പുറമേ കാണുന്നത് പോലെ ആയിരിക്കില്ല നാം കണ്ടുമുട്ടുന്ന പല മനുഷ്യരും. തിരയും തീരവും മാത്രം കണ്ടിട്ട് ഞാൻ കടൽ കണ്ടു എന്ന് പറയുന്നതിന് തുല്യമാണിത്. ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നമുക്കെല്ലാം ലഭിച്ചെന്നു വരില്ല. എന്നാൽ കാലം അനുകൂലമാകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിലും കൂടുതലും അതിനപ്പുറവും നമുക്ക് നമ്മളെ തേടിയെത്തും. അത് ഭാഗ്യമായാലും സന്തോഷമായാലും കാലം ഏറെ മുന്നോട്ട് പോകുമ്പോൾ നാം എല്ലാം മനസ്സിലാക്കുന്ന ഒരു തിരിച്ചറിവുണ്ട്. സമ്പത്തല്ല, സമാധാനമാണ് ജീവിതം സന്തോഷകരമാക്കുന്നത്. സ്നേഹവും കരുതലുമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. പൊതുവെ നാം എല്ലാം നമുക്ക് കിട്ടാത്ത കാര്യങ്ങളൊത്ത് സങ്കടപ്പെടുന്നവരാണ്. ലഭിച്ച സൗഭാഗ്യങ്ങളും അവയുടെ വലിപ്പം അറിയാനോ നാം ശ്രമിക്കുന്നേ ഇല്ല എന്നതാണ് സത്യം. സംഭവിക്കുന്ന ചെറിയ നഷ്ടങ്ങളുടെ കണക്കെടുപ്പിന് നാം തയ്യാറാകുകയും ചെയ്യും. നമ്മുടെ പക്കൽ 1000 സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും കിട്ടാതെ പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പേരിൽ ഒരായുഷ്കാലം മുഴുവൻ ദുഃഖിക്കുന്നവരാണ് ഏറിയ പങ്കും. നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും തടസ്സപ്പെടുമ്പോഴാണ് സാധാരണഗതിയിൽ നമുക്ക് ദുഃഖം, കോപം ഇവയൊക്കെ തോന്നാറുള്ളത്. ഇവയ്ക്ക് അടിമപ്പെടാതെ വിവേകബുദ്ധി ഉപയോഗിച്ച് അവയെ ഇല്ലായ്മ ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത്. ഓരോ പ്രശ്നങ്ങളെയും സമചിത്തതയോടെ, ശാന്തതയോടെ, ക്ഷമയോടെ സമീപിച്ചാൽ കോപത്തെ നമുക്ക് അകറ്റി നിർത്താനാവും. കോപാഗ്നിയെ വിവേകത്തിന്റെയും സ്നേഹത്തിന്റെയും വെള്ളമൊഴിച്ച് കെടുത്തി സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യുക. സന്തോഷം നമ്മെ തേടി എത്തുക തന്നെ ചെയ്യും. ഡു നോട്ട് പ്രേ ഫോർ ആൻ ഈസി ലൈഫ്, പ്രേ ഫോർ ദി സ്ട്രെങ്ത് ടു എൻഡ്യൂർ എ ഡിഫിക്കൽട്ട് വൺ. പ്രശസ്ത അഭിനേതാവായ ബ്രൂസ് ലീ, അദ്ദേഹത്തിന്റെ വാക്കുകളാണിവ. ജീവിതം നിസ്സാരമല്ല, അത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുക. നമുക്ക് ഈ ഗാനമൊന്ന് ശ്രദ്ധിച്ചാലോ.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 29-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 രാജ്യമുടനീളം ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നു. 1905 ഉത്തർപ്രദേശിലെ അലഹബാദിൽ ജനിച്ച അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ ബോൾ കൺട്രോൾ കാരണം ഹോക്കി മന്ത്രവാദി എന്ന് വിളിക്കപ്പെട്ടു. 1928 1932-36 ഒളിമ്പിക്സുകളിൽ ഇന്ത്യക്ക് സ്വർണ മെഡൽ നേടിത്തരുന്നതിൽ അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചു. ഈ ദിവസം രാഷ്ട്രപതി ഭവനിൽ വെച്ച് കായിക താരങ്ങൾക്ക് ഖേൽരത്ന അർജുന പുരസ്കാരങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. ആണവായുധ പരീക്ഷണങ്ങൾ വരുത്തിവെക്കുന്ന വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 29 ആണവ പരീക്ഷണങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു. 1991 ഓഗസ്റ്റ് 29 ലോകത്തിലെ ഏറ്റവും വലിയ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലൊന്നായ കസാഖിസ്ഥാൻ സെമി പലാറ്റിൻസ് കേന്ദ്രം ഔദ്യോഗികമായി അടച്ചുപൂട്ടിയത്. ഇതിന്റെ ഓർമ്മയ്ക്കായി കസാഖിസ്ഥാന്റെ നിർദ്ദേശപ്രകാരം 2009 ഐക്യരാഷ്ട്രസഭ ഈ ദിനാചരണം പ്രഖ്യാപിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിനായി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ ചരിത്രപ്രസിദ്ധമായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന രൂപകൽപ്പന ചെയ്യുന്നതിൽ ഈ സമിതി വഹിച്ച പങ്ക് വിലമതിക്കാനാവാത്തതാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും നാശനഷ്ടമുണ്ടാക്കിയതുമായ ദുരന്തങ്ങളിലൊന്നായ കാട്രീന ചുഴലിക്കാറ്റ് ന്യൂ ഓർലിയൻസ് തീരത്ത് ആഞ്ഞടിച്ചത് 2005 ഓഗസ്റ്റ് 29. മണിക്കൂറിൽ 280 കിലോമീറ്ററിലധികം വേഗതയിൽ വീശിയടിച്ച കൊടുങ്കാറ്റിലും പ്രളയത്തിലും 1800-ലധികം മനുഷ്യർ കൊല്ലപ്പെടുകയും കോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആധുനിക ഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച പെട്രോൾ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ മോട്ടോർ സൈക്കിളായ റീഡ് വാഗൺ ജർമ്മൻ എഞ്ചിനീയർമാരായ ഗോട്ട്ലീബ് ഡൈംലറും വിൽഹം മേബാക്കും ചേർന്ന് രൂപകൽപ്പന ചെയ്ത് പേറ്റന്റ് നേടിയത് 1885 ഓഗസ്റ്റ് 29. ആധുനിക ഇരുചക്രവാഹനങ്ങളുടെ തുടക്കം ഈ കണ്ടെത്തലിലൂടെയായിരുന്നു. വൈദ്യുതിയുടെ ചരിത്രത്തെ പൂർണ്ണമായി മാറ്റിമറിച്ച വിദ്യുത് കാന്തിക പ്രേരണം വിഖ്യാത ശാസ്ത്രജ്ഞൻ മൈക്കൽ ഫാരഡെ വിജയകരമായി പരീക്ഷിച്ചറിഞ്ഞത് 1831 ഓഗസ്റ്റ് 29. ഒരു കാന്തിക ക്ഷേത്രത്തിന് വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഇന്നത്തെ ട്രാൻസ്ഫോമറുകൾ, ജനറേറ്ററുകൾ, ഇൻഡക്ഷൻ മോട്ടറുകൾ എന്നിവയുടെ പ്രവർത്തന തത്വം ഇതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. സ്റ്റിക്ക് കൊണ്ട് മൈതാനത്ത് വിസ്മയങ്ങൾ തീർക്കുകയും ഒളിമ്പിക്സ് വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക വാനോളം ഉയർത്തുകയും ചെയ്ത കായിക ലോകത്തെ അനശ്വരമായ ഇതിഹാസം. ഇന്ന് ഓഗസ്റ്റ് 29. ഇന്ത്യൻ ഹോക്കി കണ്ട എക്കാലത്തെയും മഹാനായ താരം മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനം. 1905 ഓഗസ്റ്റ് 29 ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനം രാജ്യമൊട്ടാകെ ദേശീയ കായിക ദിനമായി നമ്മൾ ആഘോഷിക്കുന്നു. ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലഘട്ടത്തിന് ചുക്കാൻ പിടിച്ചത് ധ്യാൻചന്ദ് ആയിരുന്നു. ആംസ്റ്റർഡാമിൽ നടന്ന 1928 ഒളിമ്പിക്സ്, ലോസ് ആഞ്ചൽസിൽ നടന്ന 1932 ഒളിമ്പിക്സ്, ബെർലിനിൽ നടന്ന 1936 ഒളിമ്പിക്സ്, അങ്ങനെ തുടർച്ചയായ 3 ഒളിമ്പിക്സുകളിൽ ഇന്ത്യക്ക് സ്വർണ മെഡൽ നേടിത്തരുന്നതിൽ അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചു. അന്താരാഷ്ട്ര കരിയറിൽ 400 ഗോളുകൾ അടിച്ചുകൂട്ടിയ അദ്ദേഹത്തിന്റെ അവിശ്വസനീയമായ പന്ത് നിയന്ത്രണം കണ്ട് സ്റ്റിക്കിനുള്ളിൽ കാന്തമുണ്ടോ എന്ന് പോലും ശത്രുരാജ്യങ്ങൾ സംശയിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിലെ കായിക രംഗത്തെ ഏറ്റവും ഉയർന്ന ആദരവായിരുന്ന ഖേൽ രത്ന പുരസ്കാരം പിന്നീട് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. കായിക താരങ്ങൾക്ക് നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. രാജ്യത്തിന്റെ കായിക തലവര തന്നെ മാറ്റിമറിച്ച പ്രിയതാരം മേജർ ധ്യാൻചന്ദിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ഈ ദിനത്തിൽ ആദരവോടെ പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽ വിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
5: Info@7.
6: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. തത്തമംഗലം നാട്ടുകൾ റോഡിലെ ചിറ്റൂർ പുഴ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന് September 5 മുതൽ November 2 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ചിറ്റൂർ വഴി പോകേണ്ട വാഹനങ്ങൾ പെരുവമ്പ് ജംഗ്ഷനിൽ നിന്നും പാലം തുള്ളി പാലം വഴിയും തത്തമംഗലം അമ്പാട്ടിപ്പാളയം ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മീനാക്ഷിപുരം, വിളയോടി, വണ്ടിത്താവളം വഴിയും പോകണം. പാലത്തിൽ കാൽനട യാത്രക്കാരെ അനുവദിക്കും. ഈ പ്രവൃത്തികൾക്കായി പൈപ്പുകൾ താൽക്കാലികമായി നീക്കം ചെയ്യേണ്ടതിനാൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഏതാനും വാർഡുകളിൽ കുടിവെള്ള വിതരണം ഒന്നിടവിട്ട് 3 തടസ്സം നേരിടുമെന്നും പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 75 94 97 53 79. നമ്പർ ഒരിക്കൽ കൂടി 75 94 97 53 79. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന VBG റാം പദ്ധതിയിലേക്ക് ഓവർസിയർ തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത. ബയോഡാറ്റയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം September 7 രാവിലെ 10:30 കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04 91 28 40 25 4. നമ്പർ ഒരിക്കൽ കൂടി 04 91 28 40 25 4. ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റുകളിൽ തീറ്റപ്പുൽകൃഷി വികസന പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഡയറി പ്രൊമോട്ടർമാരെ നിയമിക്കുന്നു. പ്രതിമാസ ഇൻസെന്റീവ് 8,000 രൂപ. യോഗ്യത SSLC, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന. 2026 January 1 പ്രായപരിധി 18 മുതൽ 45 വയസ്സ്. മുൻപ് ഈ തസ്തികയിൽ സേവനമനുഷ്ഠിച്ച പ്രവൃത്തി പരിചയമുള്ളവർക്ക് 5 വയസ്സിളവ് അനുവദിക്കും. അപേക്ഷകർ അതത് ക്ഷീരവികസന യൂണിറ്റ് പരിധിയിലെ സ്ഥിര താമസക്കാരാകണം. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വിലാസം തെളിയിക്കുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഉള്ളടക്കം ചെയ്ത അപേക്ഷ September 5 വൈകിട്ട് 5 ബന്ധപ്പെട്ട ബ്ലോക്ക് തല ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ സമർപ്പിക്കണം. പാലക്കാട് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലാണ് അഭിമുഖം. ചിറ്റൂർ, പാലക്കാട്, മലമ്പുഴ, കൊല്ലങ്കോട്, നെന്മാറ, ആലത്തൂർ, കുഴൽമന്ദം, ഒറ്റപ്പാലം ബ്ലോക്കുകളിലെ അപേക്ഷകർക്ക് September 14 അട്ടപ്പാടി, പട്ടാമ്പി, മണ്ണാർക്കാട്, ശ്രീകൃഷ്ണപുരം ബ്ലോക്കുകളിലുള്ളവർക്ക് September 15 രാവിലെ 10 അഭിമുഖം നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04 91 25 05 13 7. നമ്പർ ഒരിക്കൽ കൂടി 04 91 25 05 13 7. ആലത്തൂർ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ക്ഷീര കർഷകർക്കായി തീറ്റപ്പുൽ കൃഷിയും കാലിത്തീറ്റ വിളകളും വിഷയത്തിൽ തുദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. September 10, 11 തീയതികൾ നടക്കുന്ന പരിശീലനത്തിന് 20 പ്രവേശന ഫീസ്. September 7 വൈകിട്ട് 4 DTC@gmail.com എന്ന ഇമെയിൽ വഴിയോ 94 95 22 89 98 എന്ന നമ്പർ മുഖേനയോ രജിസ്റ്റർ ചെയ്യാം. നമ്പർ ഒരിക്കൽ കൂടി 94 95 22 89 98. പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ 1st BA മ്യൂസിക്, മൃദംഗം, വയലിൻ, വീണ കോഴ്സിന് ഏതാനും സീറ്റുകളിൽ ഒഴിവുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിച്ച ശേഷം 89 43 76 76 84 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് അറിയിച്ചു. നമ്പർ ഒരിക്കൽ കൂടി 89 43 76 76 84. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ SUV, MUV, ഡ്രൈവർ സഹിതം വാഹനം വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിന് സ്ഥാപനങ്ങൾ, ഏജൻസികൾ, വ്യക്തികളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. സെപ്റ്റംബർ 9 ഉച്ചയ്ക്ക് 2 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-29-51-01. നമ്പർ ഒരിക്കൽ കൂടി 0491-29-51-01. മണ്ണാർക്കാട് അഡീഷണൽ ICDS പ്രൊജക്ട് പരിധിയിലെ കോട്ടയപ്പാടം, അലനല്ലൂർ, തച്ചനാട്ടുകര പഞ്ചായത്തുകളിലെ അംഗനവാടികളിൽ പാല് വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. സെപ്റ്റംബർ 5 ഉച്ചയ്ക്ക് 12 വരെ സമർപ്പിക്കാം. ഇതോടുകൂടി ഇൻഫോ 7 പൂർണ്ണമാകുന്നു. നന്ദി.
0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്, 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
5: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
7: എന്താ ചേട്ടാ ഒരു വിഷമം?
8: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
7: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
9: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
5: 5-star ബി എൻ ക്യാപ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
7: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
6: ആഘോഷം തുടങ്ങിയില്ലേ?
7: യെസ്, 1,000 സമ്മാനങ്ങൾ, 20 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
8: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
9: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാ.
10: ഹലോ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ അഭിരാമിയാണ് ഉള്ളത്. ഞാനിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ട കേട്ടോ, നമ്മൾ മറന്നുപോയ ചികിത്സകൾ എന്നാണ് ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ ഹെഡ്ലൈൻ. ഞാനിത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, ഇതിൽ കൂടുതലും ചികിത്സകൾ നമ്മൾ മറന്നുപോയി. എന്താണ് ആ സംഭവം, എന്താണ് കാര്യം എന്നൊക്കെ ഞാൻ പറയാം. എഴുത്തോലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. നമ്മൾ എന്നും എല്ലാ ദിവസവും ഓട്ടത്തിലാണ്. ചില ആളുകൾ പറയാം, ഒന്നിക്കാൻ കൂടെ സമയമില്ല, അങ്ങനെയാണ് ഇങ്ങനെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഓഫീസിലെ ഡെഡ്ലൈൻസ്, വീട്ടു ജോലികൾ, മറ്റുള്ള ആളുകളുടെ പ്രതീക്ഷകൾ, ഇതിനിടയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോകുന്ന സമയങ്ങൾ അല്ലേ. ശരീരത്തിന് വിശക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കൊടുക്കും, അത് മറക്കില്ല. എന്നാൽ ആത്മാവിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്, നമ്മുടെ സോളിന് വിശക്കുമ്പോൾ എന്താണ് നിങ്ങൾ കൊടുക്കാറുള്ളത്, അതാണ് ഇന്നത്തെ എഴുത്തോല സംസാരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: സോൾ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും അത് അത്ര വലിയ ആഡംബരമായിട്ടുള്ള സാധനമല്ല, പക്ഷേ നമ്മൾ ഏറെ ആഡംബരം കൊടുത്ത് നോക്കേണ്ട ഒരു കാര്യമാണ് അത്. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകുന്ന ഒരു ചെറിയ കരുതലാണ്, ഒരു കെയറാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനിടയിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുകയാണല്ലേ. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ജനൽ കമ്പികളിൽ തട്ടിത്തഴുകി വരുന്ന കാറ്റേറ്റ് കുടിക്കുന്ന ഒരു കട്ടൻ ചായ ആകാം, അല്ലെങ്കിൽ ഹെഡ്ഫോൺ കാതിലേക്ക് അങ്ങനെ അമർത്തി വെച്ച് കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടാകാം. ഓർക്കുക, നിങ്ങൾ സന്തോഷമായിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയൂ. സോ ഡോണ്ട് ജസ്റ്റ് സർവൈവ്, സ്റ്റാർട്ട് ടുഡേ, ലെറ്റ്സ് റിവൈവ്. ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ ശരീരത്തെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും കുറച്ചുകൂടെ സ്നേഹിക്കണം, പാമ്പർ ചെയ്യണം. സോൾ പാമ്പറിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ കഴിയുള്ളൂ, ചുറ്റുമുള്ളവർക്കും ആ ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സാധാരണ നമ്മൾ ചെയ്യാറുള്ള സെൽഫ് കെയർ, ഒരു പക്ഷേ ഫേഷ്യൽ ചെയ്യുക, ജിമ്മിൽ പോവുക, നല്ല വസ്ത്രം ധരിക്കുക, ഇതൊക്കെ ശരീരത്തിൻ്റെ ഒരു ഔട്ടർ കാര്യങ്ങളാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലേ. പക്ഷേ സോൾ കെയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിനെ പോഷിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാനും ഉള്ളിൽ യഥാർത്ഥ സമാധാനവും സന്തോഷമൊക്കെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നാണ് സോൾ കെയർ. സെൽഫ് കെയറും വേണം, പക്ഷേ സെൽഫ് കെയർ മാത്രം പോരാ, സോൾ കെയറും അത്യാവശ്യം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: മനസ്സിന് ഓക്സിജൻ കൊടുക്കാൻ നിങ്ങൾ മറക്കാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലേഖനം ഞാൻ കഴിഞ്ഞിടയ്ക്ക് വായിച്ചായിരുന്നു. അതായത് ഫോൺ നോട്ടിഫിക്കേഷൻസും ഈ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നിറഞ്ഞ നമ്മുടെ ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിലും ശരിക്കും സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഈ മനസ്സിന് ഓക്സിജൻ കൊടുക്കണ പോലെയാണ്. യാതൊരു ടെൻഷൻസും കൊടുക്കാതെ, യാതൊരു പ്രഷറും കൊടുക്കാതെ ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്ത് പഴയ കൂട്ടുകാരെയൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കില്ലേ, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മനസ്സിന് ഓക്സിജൻ കൊടുക്കുകയാണ് അല്ലേ. ഒട്ടും വായു കടന്നു പോകാത്ത ഒരു ഇരുണ്ട മുറി, ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മുറി, ആ മുറിയുടെ ജനൽ തുറന്നിടുമ്പോൾ ആ ഒരു ശുദ്ധവായു, ആ ഒരു കാറ്റിങ്ങനെ മുഖത്തേക്ക് അടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി ഇല്ലേ, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിനും ചെയ്ത് കൊടുക്കണം അല്ലെ. ഇതൊക്കെയെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിന്റെ ജാലകം തുറന്നിടണം എന്നുള്ളൊരു കാര്യമാണ്. ആത്മാവിനെ കണ്ടെത്താനായിട്ട് ഹിമാലയത്തിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞു പോകുന്ന ചില ആളുകളുണ്ട്. പക്ഷേ ശരിക്കും ആത്മാവിനെ കണ്ടെത്താൻ, നിങ്ങളുടെ സോളിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഹിമാലയം വരെ പോകേണ്ട ആവശ്യമില്ല. ഏറ്റവും ബിസി ആയിട്ടുള്ള ദിവസത്തിൽ പോലും ഒരു 5 മിനിറ്റ് ശാന്തമായി നിങ്ങൾക്ക് ഇരിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് വലിയ കാര്യം എന്നുള്ളതാണ്. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് സോളുമായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും. രാവിലെ എഴുന്നേറ്റ ഉടനെ എന്താ പറയുക, വളരെ പോസിറ്റീവായിട്ടിരുന്ന്, വളരെ സൈലൻ്റായിട്ടിരുന്ന് ശ്വാസം എടുക്കുകയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങളെ സോളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാ ദിവസവും മറ്റുള്ള ആളുകളുടെ ജീവിതം കാണാൻ സോഷ്യൽ മീഡിയ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് അത്ര നല്ലതല്ല. സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ക്യാമറ തിരിച്ച് നമ്മുടെ നേരെ വെക്കുക എന്നുള്ളതാണ്. രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചിന്തകളൊക്കെ എഴുതി വെക്കാം, ഇന്ന് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഓർത്ത് നന്ദി പറയുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ സെൽഫ് റിഫ്ലക്ഷൻ നമ്മളിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സോൾ കെയർ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ എഴുത്തോലയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടു.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമില്ലേ, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഈ ചികിത്സകളൊക്കെ നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോയി ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഈ ചികിത്സകളൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഹോസ്പിറ്റൽസിലെ ചികിത്സയെക്കുറിച്ചല്ല പറയണേ, അതല്ലാതെയുള്ള ചില ചികിത്സകൾ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ചില മെഡിക്കേഷൻസ് ഒക്കെ നിങ്ങൾ മറന്നുപോയോ എന്ന്. നമ്മളെപ്പോഴോ മറന്നുപോയി പണച്ചെലവില്ലാത്ത ചില മാന്ത്രികമായിട്ടുള്ള ചികിത്സകൾ, നമ്മുടെ പ്രകൃതിയും ലൈഫും ഒക്കെ നമുക്ക് തന്ന ചില സുഖപ്പെടുത്തലുകൾ. അവസാനമായിട്ടൊരു സൂര്യോദയം കണ്ടത് എപ്പോഴാണെന്നുള്ളതായിരുന്നു അതിലെ ആദ്യത്തെ ചോദ്യം. നമ്മൾ ഈ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനെ കാമാക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ടാവും, ആ ഒരു മൂഡിലേക്ക് നമ്മൾ എത്തുന്ന പറയണേ. അതിലും വലിയ മരുന്ന് വേറെ ഉണ്ട്, അതിലും വലിയ മരുന്ന് വേറെ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ കടന്നു പോകുന്ന മഴക്കാലം അല്ലെ, പനി പിടിക്കുമെന്ന് പേടിച്ച് മാറി നിൽക്കാതെ ഒരു തവണയെങ്കിലും നമ്മൾ ആ മഴത്തുള്ളികളെ ആസ്വദിച്ച് മഴയിൽ നനയണം. ചിലപ്പോൾ ഈ മഴവെള്ളത്തിൽ നമ്മുടെ മനസ്സിലുള്ള മഴ നനയുന്ന സമയത്ത് മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ ഒഴുകിപ്പോവും, ഒലിച്ചു പോകും എന്നൊക്കെയാണ് പറയണത്. പിന്നെ പകൽ സമയത്ത് വെറുതെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതും ഒരു തരത്തിലൊരു മെഡിക്കേഷനാണ്. ഈ മേഘങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചിങ്ങനെ നോക്കാറുണ്ട്. എന്താണ് സംഗതി എന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിലും കുറച്ചു നേരം നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ മൊത്തത്തിലൊന്ന് കാമാവുന്നുണ്ട്. അപ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുക, രാത്രിയാകുന്ന സമയത്ത് ടെറസിൽ പോയിട്ട് ആകാശം നോക്കി നിൽക്കുക, ഇങ്ങനെയുള്ള കുറേയധികം ചികിത്സകൾ ഇന്നത്തെ കാലത്ത് ഓരോരുത്തർക്കും ഓരോരുത്തരും അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കുള്ള ചികിത്സയാണ്. ഫോൺ മാറ്റിവെച്ച് വെറുതെ നടക്കുമ്പോൾ, നോട്ടിഫിക്കേഷൻസിൻ്റെ ശബ്ദമൊന്നുമില്ലാതെ പ്രകൃതിയുടെ ശബ്ദം കേട്ട് നമ്മൾ നടക്കുമ്പോൾ, അത് നമ്മുടെ മനസ്സിന് തരുന്ന സുഖം അത് അനുഭവിച്ച് തന്നെ അറിയണം. അത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ചിരി, വിഷമങ്ങളെല്ലാം മറന്ന് നമ്മൾ നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്നവരെ കെട്ടിപ്പിടിക്കുന്നത് പോലും നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മളെ കാമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഈ ഒച്ചയും ബഹളവും ഇല്ലാത്ത ഒരിടത്ത് ശാന്തമായി ഇരിക്കുമ്പോൾ തന്നെ സമാധാനം കിട്ടും. ഇതിനൊക്കെ ഇന്നിപ്പോൾ ഞാൻ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ മറന്നുപോയ ചികിത്സകളല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ചികിത്സകൾക്കൊന്നും ഒരു രൂപ പോലും ചെലവില്ല. ഒരു രൂപ പോലും ചെലവില്ലാതെ ആത്മാവിനെ സുഖപ്പെടുത്തുന്ന യഥാർത്ഥ ചികിത്സകൾ, ഇതിലേതെങ്കിലും ചികിത്സ നിങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാണോ അല്ലയോ എന്നതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തോടു കൂടി ഞാൻ എൻ്റെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരു കിട്ടില്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാവട്ടെ. ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ് ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തണുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കൂട്ടുകൂടാ.
2: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
3: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
3: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
2: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് SUV.
4: സ്മാർട്ട് ആകു കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
7: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
6: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
8: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം, മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ആഹല്യ വിഷസിലേക്ക്. അപ്പോൾ ഈ സമയം എത്രയായിട്ടുണ്ട്? കൃത്യം പറയുകയാണെങ്കിൽ 8 മണി ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസുമായിട്ട് ആരാ വന്നിരിക്കുന്നത്? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആയില്ല. അപ്പൊ നിങ്ങൾ വിചാരിച്ചില്ലേ, വീണ്ടും ആയില്ലയോ, എന്താ ഇത്, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയിട്ട് അറ്റാ ബൈ ബൈ പറഞ്ഞു പോയു നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല ഗായ്സ്, എന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട്. ആരായിരിക്കും ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ്? ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? ഒരു സെക്കൻഡ് സമയം ഞാൻ തരത്തുള്ളൂ ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എനിക്ക് ഗസ്റ്റിനെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യേണ്ടതാണ് ഇന്നത്തെ അഹല്യ വിഷസിലേക്ക്. ഗസ് ചെയ്തോ? ഗസ് ചെയ്തിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ഗസ് ഒക്കെ തെറ്റാണ് കേട്ടോ, അതും ഞാൻ പറയും. ഓക്കെ, എനിവേ ഇന്നത്തെ നമ്മുടെ അഹല്യ വിഷസിലെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്നറിയോ?
1: അത്രയ്ക്കൊക്കെ വേണോ?
0: ഓ വന്നല്ലേ. ഓക്കെ, ചില സമയത്ത് അത്രയ്ക്കൊക്കെ വേണം. എവിടെയായിരുന്നു? എത്ര നാളായി? ഒരു ഓണമായിട്ട് എങ്ങോട്ടോ പോയതാണ്. മഹാബലി വരെ വർഷത്തിൽ ഒരിക്കൽ വന്ന് പോവാറുണ്ട്. സുനിലിനെ കാത്തിരുന്ന് ഞങ്ങളെല്ലാരും സങ്കടപ്പെട്ടു, വിഷമിച്ചു, രണ്ടു തുള്ളി കണ്ണീർ പൊഴിച്ചു. ഞാൻ
1: നമ്മുടെ ലൈഫില് എല്ലാത്തിൽ നിന്നും ഇടയ്ക്കൊക്കെ ബ്രേക്ക് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന, വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോ അങ്ങനെ ഒരു ബ്രേക്ക് ആയിരുന്നു. ഒരു 1 വീക്ക് ബ്രേക്കിന് ശേഷം
0: വല്ലാത്തൊരു ബ്രേക്ക് ആയി പോയി കേട്ടോ.
1: അതെ,
0: എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താ ചെയ്യാ, ഞാൻ നോക്കുമ്പോ ഞാനിവിടെ ഒറ്റയ്ക്കെങ്കിൽ സങ്കടം വന്നു. സുനിലിനില്ല, സുനിലില്ലാത്തതല്ല എന്റെ ഏറ്റവും വലിയ സങ്കടം. എന്റെ ഉച്ചത്തെ ചോറ് പോയി. നിങ്ങൾക്കറിയാത്തൊരു രഹസ്യണ്ട് ഗായസ്, എനിക്ക് ഉച്ചക്ക് എന്റെ അന്നദാതാവാണ് സുനിൽ. സുനിൽ നല്ല ചോറ് എനിക്ക് തരാറുണ്ട്, ഞാൻ അത് കാത്തിരിക്കാറുണ്ട്. എന്റെ ചോറ് പോയാലും എനിക്ക് വിഷമം.
1: എന്തായാലും കുറച്ച് നാൾക്ക് ശേഷം അഹല്യ വിഷസിലേക്ക് വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നു. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു എന്നൊക്കെ വിശ്വസിക്കുകയാണ്. ഓണമൊക്കെ കഴിഞ്ഞല്ലേ?
0: ഓണമൊക്കെ കഴിഞ്ഞു, വല്ലതും അറിയുന്നുണ്ടോ? ഞങ്ങളിവിടെ ഓണം കഴിഞ്ഞു, ഓണത്തിന്റെ ഓണക്കോടി കൊടുത്തു, അങ്ങനെ കൊറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സുനിൽ ഇതെന്തെങ്കിലും അറിഞ്ഞിരുന്നു?
1: ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും ഓണക്കൂടി കിട്ടിയ എല്ലാവർക്കും ആശംസകളും അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുകയാണ്. എല്ലാവരും ഓണമൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ എന്റെ ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ വളരെ
0: സ്പെഷ്യൽ ആയിരുന്നു.
1: ഇതുപോലെ ഒരു ഓണം
0: എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല.
1: അത്രയും
0: ഗംഭീര ഓണമായിരുന്നു സുനിലിന്റെ. സുനിൽ, ഞാൻ വിചാരിച്ചു ഇന്ന് സ്പെഷ്യൽ ഒരു ടോപ്പിക് ഒന്നും വേണ്ടാന്ന്. കാരണം കുറേ കുറേ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊക്കെ ഒരുമിച്ച് മോർണിംഗ് അഹല്യ വിഷസിൽ വരുന്നത്, അല്ലേ?
1: ഞാനും ആയിലേക്ക് ഒരുമിച്ച് വന്നിട്ട് കുറേ അധികം നാളായി.
0: യെസ്, കുറേ കുറേ നാളായിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു,
1: ശരിക്കും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഈ ഒരു ആഴ്ച ഓണം സ്പെഷ്യൽ ലൈവിലൊക്കെ വരാനായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ബ്രേക്ക് എടുത്തത് കൊണ്ട് വരാൻ പറ്റിയില്ല.
0: അതെ, അത് ഞങ്ങൾ ബ്രേക്ക് എടുപ്പിച്ചതാണല്ലോ അല്ലേ? അങ്ങനെയല്ല, അല്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഒരു മീ ടൈം വേണം അല്ലേ? നമ്മുടേതായ ഒരു സമയം നമുക്ക് എപ്പോഴും വേണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നതിൽ ഒരിക്കലും ഒരു തെറ്റില്ല കേട്ടോ. ഇടയ്ക്ക് നമ്മളൊക്കെ ബ്രേക്ക് എടുത്ത് നമ്മളൊന്ന് റിലാക്സ് ചെയ്യണം അല്ലേ? പിന്നല്ലാതെ നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം, സ്വയം നൽകാൻ പറ്റുന്ന ഒരു കാര്യം, നല്ല സമയം, നല്ല റെസ്റ്റ്, നല്ല ഉറക്കം, നല്ല ഭക്ഷണം, ഇതൊക്കെയാണെന്നാണ് അറിവുള്ളവർ പറയാറ്.
1: അപ്പൊ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടും വീക്കെൻഡ് ആയതുകൊണ്ടും പിന്നെ ഓണമൊക്കെ, ഓണത്തിന്റെ അവധിയൊക്കെ ഇങ്ങനെ തീരാൻ പോകുന്ന വിഷമത്തിലായതുകൊണ്ടും ഇന്ന് പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാം, വിശേഷങ്ങളൊക്കെ പറയാം. നിങ്ങളുടെ ഓണക്കാലമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓണം കഴിഞ്ഞു പോകുന്നതിൽ വിഷമമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പറയാമല്ലേ?
0: അതെ, എല്ലാം പറയാം. ഒരു കലാശക്കുട്ടി കഴിഞ്ഞിട്ടുണ്ടാവും, വീട്ടിലെ ഫ്രിഡ്ജിന്റെ അകത്തിരിക്കുന്ന സാമ്പാറും അവിയലൊക്കെ ഏകദേശം ഒന്ന് സൈഡായിട്ടുണ്ടാവും.
1: അല്ല, ഇനിയും ഫ്രിഡ്ജിന്റെ അകത്തുള്ളതൊന്നും എടുത്ത് കഴിക്കരുത്.
0: അതെ അതെ, കൊറേ കുറച്ച് ദിവസം ആയല്ലോ അല്ലെ, ഇനി അതിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചും കൂടി ചൂടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ നോക്കിയേക്കോ കേട്ടോ. അപ്പൊ ദേ സുനിലും ആയിലയും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വേഗം വേഗം വേഗം വിളിക്കാം. വിളിക്കാനുള്ള നമ്പർ ഇതാണ്,
1: 8 2 8 1 5 0 9 0 0. നമ്പർ മറന്നോ നോക്കിയതല്ലേ?
0: ആ യെസ്, ഞാൻ ഒരു നിമിഷം ഇനി സുനിലിന് കിട്ടിയില്ലെങ്കിലോ, ആ കിട്ടിയില്ലെങ്കിലും ഒന്ന് ചെവിയും പിടിക്കാന്ന് വിചാരിച്ചതാ ഞാൻ. ഇല്ല, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ. വിളിക്കാനുള്ള നമ്പർ ഇതാണ്, 8 2 8 1 5 0 9 0 0. ഒപ്പം നിങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ, തുടങ്ങല്ലേ?
1: പിന്നെ മനോഹരമായ കുറച്ച് പാട്ടുകളുണ്ട്, അതിൽ ആദ്യത്തെ പാട്ട് വരുന്നു, എൻജോയ് ചെയ്യാം.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: Yes, once again, welcome back to Ahalya Wishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എത്രയായി?
5: 8 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് കോളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ?
4: Yes, നമുക്ക് പോവാം.
5: തീർച്ചയായിട്ടും. ഹലോ ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാണ്?
6: വിളയോടി വിളക്കത്തിരക്കളം, ഭാസ്കരൻ.
5: ഭാസ്കരൻ ചേട്ടാ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
6: നല്ല വിശേഷം, സുഖമായിട്ട് പോണോ?
5: നല്ല വിശേഷം, അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ?
6: അതെ.
5: എങ്ങനെയുണ്ടായിരുന്നു ഓണക്കാലമൊക്കെ?
6: ഓണമൊക്കെ വളരെ അടിപൊളിയായി. പേരെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്.
5: എല്ലാരും പോയോ? തിരിച്ചു പോയോ? ഇല്ല
6: ഇല്ല ഇല്ല, ഉണ്ട്. അപ്പൊ അവരുടെ പേരൊക്കെ ഒന്ന് പറയാം. അവർക്ക് വളരെ താല്പര്യം പേര് പറയാൻ
5: വേണ്ടി, അവരുടെ പേര് കേൾക്കാനായിട്ട് റേഡിയോയിലൂടെ അല്ലേ?
6: ഓക്കെ.
5: ഈ അപ്പാപ്പൻ പറയുന്നത് ശരി തന്നെയാണോ? വിളിക്കാറുണ്ടോ? സത്യമാണോ എന്ന് പറയിക്കാൻ വേണ്ടിട്ടല്ലേ
4: ഒരു പരീക്ഷണം.
6: അപ്പൊ ഞാൻ അവരോട് പറയും, സുനിലോടൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോ അവർക്ക് വിശ്വാസമാവുന്നില്ല.
5: വിശ്വാസമാവുന്നില്ല, വിശ്വാസം വരുത്താൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ പിള്ളേര് പോകുന്ന സമയത്ത് ഭയങ്കര വിഷമമായിരിക്കുമല്ലോ അല്ലേ?
6: തീർച്ചയായിട്ടും, നാളെ എല്ലാവരും പോവും.
5: കളി വീട് ഉറങ്ങിയല്ലോ എന്ന് പാട്ടൊക്കെ പാടാൻ വേണമെങ്കിൽ അല്ലേ?
6: എല്ലാവരും ഉണ്ട്. ദിൽസനുണ്ട്, സൂര്യനുണ്ട്, കർണനുണ്ട്, ബിന്ദു മോളുണ്ട്.
4: മഹാഭാരതാണോ?
5: മഹാഭാരതത്തിലെ പേരാണല്ലോ മൊത്തത്തില്.
6: അതെ.
4: ഭാസ്കരൻ ചേട്ടാ,
6: ഓ പറയൂ.
4: ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഇത്ര ദിവസം കേട്ടോ.
6: അതെ
4: അതെ അതെ അതെ.
6: ആയില്ല മോളെ ഉണ്ടായിരുന്നു, ശരിയാണ്.
4: സുനിൽ വന്ന സമയത്ത് എല്ലാരും പോയി. ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ് സുനിൽ. ഞാൻ ആരായി?
6: അയ്യോ, ഞാൻ എന്താ കോൾ എടുത്തത് സുനിലായിരുന്നു. വേണ്ട, ഞാൻ ഗുഡ് മോർണിംഗ് സുനിൽ എന്ന് പറഞ്ഞു.
4: അത് അതെനിക്ക് എനിക്ക് വിഷമായി. ഇവിടെ ഹൃദയത്തിൽ കൊണ്ടുവന്നത്. സുനിലോട് സംസാരിച്ചോ? സുനിലെ സംസാരിക്കൂ. സുനിലെ, എന്താ സുനിലെ?
5: പേരുകൾ ഒന്നുകൂടെ പറയൂ, ഒന്നുകൂടെ കേൾക്കാൻ ആഗ്രഹം.
6: പേര് വന്നിട്ട് വലിയ വലിയ പേരന്റെ പേര് വന്നിട്ട് ദിൽഷാൻ.
5: ദിൽഷാൻ.
6: ആ, അവരുടെ അനിയൻ, അനിയന്റെ പേര് ദിൽഷ, അനിയത്തിന്റെ പേര് ദിൽഷ. പിന്നെ ചെറിയ മോളുടെ വലിയവന്റെ പേര് കർണൻ.
5: കർണൻ. ഓക്കെ.
6: അതിന്റെ താഴെയുള്ള ആളുടെ പേരാണ് സൂര്യൻ.
5: സൂര്യൻ. ഓക്കെ.
6: അപ്പൊ അവര് കെ ജി, ഞാൻ അന്ന് പറഞ്ഞില്ലേ, കെ ജി എഫ് എന്നൊക്കെ ഉള്ള പേരിലാണ് അവരുടെ കടകളൊക്കെ. അപ്പൊ കർണാസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ക്രിക്കറ്റ് ടീമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിലാണ് അവരങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്.
5: അപ്പൊ എന്തായാലും എല്ലാ കുഞ്ഞുമക്കളോടും അന്വേഷണം അറിയിക്കുക. എപ്പോഴാണ് തിരിച്ചു പോകുന്നത്?
6: ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാരോടും അന്വേഷണം പറയാ. അകല ആയിലയുടെയും സുരലിയുടെയും എല്ലാവരെയും പറയാ കേട്ടോ.
5: ഓക്കെ, താങ്ക് യു. ചേട്ടാ വീണ്ടും വിളിക്കുക. വിളിച്ചത് ഭാസ്കരൻ ചേട്ടനാണ്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ അപ്പാപ്പന്മാരെയും കുറിച്ച്, അല്ല, അപ്പാപ്പന്മാരും അമ്മമ്മമാരൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമുള്ള ഒരു ടൈമാണ്. കാര്യം എന്താണെന്നറിയോ, ഇങ്ങനെ ഈ ഓണം കഴിഞ്ഞിട്ട് വിരുന്നൊക്കെ വരുമല്ലോ, ഇങ്ങനെ കുട്ടികളൊക്കെ വിരുന്നൊക്കെ വരും, എല്ലാരും വരും. അപ്പോ ഇന്ന് നാളെ ഒക്കെ ആയിട്ടായിരിക്കും അവർ തിരിച്ചു പോവുക. വല്ലാത്ത വിഷമമായിരിക്കും അവർക്ക്.
4: അത് ശരിയല്ല, അത്രയും ശബ്ദമുണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോഴൊരു സങ്കടം.
5: ഈ ഓണത്തിന്റെ കളിചിരി തമാശകളും ബഹളങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അവർ പോവും. പിന്നെ ഇനി അടുത്ത ക്രിസ്മസിന് വന്നാൽ വന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും.
4: പക്ഷെ അതാണ് രസം എന്ന് തോന്നാറുണ്ട് എനിക്ക്. കുറച്ച് ഗ്യാപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്.
5: തീർച്ചയായിട്ടും
4: അങ്ങനെയായിരിക്കും.
5: വല്ലപ്പോഴും വരുമ്പോന്നത് കൊണ്ടാണ്
4: വില കിട്ടുന്നത്. അങ്ങനെയാണ് പറയും, വിലയുള്ളത് അതുകൊണ്ട്. സ്ഥിരം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു വിലയില്ല കേട്ടോ. അത് നെക്സ്റ്റ് കോള് വന്നത് ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. ഇനി വേണോ അടുത്ത കോള് വരുന്നുണ്ട്, അതിലേക്ക് അത് പോയാലോ.
7: തീർച്ചയായിട്ടും. എന്തത് മഹാബലി ഓണത്തിന് ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് മഹാബലി അങ്ങോട്ട് പോകണല്ലോ.
5: അതെ, ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ്ടേ.
7: അല്ല, അത് വേണം. അയില് പറഞ്ഞ പോലെ നമുക്ക് വേണ്ടേ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക്.
5: അതെ, അങ്ങനെ ഒരു ബ്രേക്ക്, ഒരു 1 വീക്കിൽ കൂടുതൽ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഞാൻ.
7: ഞങ്ങള് പ്രതീക്ഷയില്ല കേട്ടോ. ഞങ്ങള് ഓണത്തിന് സുനിലൂട്ടനും കഴിഞ്ഞ വർഷത്തേക്ക് പോലെ ഓണ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. ഫുൾ ടൈം ലൈവ് ആയിരിക്കും. അത് വെറുതെ റേഡിയോ വെച്ച് നോക്കുന്നേ.
5: പക്ഷെ ലൈവ്
4: ഉണ്ടായിരുന്നല്ലേ? ഓണ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ,
7: അഹല്യ വിഷസ് ഉണ്ടായിരുന്നു.
4: ആ അതിനുശേഷം ഓണം പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടില്ല.
7: ഒരു ദിവസം 12 മണിവരെ ഉണ്ടായിരുന്നു കേട്ടോ.
4: ആ ഓണം പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു.
7: അതെ, 11 to 12 വരെ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? എല്ലാവരും ഓണം, അതിന്റെ കുട്ടി ഒഴികെ ബാക്കി എല്ലാരും ഓണം അടിച്ചു വിളിച്ചു അല്ലെ.
4: ഞാൻ മുങ്ങി പൊങ്ങി, ഞാൻ നിങ്ങളെ മറക്കും. അവിടെ വേറെ പലരാണ് മറന്നിട്ടൊക്കെ പോയത്. ഞാൻ പാവം,
7: ആലപ്പുഴക്കാരൊന്നും ഇനി എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു.
5: ആലപ്പുഴക്കാര് വരെ ഇനി കുറച്ചുകൂടെ സമയം.
7: അവിടുത്തെ ഓണാഘോഷം മൊത്തം കഴിഞ്ഞില്ല. അല്ല, ആ ഭാഗത്തേക്കാണ് മോനെ, നമ്മുടെ ഇവിടെ നിന്നും പുലിക്കളി അങ്ങനെയൊന്നും. തൃശ്ശൂർ ഭാഗത്തേക്കാണെങ്കിൽ അവിട്ടം ചെറിയം ഇന്നും ഒക്കെ അവിടെ ആഘോഷങ്ങളാണ്. എന്തേ,
4: തൃശ്ശൂർ അങ്ങനെയാണ്? തൃശ്ശൂർ കുറച്ച് മെയിൻ ആണ്.
7: അതെ, ചേട്ടന്റെ വീട് തൃശ്ശൂരാണടാ. അപ്പോ ചേട്ടൻ എപ്പോഴും പറയാ ഇവിടെ ഉത്രാടവും തിരുവോണം അത് കഴിഞ്ഞ അവിട്ടത്തിനൊക്കെ മിക്കവരും ജോലിക്ക് പോകും. അവിടെ അങ്ങനെയല്ല, അവിട്ടം ചതയും പൂരോട്ട അങ്ങനെയാണ് അവിടെ ഓണം.
5: ഇപ്പ
7: ഓണം അടിപൊളിയായിരുന്നു മോനെ, സൂപ്പർ ആയിരുന്നു. വെളിയിലൊക്കെ പോയി, കറങ്ങാനൊക്കെ പോയി, കോട്ടയിൽ പോയി, എന്നമ്മാറിൽ പോയി ബിരിയാണി കഴിച്ചു, ഇന്നലെ ലുലുമാറിൽ പോയി.
5: എന്തായാലും ഇതുപോലെ ഒരുപാട് ഓണക്കാലം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നത് ആർക്ക്.
7: അതെ, എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. മോള് വരില്ല പറഞ്ഞു, മോള് പ്രതീക്ഷിക്കാതെ വന്നു, അത് വേറൊരു സന്തോഷം. ഇന്നിപ്പോ പോകുകയെന്ന് പറയുമ്പോ ചെറിയൊരു സങ്കടം.
5: അതെ, ലൈഫല്ലേ, എല്ലാം ഉണ്ട്.
7: അതെ അതെ. അപ്പൊ എല്ലാവർക്കും സുനിലൂട്ടിനെ പ്രത്യേകം, ഇനി കഴിഞ്ഞല്ലോ ഓണം, എങ്കിലും ഒരു ബിലേറ്റഡ് ഓണാശംസകൾ.
5: ഓക്കെ, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. ഈ പുലികളിയാണ് ഇന്ന് തൃശ്ശൂർ.
4: യെസ്, അതെ, ഞങ്ങളുടെ തൃശ്ശൂർ ഇന്ന് പുലി ഇറങ്ങുന്ന ദിവസമാണ്.
5: അതെ, ഈ അടുത്ത് ഒരു പ്രമുഖ നടൻ പുലികളിയെ കുറിച്ച്, പുലികളിയെ
4: മോശമായി
5: പരാമർശിച്ചിരുന്നു. എന്താണ് ആയിലിയുടെ അഭിപ്രായം?
4: ഞാൻ വിയോജിക്കുന്നു. ഐ മീൻ, അങ്ങനെ പറഞ്ഞത് എനിക്ക് റെഡി ആയിട്ട് തോന്നിയില്ല. എനിക്ക് ഇഷ്ടമായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സീരിയസ്ലി ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, പോവാം കൊള്ളേക്ക്.
5: ഓക്കെ, അപ്പോ ഹലോ.
0: ഹലോ,
5: ഗുഡ് മോർണിംഗ്. ആരാണ്?
0: ഗുഡ് മോർണിംഗ്, ശില്പ.
5: ശില്പ, ഒറ്റപ്പാലം. ഒറ്റപ്പാലംകാര ഓണാഘോഷം ഒക്കെ കഴിഞ്ഞു? ഒറ്റപ്പാലംകാരുടെ
0: അതെ, തിരിച്ചെത്തിയുള്ളൂ, വിരുന്നൊക്കെ കഴിഞ്ഞ്. ഇന്ന് രാവിലെ വന്ന് കേറിയുള്ളൂ.
5: ഓക്കെ, എന്താണ് പുലികളിയെ കുറിച്ച് ശില്പിക്ക് അഭിപ്രായം? ചുമ്മാ പുലികളിയെ കുറിച്ച് എന്താണ് അഭിപ്രായം?
0: ഞാൻ ടിവിയിൽ കണ്ടു മാത്രമാണ് പരിചയമുള്ളൂ.
5: എങ്കിലും ഈ പുലികളിയൊക്കെ നല്ലതാണോ, നല്ലതായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ, എങ്ങനെയാണ്?
0: എനിക്ക് നേരിട്ട് കണ്ടിട്ട് വലിയ പരിചയമില്ലാത്ത പറയാൻ, അതെ, പരിചയമില്ല. ടിവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് കാണുമ്പോ ഒരു രസമാണ്,
4: കാണാൻ രസമാണ്, തീർച്ചയായിട്ടും രസമുള്ള പരിപാടിയാണ്.
0: അതിന്റെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തൃശ്ശൂരിലേക്ക് തന്നെ പോകേണ്ടി വരും.
4: അതെ, അത് അത് നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കണം. ആ വൈബ് പരിപാടിയാണ്.
0: അതെ, അപ്പോഴാണ് അതിന്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ,
4: ഫീല് കിട്ടുള്ളൂ.
0: അതെ,
4: അത് എത്ര എത്ര പേരുടെ എഫേർട്ടാണെന്നറിയോ, എത്ര സമയത്തിന്റെ എഫേർട്ടാണ്,
0: സമയത്തിന്റെ, അതെ, കുറേ സമയത്തിന്റെ എഫേർട്ടാണ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ.
4: അതെ അതെ അതെ,
0: രാവിലെ കണ്ടപ്പോ
4: പരിപാടി അല്ലാട്ടോ, കുറച്ച് കഷ്ടപ്പാടുണ്ട്.
5: പിന്നെ കേരളത്തിന്റെ ഒരു തനത് ഒരു സാംസ്കാരിക പരമായിട്ടുള്ള കാര്യം എന്ന് കൂടെ പറയാമല്ലേ പുലി.
4: അതെ, ഉറപ്പായിട്ടും പറയാലോ.
5: ഓക്കെ, അപ്പൊ ശില്പ, എന്താണ് ശില്പയുടെ വിശേഷങ്ങൾ? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
0: ഓണൊക്കെ അടിച്ചു വിളിച്ചു. തിരുവോണത്തിന്റെ അങ്ങോട്ട് തുടങ്ങിയ വിരുന്നാണ്. ഇന്ന് രാവിലത്തോടു കൂടി അവസാനിച്ച് വീട്ടിൽ കുടിയേറിയിട്ടുണ്ട്.
5: പഴയ പഴയ പരിപാടി
4: പോകുന്നു അല്ലേ? അതെ. പക്ഷെ സുനിലെ, എനിക്ക് ടീച്ചർമാരോട് വൻ അസൂയ. ഇവർക്ക് എന്തിനു ഇത്ര ലീവ് ഒക്കെ? എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല.
5: ശില്പ, അങ്ങനെ അത്രയും ലീവ് ഉണ്ടോ ശില്പ?
4: ഞങ്ങക്ക് 10 ദിവസം കുഴപ്പമൊന്നുമില്ല, 10 ദിവസം ലീവ് ഒക്കെ ഉണ്ട്.
5: മിക്ക ആളുകൾക്കും അവധി ഉണ്ടല്ലോ ഈ ഓണാഘോഷത്തിന്, ഓണത്തിനൊക്കെ ഉണ്ട്. 4-5 ദിവസമൊക്കെ അവധി ഇല്ലേ? ഓണത്തിനൊക്കെ അവധി, ഗവൺമെന്റ് ഹോളിഡേ ആണ്. അതെ അതെ, ഒന്നോ രണ്ടോ ദിവസമാണ് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മള് ടീച്ചർമാരെ മാത്രം ഇതാവാൻ പറ്റില്ല.
4: എന്നാലും എന്നാലും ഏറ്റവും അധികം ഹോളിഡേസ് കിട്ടുന്നത് ടീച്ചേഴ്സിനാണെന്നാണ് പൊതുവേ പറയാറ്. എഫേർട്ട് ഉണ്ട്, അത് ഞാൻ പറയൂട്ടോ. അത് അത്ര ഈസി പരിപാടിയൊന്നല്ല. അത് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ആവും, ശബ്ദം വെച്ചത് കൊണ്ട് ആയതുകൊണ്ട് നമുക്ക് വേഗത കണക്ട് ആവും. അതിന്റെ ബുദ്ധിമുട്ട് ഞാൻ ഉറപ്പായിട്ടും പറയും, ഇവിടെ ഒരു കുട്ടീനെ നോക്കാൻ പറ്റുന്നില്ല എന്നാണ് വീട്ടിൽ പറയാറ്.
0: ഇത്രയും കുട്ടികൾ ശനിയാഴ്ച കൂടി സ്കൂൾ വെച്ചിരുന്നെങ്കിൽ നന്നായി ടീച്ചറെ എന്ന് പറയുന്ന പാരന്റ്സ് ഉണ്ട്.
4: നോക്കണ്ടല്ലോ,
0: ആ ദിവസം കൂടി അവിടെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയമല്ലേ പിന്നെ വീട്ടിലുണ്ടാവുള്ളൂ. അങ്ങനെ വെച്ചാ അത്രയും തല്ലുകൂടി നടക്കണ അല്ലെങ്കിൽ വികൃതി അടിച്ച് നടക്കണ കുട്ടികള്
5: സ്കൂളിലുണ്ട്.
0: ഇന്ന് ഇതാ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും പിന്നെ ഇനി സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആരെങ്കിലും ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ അടിപൊളി ഒരു ഓണക്കാലം കഴിഞ്ഞു
5: കഴിഞ്ഞു
0: ഇരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു
5: ഒരുപാട് സന്തോഷം, നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ശില്പയാണ് വിളിച്ചത്.
4: യെസ്, അതെ,
5: ശരിക്കും ടീച്ചേഴ്സ് ഞാനും ആദ്യം വിചാരിച്ചത് ഇത്രയും അധികം അവധി ഉണ്ടല്ലോ നല്ല സുഖമല്ലെന്നൊക്കെയാണ്, പക്ഷെ അങ്ങനെയല്ല.
4: അങ്ങനെയല്ല,
5: കുറച്ച് പണിയൊക്കെ ഉണ്ട്.
4: പണിയുണ്ട്, പണിയില്ലെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. നമുക്കത് അറിയാം, പണിയുള്ള കാര്യം അറിയാം. എന്നാലും എനിക്ക് തോന്നാറുണ്ട് അവധി കിട്ടുന്നുണ്ടല്ലോ, സങ്കടം വരും എനിക്ക്. അതായത് ചില ലീവ്സ് പറയുമ്പോഴേ അക്കാഡമിക്സിന് മാത്രമുള്ള ലീവാന്ന് പറയും. അപ്പൊ എനിക്ക് ഓ അക്കാഡമിക്സിന് മാത്രമേ ഉള്ളൂ, നമുക്ക് എന്തല്ല തങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഓക്കെ, ഒരു ജോലിയുടെ അനുസരിച്ചാണ്, ഓരോ കാര്യങ്ങൾ അനുസരിച്ചാണെന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. കോളർ കട്ടായി പോയി, കട്ടായി പോയി. എനിവേ അടുത്ത കോളർ വരുന്നുണ്ട്, ആരുക്കുള്ളേക്ക് പോവാം.
5: ഹലോ,
8: ഹലോ സുനിൽ കുട്ട,
5: ഗുഡ് മോർണിംഗ്. ആരാണ്?
8: രാധാലക്ഷ്മി
5: ചിറ്റൂർ. രാധാലക്ഷ്മി ചിറ്റൂർ, സുഖമായിട്ടിരിക്കുന്നു രാധാലക്ഷ്മി?
8: ചെറിയ ചെറിയ അസുഖങ്ങളും പിന്നെ കുറെ സുഖങ്ങളും.
5: മനുഷ്യന്മാരങ്ങനെയാണ്.
8: അതാടെ അതാടെ, ഇയർ ഡ്രമ്മിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റിലാണ്.
5: ട്രീറ്റ്മെന്റിലാണ്,
8: അപ്പൊ അതൊരു ചെറിയ പ്രശ്നം, വേറൊന്നുമില്ല.
5: എന്താണ്
8: ഓണം? മോശമായിരുന്നു, കാരണം ആഘോഷങ്ങൾ ഒന്നുമില്ല, കുട്ടികളൊന്നും അടുത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഏട്ടന്റെ മുഖത്ത് നോക്കാം, ഏട്ടൻ എന്റെ മുഖത്ത് നോക്കാം, ഇതന്നെ ഉള്ളു പരിപാടി.
5: പിന്നെ
8: ആ അത്രേ ഉള്ളു. പിന്നെ അനൗൺസ്മെന്റ് ഉള്ളവിടേക്കൊന്നും എനിക്ക് ഇപ്പൊ തൽക്കാലം പോകാനും പറ്റില്ല. ചെവിയുടെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഉള്ള പഞ്ഞിയൊക്കെ വെച്ചിട്ടൊക്കെ വേണം പോകാം, അതിനേക്കാൾ പോകാതിരിക്കാലോ. ആ ശബ്ദം ആ ചെവിയിലേക്ക് അധികം കേൾക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ എല്ലാം കൂടി ചേർത്തിട്ട് സന്തോഷത്തിന്റെ കുറവൊന്നുമില്ല, പക്ഷെ ആഘോഷങ്ങൾ എന്ന് പറയാനുണ്ടോ ചോദിച്ചാ ഇല്ല.
5: ഇനി എപ്പോഴാണ് മോൻ തിരിച്ചു വരുന്നത്?
8: ആരെ? മോനോ? അതൊക്കെ ഇനി ഡിസംബർ ജനുവരി അതിന്റെ അപ്പുറത്തേക്കൊക്കെ പോകുള്ളൂ, ഇങ്ങോട്ട് വരില്ല. അല്ലെ, നമ്മൾക്ക് മോൻ വന്ന ആഘോഷമാണ്, അത് ഓണം വിഷയം ഒന്നുമില്ല. പിന്നെ ഒരു വിശേഷങ്ങൾക്കും മോൻ ഉണ്ടാവാറില്ല, വിശേഷം കഴിഞ്ഞിട്ട് വരും അല്ലെങ്കിൽ അതിന് മുമ്പ് വന്നിട്ട് പോകും. അപ്പൊ അതൊന്നും സാരമില്ല, മോൻ ശമ്പളമല്ലേ വലുത്. പിന്നല്ല, ഞങ്ങള് മോൻ വരുമ്പോ മാക്സിമം ആഘോഷിക്കാറുണ്ട്. അവൻ മാക്സിമം ഞങ്ങളെ പുറത്തു കൊണ്ടുപോകും, വേണ്ടതൊക്കെ ചെയ്യാൻ ആഘോഷിക്കാൻ സ്വന്തക്കാരുടെ വീട്ടിലേക്ക് അങ്ങനെ എല്ലാം ചെയ്യും. അവൻ പോയി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകും, പക്ഷെ അത് വേണമല്ലോ എല്ലാം. പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു കാലം കഴിഞ്ഞു. ഏട്ടനെ ഒന്നുകൂടി പ്രായമായി കൊണ്ടുവരികയല്ലേ, അപ്പോ ഒരു പേടിച്ചത്, ഒരുപാട് ലോങ് ഒന്നും പോണില്ലേ, അപ്പോ അടുത്തുള്ളതൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങനെ അത്ര ഉള്ളു. പിന്നെ ആയില്ല ഹീര അഭിക്കുട്ടി എല്ലാവരും വന്ന് പ്രോഗ്രാം ഒക്കെ ചെയ്തെങ്കിലേ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയ പോലെ ഉണ്ടല്ലോ സുനിൽ.
4: ശരി, ഞാൻ പോട്ടെ കേട്ടോ.
8: എല്ലാവർക്കും മിസ് ഭയങ്കര മിസ്സിംഗ് ആയിരുന്നല്ലോ.
4: എനിക്ക് വയ്യ. അപ്പൊ ഞങ്ങൾ ആരാ?
8: ഞങ്ങൾ അല്ല, പെൺകുട്ടികൾക്ക് ഉണ്ട്, പക്ഷെ അമ്മമാർക്ക് എപ്പോഴും.
4: അതിനോട് ഞാൻ യോജിക്കുന്നു ചേച്ചി, അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. കണ്ടോ, കണ്ട ഈ അമ്മമാരാണ് നമ്മളുടെ അടുത്ത് ഈ ആമ്പിള്ളേരുടെ അടുത്ത് ശത്രു പ്രധാന ആൾക്കാര്.
8: അയ്യോ, പെൺകുട്ടികളോട് ഇഷ്ടമുണ്ടെങ്കിലും ആമ്പിള്ളേരോട് പൊസസീവ്നെസ് ഉണ്ടല്ലോ.
4: എനിക്ക് അങ്ങനെയില്ല, എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടം.
8: അതൊക്കെ ഈ സ്ഥലം മാറി ആ സ്ഥലത്ത് എത്തുമ്പോ സ്വഭാവം മാറും.
4: ഇല്ല ഇല്ല ഇല്ല, എനിക്ക് എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടം. എനിക്ക് ഇപ്പോഴും അപ്പോഴും എപ്പോഴും പെൺകുട്ടികളെ ഇഷ്ടം.
8: എല്ലാവരും എല്ലാവരുടെ വായിൽ, ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം ഈ രോഗം നല്ല, എല്ലാവരും പറഞ്ഞിരുന്നു സുനിലിനെ മിസ് ചെയ്യണ്ടെന്ന്.
4: എനിക്ക് വയ്യ, എവിടെ പോയതല്ല, എന്ത് പണിയാ കാണിച്ചെ.
5: അപ്പൊ എന്തായാലും താങ്ക് യു ചേച്ചി, എല്ലാരോടും പറയാ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയാ.
4: അതെ,
8: ഓക്കെ.
5: അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് ആർക്കാണ് വിഷസ് കൊടുക്കാനുള്ളത്?
8: വിഷസ് എല്ലാവർക്കും. ഒരു വരി പാടി തട്ടെ?
5: ഒരു വരി പാടിക്കോളൂ.

0: ഹലോ,
1: ഹലോ.
0: എന്റെ ഒരു ആഹാ ആഹാ ചേച്ചീനെ മുക്കിക്കളഞ്ഞു അല്ലേ ഞാറ്റുവേലയിൽ.
2: ഒരുപാട് സന്തോഷം, മനോഹരമായ കേട്ടോ.
0: യെസ്, അപ്പോ ആരെ വിളിച്ചേ?
2: രാധാലക്ഷ്മി ചേച്ചി ആയിരുന്നു. നല്ലൊരു പാട്ടൊക്കെ പാടി തന്നു.
0: അതെ, ഈ ആമ്പിള്ളവരുടെ എന്താ ഇത്ര സ്നേഹം എന്ന് പറയുന്നേ?
2: അത് അമ്മമാരോട് തന്നെ ചോദിക്കണം, എനിക്ക് അറിഞ്ഞൂടാ.
0: എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ.
2: നമുക്ക് എന്തായാലും ഒരു പാട്ട് കേൾക്കാം.
0: പിന്നല്ലാതെ
2: 25 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ലൊരു പാട്ട് വരുന്നുണ്ട്. പാട്ടെല്ലാം കേട്ട് അടുത്ത കോളറിലേക്ക് എല്ലാം പോവാം. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്, എൻജോയ് ചെയ്യാം.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ് യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം
4: 8 കഴിഞ്ഞ് 30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
5: ഗുഡ് മോർണിംഗ് സുനിൽ. അഹല്യ,
3: ഗുഡ് മോർണിംഗ്.
4: ഇതാരാണ്?
5: സുരേഷ്
4: കൃഷ്ണൻ കുട്ടി.
5: ഫ്രം ഊട്ടി.
4: ഊട്ടിയിൽ എങ്ങനെ തിരക്കുണ്ടോ ഈ ഓണക്കാലത്ത്?
5: ഞാനിപ്പോ ഊട്ടി പോയതാ. ഞാൻ ഇപ്പൊ ചെറിയ ട്രിപ്പില്ല, ഞാൻ തഞ്ചാവൂർ പോയിക്കൊണ്ടിരിക്കുക. തനിച്ച്
4: തഞ്ചാവൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്.
5: ഈയൊരു കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക.
4: ഓക്കെ. എങ്ങനെ, ട്രെയിനിലാണോ അതോ?
5: ബസ്സിലാണല്ലേ.
4: എന്താണ് തഞ്ചാവൂർ യാത്രക്കുള്ള ഒരു പ്രചോദനം?
5: ഇഷ്ടപ്പെട്ടു
3: വെറുതെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല.
4: ഈ ഓണക്കാലത്ത് ഒരുപാട് മലയാളികൾ തഞ്ചാവൂർ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഫസ്റ്റ് ടൈം ആണോ നേരത്തെ പോയിട്ടുണ്ടോ?
5: തഞ്ചാവൂരിനെ പോയിട്ടില്ല,
4: ആദ്യമായിട്ട്
5: പോവാണ്.
4: രണ്ടു ദിവസമൊക്കെ അവിടെ നിന്നിട്ട് വന്നാ പോരെ?
5: ഇല്ല, അങ്ങനെയല്ല, വർക്കുണ്ട്. ഈ അടുത്ത ആഴ്ച സദ്യയുണ്ട് ഷോപ്പില്.
4: ഓക്കെ, അപ്പൊ എന്തായാലും തഞ്ചാവൂർ എക്സ്പ്ലോർ ചെയ്യാട്ടോ.
5: തീർച്ചയായും,
4: ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും ചേട്ടന് സാധിച്ചല്ലോ, സന്തോഷം.
3: അതെ, എന്തെങ്കിലും ബക്കറ്റിലുണ്ട്.
4: ഇല്ല, പോയിട്ടില്ല. ബക്കറ്റ് ലിസ്റ്റിലുണ്ട്, പോയിട്ടില്ല. പോണം, അങ്ങനെ ഇറങ്ങിയതാണ് അല്ലേ. ഇപ്പൊ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റട്ടെ തഞ്ചാവൂര് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ യാത്രക്കിടയിൽ നമ്മളെ വിളിക്കാനുള്ള കാരണം എന്താണ്? അത് പറയും.
5: ഇല്ല, അതറിയാലോ,
3: വെറുതെ ഞാൻ ട്രിപ്പ് പോവാണ്, നിങ്ങളൊക്കെ അറിഞ്ഞല്ലോ. നിങ്ങളൊക്കെ ഇതൊരു മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങളും പോണം, അതാണ് ഉദ്ദേശം.
5: ഞാൻ കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞ എത്തുകയാണ് സത്യത്തില്, കഴിഞ്ഞ രണ്ടാവശ്യം. അപ്പൊ അത് ഇൻഫോം ചെയ്തായിരുന്നു.
4: ഇതൊക്കെ കേൾക്കുമ്പോ ഞങ്ങള്
3: എനിക്കുണ്ട്, എന്റെ ബക്കറ്റിൽ മാത്രം കിടക്കുന്ന സ്ഥലങ്ങളല്ല, ബക്കറ്റിൽ മാത്രമേ ഉള്ളൂ, പുറത്തേക്കില്ല.
4: ഹലോ,
5: എന്നോടോ സംസാരിച്ചാ? ഞാൻ
4: കേട്ടില്ലായിരുന്നു പറഞ്ഞത്. ഈ ഒരു ഇങ്ങനെ ചേട്ടൻ യാത്ര പോകുമ്പോ ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോ അസൂയ തോന്നാതിരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്.
5: ഞാനിപ്പോ കഴിഞ്ഞ ഒരു വർഷത്തിൽ കുറെ ദിവസം പോയായിരുന്നു. എല്ലാം സുനിൽ വരുമ്പോ സുനിൽ ഇൻഫോം ചെയ്യുമായിരുന്നു. അപ്പൊ ഇതും ചെയ്താക്കാന്ന് കരുതി.
3: അങ്ങനെ
4: യാത്ര ഗംഭീരമാവട്ടെ എന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
5: താങ്ക്സ് സുനിൽ, എല്ലാവർക്കും.
4: ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരിക്കും എന്റെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഒന്നാണ് തഞ്ചാവൂർ എന്ന് പറയുന്നത്. ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉള്ള ഒരു
3: സ്ഥലം, നല്ല ഭംഗിയുള്ള ബിൽഡിംഗ്സ് ഉള്ള സ്ഥലം അല്ലേ. എനിക്ക് തഞ്ചാവൂർ പട്ടുണ്ടോ? പട്ട് ഫേമസ് ആണോ?
4: തഞ്ചാവൂർ ജില്ലക്കാരി എന്നൊരു പാട്ട്,
3: അത് ഞാൻ ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുക മനസ്സില്. എന്റെ മനസ്സിലാ പാട്ടായിരുന്നു.
4: നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ ചേട്ടാ.
3: ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്
4: കണ്ണൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ?
6: സുഖമായിട്ടിരിക്കുന്നു.
4: എങ്ങനെയുണ്ടായിരുന്നു
6: ഓണം? കുഴപ്പമില്ല, മകള് ഓണം കഴിഞ്ഞാ വന്ന്.
4: നല്ല തിരക്കായിരുന്നു ജോലിയൊക്കെ? നല്ല തിരക്കായിരുന്നോ?
6: നമ്മൾ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച മുതൽ ലീവാണ്. തിങ്കളാഴ്ച ഉച്ച വരെ പണി ഉണ്ടായിരുന്നു, പിന്നെ വന്നു. ഇന്ന് വർക്കിന് പോകണം, ലീവ് കഴിഞ്ഞു.
4: അതിന്റെ വിഷമമുണ്ടോ ഇന്ന് പോകുന്നതിന്റെ?
6: ഇല്ല, വിഷമമൊന്നുമില്ല. നാളെ കല്യാണത്തിന്റെ കുറെ ബ്ലൗസുകൾ കൊടുക്കാനുണ്ട്.
4: അപ്പൊ ഇന്ന് പോയാലേ ആ ഒരു പ്രശ്നമൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ അല്ലേ?
6: അതെ. അവിടെ സുഖമല്ലേ? സുഖാടാ, ഓണമൊക്കെ അടിപൊളിയല്ലേ?
4: ഓണമൊക്കെ വലിയ കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാതെ അങ്ങ് പോയി.
3: അടിപൊളിയായിരുന്നു.
6: ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു, നമ്മൾ കൂട്ടുകാരന്മാര് വരാൻ വേണ്ടി ലാസ്റ്റ് മരിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല.
4: വരാൻ പറ്റിയില്ല, ആ ഒരു വിഷമമുണ്ട് അല്ലേ. ഓണം കഴിഞ്ഞിട്ട് ഇനി അടുത്ത അവധി കിട്ടുമ്പോ കൂട്ടുകാരന്മാർ വരട്ടെ അല്ലേ?
6: അല്ല, വരാതും പറഞ്ഞു.
4: ഇടയ്ക്ക് എന്തായാലും ഗ്യാപ്പിൽ വരും. എല്ലാ ആഘോഷവും ഒരുമിച്ച് പറ്റില്ലല്ലോ.
6: അതെ.
4: അപ്പൊ ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
6: എല്ലാവർക്കും തന്നെ. സുല്ലാട്ട് ബാക്കി എല്ലാവർക്കും
4: എല്ലാവർക്കും ഓക്കെ. താങ്ക് യു ചേട്ടൻ, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കണേ. കണ്ണൻ ചേട്ടനായിരുന്നു. കണ്ണൻ ചേട്ടനും ഇന്ന് അവധി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്.
3: അതെ, എല്ലാവരും വീട്ടിൽ നിന്ന് വർക്കിന് പോകുന്ന ആ ഒരു തിരക്കിലാണ്. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, അവധിയൊക്കെ മതി, എല്ലാരും പണിക്ക് പോകണം, എല്ലാരും പോയി
4: പണിയെടുക്കട്ടെ.
3: ഹലോ
7: ഹലോ, ഗുഡ് മോർണിംഗ് ബോത്ത് ഓഫ് യു.
3: ഓ ഗുഡ് മോർണിംഗ്.
7: ഇതല്ലേ, എത്ര വർഷങ്ങളായിട്ട് ഞങ്ങളെ ഓണത്തിന് ഉണർത്തുന്നത് ഈ ശബ്ദമാണ്. ഇത് അപ്രത്യക്ഷമായത് എങ്ങോട്ടാ മുങ്ങി
3: പറയൂല.
4: ഇല്ല, അതങ്ങനെ പറയാൻ പറ്റൂല.
3: അതെ, പറയൂല.
7: ശരിയാ, പോട്ടെ പോട്ടെ. എന്നാലും അത് ഞങ്ങളോട് തന്നെ ഇതൊക്കെ ഒളിച്ചു വെക്കണം കേട്ടോ.
3: അത് വെക്കും വെക്കും വെക്കും വെക്കും. നമ്മൾ നമ്മൾ ചില കാര്യങ്ങൾ എല്ലാവരോടും പറയരുതെന്നാണ് അല്ലേ? അല്ല സുനിലേ, അങ്ങനെ എല്ലാം പറയാൻ പറ്റുമോ?
7: അല്ല, അതാ എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയാന്ന് തോന്നുന്നു ഒരേ പന്ത് ഗോൾ അടിക്കാനുള്ള.
3: എന്താ ചെയ്യാ ഇപ്പോ? ഞാൻ പറയട്ടെ, അബ്രാമി ഹീരയും വരുമ്പോ വേണം എനിക്കിത് പറഞ്ഞൊന്ന് കൊടുക്കാൻ. ഇവിടെ ഇവിടെ സുനിൽ സുനിൽ രാവിലെ വന്ന് എല്ലാരും ഉണർത്താത്തന്റെ വിഷമമുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മളൊന്നും ആർക്കും വേണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ കുറച്ചും കൂടി ഇരുതിയിൽ എണ്ണ കൂടി
7: ഒഴിക്കും.
3: ഞാൻ ഇരുതിയിൽ എണ്ണ ഒഴിക്കും, ഉറപ്പായിട്ട് ഒഴിക്കും.
7: അതൊരു കാര്യമുണ്ട്, ഞങ്ങള് വർഷങ്ങളായിട്ട് കേൾക്കുന്ന ശബ്ദമാണിത്. കേട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്.
3: സുനില് സുനിൽ ഇവിടെ നിന്ന്
4: കരയുണ്ടായിരുന്നു.
7: ഓണൊക്കെ ഇത്തവണ എന്താ പറയാ, സുനിലിന്റെ ബ്ലോഗ് കാരണം ഞാൻ എന്തായാലും വാട്ടർ മെട്രോയിൽ കയറി, വന്ദേ ഭാരതിൽ കയറി, എറണാകുളം പോലും അടിച്ചു. പക്ഷെ എന്തായാലും മൂലം പൂരാടം ഉത്രാടം തിരുവോണം എല്ലാം സദ്യയായിരുന്നു.
4: എറണാകുളത്തായിരുന്നു ഓണമൊക്കെ.
7: എറണാകുളം മുഴുവൻ ഒന്ന് കറങ്ങി തിരിഞ്ഞു വന്നു,
4: കറങ്ങി തിരിഞ്ഞു വന്നു. അങ്ങനെ അങ്ങനെ ആ ഒരു ടൈപ്പ് ഓണമായിരുന്നു അല്ലേ?
7: ആ ഇത്തവണ അങ്ങനെ അങ്ങ് പോട്ടെന്ന് വെച്ച്. എന്നാ ഇന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് തറയെ കുത്തി നിക്കാൻ പറ്റുന്നത്.
4: നമ്മുടെ
7: ഇവിടുത്തെ മാവേലി പോയി, ഇനിയിപ്പോ കറക്കമൊക്കെ കണക്കാ.
4: ഓക്കെ ഓക്കെ. അപ്പൊ ഇത്തവണത്തെ ഓണം സ്പെഷ്യൽ ആയിരുന്നു.
7: ആ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്പെഷ്യല്. യാത്ര പോയി എല്ലാം കാണണമെന്നൊക്കെ വിചാരിച്ചു, ഒക്കെ കണ്ടു. നമ്മൾ ഇത്രയും അടുത്തിരുന്നിട്ട് ഇതൊക്കെ ഒന്ന് പോയില്ലെന്നുണ്ടെങ്കിൽ വിഷമം.
4: പല ആൾക്കാരും ഇപ്പൊ പാലക്കാട് ഇരുന്നിട്ട് നെല്ലിയാമ്പതി കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ?
7: അതെ അതെ. അല്ല ശരിക്കും ഇപ്പൊ ഇങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടു കണ്ടു വന്നപ്പോഴാണ് അല്ല ജീവിതം ഇങ്ങനെ അടച്ചുപൂട്ടി ഇരിക്കേണ്ടതല്ല, പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഇതെല്ലാം ഒന്ന് നമ്മൾ കാണാത്തടവും ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഇതാണ്.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അജിത ചേച്ചി ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
7: ഇനി ഇത് എന്തായാലും സുനിലിന്റെ ശബ്ദം കേട്ടത് വളരെ സന്തോഷം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല ഒരു എന്തായാലും വെക്കേഷൻ കഴിഞ്ഞല്ലോ, ഇനി സ്കൂളിൽ പോകുന്ന പിള്ളേർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ.
4: താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. ശരിക്കും എറണാകുളത്തൊക്കെ ഈ ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക് കുറയുക.
3: അതെ, അതും ഞാൻ കുറച്ച് റീൽസ് കണ്ടിരുന്നു സുനിൽ. എറണാകുളം ഇത്രയും ശാന്തമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓണം, വിഷു ഇങ്ങനെയുള്ള സമയം വരണം.
4: വിഷു ഇപ്പോ വൺ ഡേ മാത്രമേ ഉള്ളൂ, പക്ഷെ ഓണക്കാലത്ത് എല്ലാരും എറണാകുളത്ത് ജോലി ചെയ്യുന്ന മറ്റു ജില്ലകളിലുള്ള എല്ലാ
3: ഏറ്റവും കൂടുതൽ പുറമേ ഉള്ളവരാണല്ലോ.
4: എറണാകുളത്തുകാരാണെങ്കിൽ അന്ന് വീട്ടിലും ആയിരിക്കും, പുറത്ത് അധികം പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് തന്നെ എറണാകുളം വളരെ സൈലന്റ് ആയിരിക്കും, അത്ര ട്രാഫിക് ബ്ലോക്സ് ഒന്നും ഉണ്ടാവില്ല.
3: ഭയങ്കര കാമായിരിക്കും. ഞാൻ കണ്ടു കുറച്ച് റീൽസിൽ അത് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. അത് അങ്ങനെ എനിക്ക് തോന്നിയായിരുന്നു. ശരിയാണ്, ആ ഒരു സംഭവം ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, അത് ഞാനേ നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു, സുനിൽ പുലിക്കളി ഉണ്ടോ?
4: ഇല്ല, നേരിട്ട് പോയി പുലിക്കളി കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് അത്രയും റഷൊന്നും അങ്ങനെ
3: ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് പോണ്ട കേട്ടോ, നല്ല തിരക്കായിരിക്കും തൃശ്ശൂര്.
4: വേല എന്നൊക്കെ പറയുന്നത് ഭയങ്കര റഷ്യുള്ള ഒരു ഏരിയയിൽ എനിക്ക് പോകാൻ അത്ര ഇഷ്ടമല്ല. സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ്.
3: അതെ, ഞാനൊരു സമാധാന പ്രിയനാണെന്ന്.
4: അടുത്തൊരു കോളർ നമ്മുടെ ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ, ആരാണ് നോക്കാം. ഹലോ
8: ഹലോ, ഗുഡ് മോർണിംഗ്.
4: വെരി വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
8: ഞാൻ ഗുരുവായൂരപ്പൻ, തിരുവല്ലാമലയിൽ.
4: എന്താണ് തിരുവല്ലാമലക്കാരുടെ ഓണാഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
8: അടിച്ചു പൊളിച്ചു. അടിച്ചു പൊളിച്ചു, സൂപ്പർ ആയിരുന്നു ഓണം.
4: എത്ര എത്ര പായസം കുടിച്ചു?
8: മൂന്ന് പായസം കുടിച്ചു.
4: അയില് എത്ര പായസം കുടിച്ചായിരുന്നു?
3: ഞാൻ രണ്ടെണ്ണം കുടിച്ചു.
4: ഈ ഒരു സമയത്ത് പായസം കുടിക്കുന്നതിനോടൊന്നും അങ്ങനെ എതിർപ്പില്ലാത്ത ഒരാളാണോ? അങ്ങനെയാണ്.
8: അല്ല, അത് അത് കുറച്ച് ശരിയെന്നെ. കാരണം എന്താ പറയുക, നമ്മള് ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓണത്തിനാവുമ്പോ കുറച്ച് കൺട്രോൾ വേണം. തെറ്റിപ്പോയി.
4: ഓണത്തിന് എല്ലാവരുടെയും ഡയറ്റ് തെറ്റുന്ന ഒരു ടൈം കൂടിയാണ് അല്ലേ?
8: തീർച്ചയായും തീർച്ചയായും. അധികം മധുരം വരുമല്ലോ,
4: പഴം പുഴുങ്ങിയത്, ശർക്കര
8: പായസം, ശർക്കര പായസം, പിന്നെ പാലട പായസം, അങ്ങനെ ഓരോന്നുണ്ട്.
4: പിന്നെ കൊല്ലത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് നടന്നാ മതി.
8: അതെ, ചിലവര് പറയേ അതിന് ഗുളിക രണ്ടോ ആദ്യം കഴിച്ചാൽ
4: മതി,
3: മുൻകൂട്ടി രണ്ട് മരുന്ന് കഴിക്കുക, എന്തെങ്കിലും.
4: നമുക്കിപ്പോ ഷുഗർ ആണെന്ന് പറഞ്ഞിട്ട് ഈ ഓണക്കാലത്ത് പായസം കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല,
3: പറ്റില്ല.
4: ഭയങ്കര നഷ്ടമായിരിക്കും, ഭയങ്കര നഷ്ടബോധമായിരിക്കും അല്ലേ?
3: കുറ്റബോധം വരും.
8: മതിവെള്ളം കുടിച്ചു, ഏതായാലും ഓണത്തിന് പരിപ്പ് വയസ്സായിരുന്നു, പാലൊക്കെ തേങ്ങ പാലൊക്കെ
4: പിഴിഞ്ഞാൽ. പിള്ളേരൊക്കെ ഇപ്പൊ വീട്ടിലുണ്ടോ? ഓണത്തിന് വന്നിട്ടുണ്ടോ?
8: ഓണത്തിന് ഇന്നലെ വൈകിട്ട് എല്ലാരും പോയി. ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വന്നു എല്ലാരും. വന്നിട്ട് ഇന്നലെ വൈകിട്ടാണ് പോയത്.
4: വൈകിട്ടാണ് പോയത്? അപ്പൊ അതിന്റെ ഒരു മ്ലാനതയും വിഷമമൊക്കെ
8: ഉണ്ടാവും. പോയപ്പോ വീടം തുടങ്ങിയ മാതിരി നിറയെ പേരുണ്ടല്ലോ, എല്ലാരും, മക്കളും വേറെ കുട്ടികളും മരുമക്കളും
4: എല്ലാരും. ഇതുപോലെയുള്ള ഓണക്കാലങ്ങൾ, സന്തോഷമുള്ള ഓണക്കാലങ്ങളൊക്കെ ഉണ്ടാവട്ടെ.
8: അതെ അതെ അതെ, ദൈവത്തോടെ തന്നെ നമ്മള് പ്രാർത്ഥന. ഇത്തവണ ടൂർ പോയില്ല, ഇവിടുന്ന് രണ്ടു മൂന്ന് ബസ് പോയിട്ടുണ്ട്, നാലു ദിവസം അഞ്ചു ദിവസത്തേക്കൊക്കെ ആറു ദിവസമൊക്കെ പോയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാ മക്കള് പോകുമ്പോ എല്ലാരും ചേർന്ന് പോകണമെന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെയാണ് പോയത് കഴിഞ്ഞ കൊല്ലത്തിനും മൊത്തമല്ലോ. പക്ഷെ ഓരോരുത്തർക്കും ഓരോരോ വന്ന് പെട്ടു. അമ്പലങ്ങളിൽ പോകുമ്പോഴേ ചിലർക്ക് പറ്റുന്നില്ല.
4: പറ്റട്ടെ,
8: പിന്നെ ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അടുത്ത്.
3: അടുത്ത് എന്തായാലും ആ ഒരു ട്രിപ്പ് പോവാൻ പറ്റട്ടെ. ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇന്ന് വിശ്വസ് ഉണ്ടോ?
8: വിശ്വസ് നമ്മളുടെ സുനിലിന് ഓണാശംസ പറഞ്ഞിട്ടില്ല, ആയിരിക്കും പറഞ്ഞു. പിന്നെ ഓണം എല്ലാരും അടിച്ചു പൊളിച്ച എല്ലാവർക്കും ഒരു ഇത്. പിന്നെ നമ്മുടെ സഹദേവൻ ചേട്ടന് ഒരു ഓണാശംസ പറയണു, പോണെന്നുണ്ടെന്ന് കാണാൻ രണ്ടു
4: ദിവസം. സഹദേവൻ ചേട്ടനോട് ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണേ.
8: അറിയിക്കാം.
4: വിളിച്ചത് ഗുരുവായൂരപ്പൻ ചേട്ടനാണ്. തിരുവല്ലാമല്ലൊക്കെ ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കുന്ന ഒരു
3: സ്ഥലമാണത്.
4: ഓക്കെ, അടുത്തൊരു കോളർ കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? ആരാണ്?
3: ഹലോ,
9: നമസ്കാരം.
4: നമസ്കാരം, നമസ്കാരം. ഇതാരാണ്?
9: ഞാൻ ഗസ്റ്റ് പറഞ്ഞപ്പോ സത്യം വിചാരിച്ചു, പുതിയ ആർ ജെ
4: പരിചയപ്പെടുത്തുവാണെന്ന് വിചാരിച്ചു അല്ലേ? സുനിൽ പറഞ്ഞു വിചാരിച്ചല്ലേ?
9: ആ പിന്നല്ലാതെ അങ്ങനെ പോവില്ല എന്നൊക്കെ അറിയാം.
4: എങ്കിലും ഒരു നിമിഷം ഞാൻ പ്രതീക്ഷിച്ചു.
9: ഞങ്ങളെയൊക്കെ ഭീതിയിലാക്കിയല്ലോ ആന വരുന്ന പോലെ.
3: ഭീതിയോ? എന്താ
9: ശരിയല്ല ട്ടാ, ഞങ്ങളുടെ കുഞ്ഞനിയനാണ്.
3: ഓയ്യോ, ഇന്നത്തെ കുഞ്ഞനിയൻ എവിടെ പോയി? ഇത്ര ദിവസം എവിടെയായിരുന്നു?
9: അത് എത്ര കൊല്ലായറി നിങ്ങക്കൊന്നും അറിയില്ല. കോവിഡ് വന്നപ്പോ ആ ജിത്തു അവനും കൂടി എത്ര ബുദ്ധിമുട്ടിയറിയോ വിശ്വസ് ഉണ്ടാക്കിപ്പോ. പെങ്ങളൊക്കെ വന്നപ്പോ അവനെയൊന്ന് വിട്ടു കളിക്കാൻ
3: പറ്റില്ല. ഇപ്പൊ പറച്ചില കേട്ടാ തോന്നുന്നു. ഞങ്ങള് പറഞ്ഞു സുനിൽ വരരുത്, ഇവിടെ ഇവിടെ വന്നു പോകരുതെന്ന്.
9: അവനൊരു വലിയേട്ടനാണ് നിങ്ങൾക്ക്.
3: ആണോ? അല്ലല്ലോ, ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറുതാ.
9: എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലേ ശ്രോതാക്കള് പഞ്ഞിക്കിടും.
4: നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഓണക്കാലം
9: ഓണൊക്കെ അടിപൊളിയായിരുന്നു.
4: അടിപൊളിയായിരുന്നു അല്ലേ? എത്ര പായസമൊക്കെ കുടിച്ചു?
9: പായസൊക്കെ ഇടയ്ക്കൊരു വിശേഷം ഉണ്ടായിരുന്നു അവിട്ടം ദിവസം. പായസം ഒരു
4: നാലു വയസ്സൊക്കെ കുടിച്ചു അല്ലേ?
3: ചെറുതായിട്ട് നാലു വയസ്സൊന്ന്.
9: സുനിലിന്റെ ഓണമൊക്കെ കുഴപ്പമില്ലല്ലോ അല്ലേ?
4: വലിയ തരക്കേടല്ലേ? അങ്ങനെ കുഴപ്പമില്ലാതെ അങ്ങ് പോയി.
9: ആയില്ല പിന്നെ അറിയാലോ, അവള് പോണതും വരുന്നതൊക്കെ പറഞ്ഞു. ഇപ്രാവശ്യം ആയില്ലയാണ് ഇവിടെ.
3: അതെ, ഞാനായിരുന്നു ഇവിടെ. അറുമാതായിരുന്നു, രാവിലെ വരുന്നു, ഉച്ചക്ക് വരുന്നു, പിന്നെയും വരുന്നു, പിന്നെയും പോകുന്നു.
9: സമ്മാനം കൊടുക്കാനും ആയില്ലയാണ് ഉഷാറായത്. എന്തായാലും ഒരാളുണ്ടല്ലോ, ഏതെങ്കിലും ഒരാൾ ഉഷാറാക്കി.
4: പിന്നെ
9: മൂന്ന് പെങ്ങ ഒരാളല്ല ട്ടാ, മൂന്ന് പെങ്ങന്മാര് ഉഷാറായി. എല്ലാരും അവരവരെ സ്ഥാനം കറക്റ്റ് ആക്കി. സന്തോഷം.
4: സമ്മാനം കിട്ടിയോ എന്നിട്ട് ശാന്തി ചേച്ചിക്ക്?
9: സമ്മാനം സത്യം പറഞ്ഞ മോനെ, പുതിയ ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും കിട്ടാത്തവർക്കൊക്കെ കിട്ടുമ്പോ അതൊരു സന്തോഷമല്ലേ?
4: തീർച്ചയായിട്ടും.
9: നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ, എന്തായാലും അവർക്കൊരു സന്തോഷം അത് കേൾക്കുമ്പോ നമുക്ക് അതിനേക്കാളും സന്തോഷം. അത്രയല്ലേ.
4: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് ചേച്ചി ആശംസ?
9: ഇന്നാ പാട്ട് ഞാൻ വിചാരിച്ചു കേട്ടോ, താമരപ്പൂവിൽ വാഴ സുനിൽ വന്ന
3: പാട്ട്. കേട്ടോ,
4: പാട്ടുകളല്ലേ
3: പാട്ടുകളാണ്.
9: എല്ലാവർക്കും പോലെ എല്ലാവർക്കും ആശംസ, സ്പെഷ്യൽ ഇന്ന് രണ്ടാൾക്കും.
3: താങ്ക് യു ചേച്ചി, താങ്ക് യു.
4: ശാന്തി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അങ്ങനെ ഓണക്കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതിന്റെ ഒരു വിഷമം ഇങ്ങനെ എല്ലാവർക്കും, എല്ലാവരുടെ മനസ്സിലുണ്ട് ഓണക്കാലം കഴിഞ്ഞു പോകുന്നതിന്റെ. എന്തായാലും നമുക്ക് ഒരു പാട്ട് കൂടെ കേട്ടിട്ട് തിരിച്ചു വരാം. 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആകുന്നു. മനോഹരമായ ഒരു പാട്ടാണ്, എൻജോയ് ചെയ്യാം.

0: Segment best active safety, segment best convenience, feature loaded compact SUV.
1: Smart Agu, Kia Sonatinoppam. Udin thottadutha Kia showroom sandarshikkum.
2: Kia, movement that inspires.
3: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kettu kettu kootu koodam.
4: Yes, once again, welcome back to Ahalya Wishes. Angana Ahalya Wishes ilekku madangi ethumbol samayam ethrayay Sunil?
5: 8 കഴിഞ്ഞ് 50 ആയിട്ടുണ്ട്. ഒരു 10 കൂടെ ഉള്ളൂ കോൾസ് എടുക്കാനായിട്ട്. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ,
6: ഗുഡ് മോർണിംഗ് സുനിൽ ആൻഡ് അഹല്യ ചേച്ചി.
5: വെരി ഗുഡ് മോർണിംഗ്. പേരിന്റെ ഒരു ഉടക്ക് വന്നതാ,
6: പേരിന്റെ ഒരു ചെറിയതായിട്ടൊരു
4: ഉടക്കില്ല. സുനിലൻ അഹല്യ ചേച്ചി, അങ്ങനെ വിളിക്കല്ലേ? ശരി സുനിൽ അമ്മാവ, ഞാൻ ആന്റി ആണെങ്കിൽ സുനിലിനെ ഞാൻ അമ്മാവോന്ന് അച്ചിച്ചോന്ന് വിളിക്കും.
5: ഷെഫിൻ,
6: ആ എന്തോ പറഞ്ഞു.
5: എങ്ങനെയാണ് ഓണം ആഘോഷിച്ചത്?
6: ഈ പ്രാവശ്യം ഓണം കുറവായിരുന്നു കേട്ടാ, വെള്ളപ്പൊക്കമൊക്കെ കേറിയോണ്ട് എല്ലാരും ആഘോഷമൊക്കെ കുറച്ച്
5: പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ?
6: അതെ അതെ, അതുകൊണ്ട് പകിട്ട് കുറവായിരുന്നു. എന്നാലും ഷോപ്പില് ഓണാഘോഷമൊക്കെ ഉണ്ടായിരുന്നു, പായസം എല്ലാം കഴിച്ചു.
5: എല്ലാം കഴിച്ചു. എത്ര കുടിച്ചു പായസം? എത്ര ലിറ്റർ കുടിച്ചു?
6: എത്ര ലിറ്റർ അല്ല, 3 ഗ്ലാസ് കുടിച്ചു.
5: 3 ഗ്ലാസ് ഒക്കെ ആയി.
6: എന്തോ
5: ഒരു 3/4 ലിറ്റർ ഒക്കെ ആയി. 3 ഗ്ലാസ്, ഗ്ലാസിന്റെ വലുപ്പം അനുസരിച്ചിരിക്കും.
4: അതെ
6: അതെ അതെ അതെ അതെ. പിന്നെ വളരെ സന്തോഷമുള്ളതെന്ന് പറഞ്ഞ അഹല്യയുടെ ഒരു സമ്മാനം എനിക്ക് അടിച്ചു
4: എന്നുള്ളതാണ്.
6: അഭിരാമി
5: ചേച്ചി,
4: ഞങ്ങളുടെ ആരുടെയും വകയല്ല കേട്ടോ, അത് ആ ബോള് തരുന്നതാണ്. ആ ബൗളില് കൈയിട്ട് കിട്ടുന്ന ഒന്നാണ്.
6: അതെ അതെ അതെ.
5: സമ്മാനം വൈകാതെ വീട്ടിലെത്തുന്നതായിരിക്കും കേട്ടോ.
6: അതെ, ആദ്യമായിട്ടാണ്
5: ആ സമ്മാനം ആർക്ക് കൊടുക്കും എന്നുള്ളതാണ്.
6: അത് വേറെ ആരും ഈയിടെ ചോദിച്ചായിരുന്നു എന്നോട്, അങ്ങനെ തന്നെ
5: ആർക്ക്
6: ആർക്ക് കൊടുക്കും എന്ന് പറഞ്ഞ പിന്നെ ആർക്കും കൊടുക്കാൻ
4: കിട്ടും. ഗേൾഫ്രണ്ട് ഉണ്ടോ?
6: ഇല്ലില്ല, അങ്ങനെ
5: ഗേൾഫ്രണ്ട് ഉണ്ടാക്കിട്ട് ഗേൾഫ്രണ്ടിന് കൊടുക്കണം. ഓക്കെ,
6: സുല്ലേട്ടന്റെ യാത്രകളൊക്കെ അടിപൊളിയായി വരുന്നുണ്ട് കേട്ടോ, ഈ ബ്ലോഗൊക്കെ.
5: എനിക്ക്
4: വയ്യേട്ടൻ
6: തന്നെ. ഉണ്ണിയപ്പത്തിന്റെ ഒരു വീഡിയോ കിടക്കുന്നുണ്ടായിരുന്നല്ലോ
5: ഷെഫിനെ, നമുക്ക് ആശംസയിലേക്ക് വരാം. അതാണ് ആശംസ അറിയിക്കാനുള്ളത്.
6: എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്റെ വക.
5: ഓക്കെ, അപ്പൊ ഷെഫിന്റെ ഒരു കിടിലൻ ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണം.
4: ഓക്കെ,
5: ഷെഫിൻ വളരെ ഹാപ്പിയാണ്. ഈരാറ്റുപേട്ടിൽ പകിട്ട് കുറഞ്ഞെങ്കിലും ഷെഫിന്
4: 3 ഗ്ലാസ് പായസൊക്കെ കുടിച്ച് അത്യാവശ്യം പകിട്ടായിട്ടുണ്ട്,
5: സമ്മാനം കൂടെ കിട്ടിയിട്ടുണ്ട്.
4: അതെ.
5: ഓക്കെ, നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ
4: ഹലോ
5: ഹലോ ഹലോ ഹലോ ഹലോ, നമസ്കാരം നമസ്കാരം. ഇത് ആരാണ്?
7: ഞാൻ സരസ്വതിയാണ്. പിന്നെ
5: സരസ്വതി ടീച്ചർ അല്ലേ?
7: അതെ.
5: എങ്ങനെയുണ്ടായിരുന്നു സരസ്വതി ടീച്ചറെ ഓണാഘോഷമൊക്കെ?
7: ഓണൊക്കെ സുഖമായിപ്പോയി, സന്തോഷമായി പോയി.
5: നല്ലായിരുന്നു അല്ലേ?
7: സുനില് മാത്രം വന്നില്ല.
5: സുനില് മാത്രം വന്നില്ല. അങ്ങനൊരു പാട്ട്
4: എവിടെയുള്ള
7: ഒരാൾക്ക് കുഷൻ വിളകിയിട്ട് നിവൃത്തി.
4: അതെ, പിന്നെ അല്ലാതെ.
7: പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതിന്റെ കൂടെ ആയില്ലേ പറഞ്ഞില്ലേ ടീച്ചേഴ്സിന് നല്ല സുഖമാണ്,
4: എത്ര
7: ലീവാണെന്നൊക്കെ.
5: ഞാൻ സപ്പോർട്ട് ചെയ്തില്ല.
4: ഞാൻ ഉള്ളത് പറഞ്ഞു കേട്ടോ, ലീവ് ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നോട്ട് ദ പോയിന്റ്.
7: ആ പ്രോഗ്രാം കഴിഞ്ഞു, അതോടെ കഴിഞ്ഞില്ലേ. ഞങ്ങൾക്കൊരു ബണ്ടിൽ പേപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്, അതൊക്കെ
4: അത് വെറും തോന്നല ടീച്ചറെ. ഈ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞു എന്ന് അങ്ങനെയല്ല കേട്ടോ. ഞങ്ങളുടെ ലൈഫ് കാണുന്നവർക്ക് വളരെ സിമ്പിളാ, അങ്ങനെയല്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് അത് ഞങ്ങൾ പറയും, പക്ഷെ ലീവ് കിട്ടുന്ന കാര്യത്തില. ലീവ് കിട്ടുമല്ലോ, അറ്റ്ലീസ്റ്റ് ഗവൺമെന്റ് തരുന്ന ലീവ്സ് എങ്കിലും കിട്ടുമല്ലോ. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല.
7: ഇനിയുണ്ട് സ്കോളർഷിപ്സ്, അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് ചിലപ്പോ 12 മണി 12 വരെയൊക്കെ ചിലപ്പോ ഇരിക്കേണ്ടി വരാറുണ്ട്.
5: ബുദ്ധിമുട്ടുണ്ട്, നല്ല കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഓണത്തിലേക്ക് വരാം. എങ്ങനെ, എത്ര പായസം ഒക്കെ കുടിച്ചു ഓണത്തിന്?
7: 2 പായസം കുടിച്ചു.
5: 2 പായസം കുടിച്ചു, നല്ലതായിരുന്നു. കമ്പാരിറ്റീവ്ലി മറ്റ ഓണത്തെക്കാളും ഗംഭീരമായിരുന്നു ഇത്തവണത്തെ.
7: ഓണത്തെയും പോലെ തന്നെ,
5: അങ്ങനെ വലിയ മാറ്റം ഉണ്ടായിരുന്നില്ലല്ലേ? ഇനിയിപ്പോ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും

0: അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് പോകണം, അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ?
1: ബുദ്ധിമുട്ടുകളൊന്നുമില്ല.
0: തോൽപ്പിച്ചിട്ടുണ്ടോ ഓണപരീക്ഷയില്? തോൽപ്പിച്ചിട്ടുണ്ടോ ഓണപരീക്ഷയില്? എന്തായിരുന്നു?
2: പേപ്പറിൽ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിലല്ലേ സുനിലേ മാർക്ക് കൊടുക്കാൻ പറ്റൂ.
0: ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ടീച്ചറെ, ടീച്ചറുടെ മൂഡ് അനുസരിച്ച് പേപ്പറിലെ മാർക്ക് കൂടുകയും കുറയും ചെയ്യാറുണ്ടോ?
2: അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയം അല്ലേ സുനിൽ? എനിക്കൊക്കെ ഭയങ്കര
1: സംശയമാണ്.
0: അപ്പൊ എന്റെ മൂഡ് ആണെങ്കിലും ആ പേപ്പറില് ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം.
1: മൂഡ് കറക്റ്റ് അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോകുന്നു.
0: ഈ ഒന്നാം നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാലേ, എന്നുവെച്ചാ ഫസ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സമ്മാനം ഒക്കെ കൊടുക്കാറുണ്ടോ?
2: അത് ഫസ്റ്റ് കിട്ടിയാൽ മാത്രം സമ്മാനം കൊടുക്കാന്ന് പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു. എനിക്ക് താല്പര്യമില്ല ആ പരിപാടി. അങ്ങനെയല്ല, എല്ലാവർക്കും കൊടുക്കാം. എല്ലാവർക്കും ജസ്റ്റ് ഒരു മിഠായി കൊടുത്തിട്ട് പറയാം അല്ലേ? എല്ലാവർക്കും ഇപ്പൊ തന്നു, അടുത്ത തവണ ഫസ്റ്റ് കിട്ടിയവർക്ക് തരാം. ആ എല്ലാവർക്കും കൊടുക്കണം ടീച്ചർ, ഫസ്റ്റ് മാത്രം കിട്ടിയവർക്ക് കൊടുക്കല്ലേ? എന്റെ അഭിപ്രായത്തിൽ ഞാൻ വിയോജിക്കുന്നു. ഇന്ന് ഇവിടെ അടി നടക്കും.
0: ടീച്ചർ ആശംസ ആർക്കാ കൊടുക്കാനുള്ളത്?
1: താങ്ക്
0: യു സോ മച്ച്.
2: സുനിൽ കിട്ടിയല്ലോ അല്ലേ? ഓ താങ്ക് യു, വരവേച്ചിരിക്കുന്നു.
0: താങ്ക് യു സോ മച്ച്. അപ്പോ പറയൂ പറയൂ. കോൾ ഡ്രോപ്പ് അല്ലേ? ഓക്കെ. അപ്പൊ വിളിച്ചത് സരസ്വതി ടീച്ചറായിരുന്നു. ടീച്ചർ ഒരു വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂളിലേക്ക് പോവാണ്. അത് വല്ലാത്തൊരു, ഈ ഒരു ഓണം വെക്കേഷനിൽ നമ്മളെല്ലാരും വളരെ ഹാപ്പി ആയിരിക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോ അത്ര ഹാപ്പി ആയിരിക്കും.
2: ഞാനൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു.
0: ആണല്ലേ?
2: ആ അത് കഥ പറയാനാ, എത്ര ഡ്രസ് കിട്ടി എന്ന് പറയണം, എന്തൊക്കെ ചെയ്തു എന്ന് പറയണം. പിന്നെ ഓണം കഴിഞ്ഞ് വരുന്ന സമയത്തുണ്ടല്ലോ, ഗേൾസിനൊക്കെ പ്രത്യേക ഒരു ഗ്ലോ ഉണ്ടാവും. ഞങ്ങളെല്ലാരും സ്കിന്നൊക്കെ ഒന്ന് കെയർ ചെയ്ത കുറച്ച് ഫേസ് പാക്ക് ഒക്കെ ഇട്ട് ഫുള്ള് സെറ്റായിട്ടാണ് പോവാ. അപ്പൊ അതിന്റെ ഒരു ഒരു ഓറയില്ലേ? അത് രണ്ടു ദിവസം ഉണ്ടാവും, മൂന്നാം ദിവസം അതേപോലെയോ?
0: ഞാൻ ഉദ്ദേശിച്ചത് ഈ പേപ്പർ കിട്ടുന്ന ഒരു ടൈം കൂടിയായിരുന്നു.
2: സോറി, ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളായിരുന്നു.
0: അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് എന്തായാലും ഒരു കോളർ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
2: അതെ.
0: ഹലോ.
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
3: ഗുഡ് മോർണിംഗ്, ഞാൻ സൂര്യ രവീന്ദ്രൻ കല്ലുകുട്ടിയാൽ നിന്നാണ്.
0: സൂര്യ രവീന്ദ്രൻ കല്ലുകുട്ടിയാൽ, സുഖമായിട്ടിരിക്കുന്നോ?
3: ആ സുഖമായിട്ടിരിക്കുന്നു.
0: കൊറേ നാളായില്ലേ വർത്താനം പറഞ്ഞിട്ട്, എവിടെയായിരുന്നു?
3: അതെ അതെ, സ്കൂളൊക്കെ ആയതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല.
0: വിളിക്കാൻ പറ്റില്ല. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: ഞാനിപ്പോ നയൻത്തിലാണ്.
0: നയൻത്തിലായില്ലേ? ഞാൻ വളരെ കുഞ്ഞിൽ കണ്ടു തുടങ്ങിയതാണ് ഈ സൂര്യ രവീന്ദ്രൻ. രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ഒക്കെയാണ്.
2: നല്ല പ്രായമുണ്ട്.
0: നല്ല പ്രായമുണ്ട്. കാലം പോയ പോക്കെ.
2: പിള്ളേര് വളർന്നു, ഒൻപതാം ക്ലാസ്സിലെത്തി.
0: ഓക്കെ. അപ്പൊ സൂര്യ, സൂര്യക്ക് എങ്ങനെയാ ഈ ഓണ പരീക്ഷ കഴിഞ്ഞ് ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് പോകുമ്പോ ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? പേപ്പർ കിട്ടുന്നതിന്റെ ടെൻഷൻ ഉണ്ടാവാറുണ്ടോ?
3: ഇല്ല, ഞങ്ങക്ക് എക്സാം കഴിഞ്ഞിട്ടില്ല.
0: എക്സാം കഴിഞ്ഞിട്ടില്ല? അതുകൊണ്ട് കുഴപ്പമില്ല.
3: അതുകൊണ്ട് കുഴപ്പമില്ല.
0: എന്താ എക്സാം കഴിയാതിരുന്നേ? മിഡ് ടേം എക്സാം അങ്ങനെ എന്തെങ്കിലും ആണോ?
3: ഞങ്ങക്ക് സെപ്റ്റംബറിലാണ് എക്സാം.
0: സെപ്റ്റംബറിലാണ്? ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ സമയമുണ്ട് അല്ലേ? ഇനി പതുക്കെ പഠിച്ച്
3: സമയമുണ്ട്.
0: എങ്ങനെയുണ്ടായിരുന്നു ഓണം ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു
3: ഓണം? ആ കുഴപ്പമില്ലായിരുന്നു.
0: എത്ര പായസമൊക്കെ കുടിച്ചു?
3: പായസമൊക്കെ
0: കുടിച്ചു. ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കാ വിശേഷം അറിയിക്കാനുള്ള?
3: ഇന്ന് സഹദേവൻ ചേട്ടനെ കാണാൻ പോയിരുന്നു.
0: എങ്ങനെയുണ്ട് സഹദേവൻ ചേട്ടന്?
3: എന്റെ ടീച്ചറിന്റെ ഭർത്താവാണ്. അപ്പൊ ഞാൻ കാണാൻ പോയിരുന്നു. ആളിപ്പോ റിക്കവറി ആയിക്കൊണ്ടിരിക്കുന്നു.
0: റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പെട്ടെന്ന് ഭേദാവട്ടെ സഹദേവൻ ചേട്ടന്.
2: അപ്പൊ സമയമുണ്ടല്ലോ, 8 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റഡി ഓ ക്ലോക്കിൽ. അപ്പൊ അതേ ഇതേ ഇന്നത്തെ കോൾസിനെ ഒന്ന് വൈൻഡപ്പെടട്ടെ.
0: തീർച്ചയായിട്ടും നമുക്ക് വൈൻഡപ്പെടാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു.
2: അതെ,
0: പിന്നെ ധാരാളം മെസ്സേജും വന്ന് കിടപ്പുണ്ടാവും അല്ലേ?
2: അതെ, മെസ്സേജസ്ണ്ടായിരിക്കും. യെസ് സുനിൽ, ആരാധകർ ശാന്തരാവൂ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു തോന്നുന്നുണ്ട്. ഓക്കെ സുനിലെ, സുനിൽ പായസം കുടിച്ചോ? എല്ലാവരുടെ പായസത്തിന്റെ കണക്കെടുക്കുന്നുണ്ടായിരുന്നു. സുനിൽ പായസം കുടിച്ചോ ഇല്ലയോ?
0: സുനിലും അത്യാവശ്യം പായസമൊക്കെ കുടിച്ചു. ഓണത്തിനൊക്കെ പായസം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെന്താ പറയാ, വിഷമം,
2: എനിക്ക് സങ്കടം വരുന്നു.
0: വിഷാദം വന്ന് ഞാൻ അങ്ങ് പോകും.
2: അയ്യോ,
0: ഉറപ്പായിട്ട് പായസമൊക്കെ കുടിച്ച്. പായസം സദ്യ, ഒന്ന് രണ്ട് സദ്യ, ദെൻ ഒരു രണ്ട് മൂന്ന് പായസം ഒക്കെ കുടിച്ച്,
2: പിന്നെ
0: സാധാരണ പോലെ തന്നെ ആയിരുന്നു ഓണമൊക്കെ. അങ്ങനെ അങ്ങ് പോയി,
2: അങ്ങനെ അങ്ങനെ പോയി.
0: സ്പെഷ്യൽ ആയിരുന്നു,
2: വളരെ സ്പെഷ്യൽ ആയിരുന്നു. അതാ ഞങ്ങൾക്ക് നന്നായി അറിയാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാക്കല്ലേ, എല്ലാരും ചോദിക്കില്ലേ. പക്ഷെ നിവൃത്തി ഇല്ല, നിങ്ങൾ ആരും ചോദിക്കേണ്ട, ഞങ്ങൾ പറയില്ല.
0: നമുക്ക് എന്തായാലും ഒരു പാട്ട് കേട്ടിട്ട് വരാം. സമയം 9 മണി ആയിട്ടുണ്ട്. നമ്മുടെ 1 അവർ ആ കോൾസ് എല്ലാം നമ്മൾ അവസാനിപ്പിച്ച് ഇനി മെസ്സേജിലേക്ക് പോകുന്നു. മെസ്സേജിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്, എൻജോയ് ചെയ്യാം.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേ
3: 9 കഴിഞ്ഞ് 5 ആയിട്ടുണ്ട്. ഒരുപാട് കോൾസ് ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എടുക്കാൻ നിർവാഹമില്ല. കാര്യം മെസ്സേജസ് വായിക്കാനുണ്ട്, അത് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് ആയില്യ, ഗുഡ് മോർണിംഗ് സുനിൽ. എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയും സഹോദരിയുമായ മലപ്പുറം പുത്തനത്താണിയിലെ നദീറത്തിയുടെ മൂത്ത മകൻ ആസിഫിന് ഇന്ന് മംഗളകരമായ ജന്മദിനമാണ്. ജീവിത വഴികളിൽ എന്നും സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും നന്മകളുടെയും പൊൻകിരണങ്ങൾ വിരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യം നിറഞ്ഞ തിളക്കമാർന്ന ഒരു ഭാവി ആസിഫിന് ഉണ്ടാവട്ടെ. നമ്മുടെ ഈ അഹല്യയിലൂടെ പ്രിയപ്പെട്ട ആസിഫിന് ഹൃദയം നിറഞ്ഞ 1,000 പിറന്നാൾ ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. സസ്നേഹം സിറാജ്, വയനാടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത്.
2: ഫസ്റ്റ് ടൈം ആണോ? കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ സംസാരിച്ചതായിട്ട് എന്റെ ഒരു ഓർമ്മയിലുണ്ട്.
3: അപ്പൊ എന്തായാലും സിറാജിന് ആശംസകൾ നേരുന്നു, ഒപ്പം തന്നെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ആസിഫിന് എല്ലാവിധ പിറന്നാൾ ആശംസകൾ കൂടെ നേരുകയാണ്. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഷക്കില ചേച്ചിയുടെ മെസ്സേജാണ്. ഡിയർ സുനിൽ ആൻഡ് ആയിലിയ, ഗുഡ് മോർണിംഗ്. സുനിൽ, കുറെ നാളായല്ലോ ശബ്ദം കേട്ടിട്ട്. മൂന്ന് പേരും കൂടെ സുനിലിനെ ഓടിച്ചു വിട്ടോ എന്ന് കരുതി.
2: അതെ അതെ അതെ, ഞങ്ങള് 3 കൂടി സുനിലിനെ ഓടിച്ചു വിട്ടതാ. പോ സുനിൽ, പോ സുനിൽ പറഞ്ഞു ഓടിച്ചു വിട്ടതാ.
3: ഓക്കെ, അവരെല്ലാം ഓണം അവധിക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ സുനിൽ എന്ന് വരും, സുനിൽ വരും വരുമെന്ന് കരുതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. ഓക്കെ, നീണ്ട ഒരു ബ്രേക്ക് എടുത്തു അല്ലേ. ഓണം ഓണമൊക്കെ നന്നായി ആഘോഷിച്ചല്ലേ,
2: പിന്നെ ഗംഭീരായിട്ട്
3: ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. നിങ്ങൾക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു ഷക്കീല ചേച്ചി.

0: ാണ് സ്നേഹക്കൂടു നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷക്കീൽ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, സത്ഫലങ്ങൾ മാത്രം തരുന്ന മരത്തെ പോലെയാവുക, കല്ലെറിഞ്ഞാലും അത് ഫലങ്ങൾ കൊഴിച്ചു തരും. പെരുമാറ്റ രീതികളും മനോഭാവങ്ങളും പൂന്തോട്ടങ്ങളെക്കാൾ മനോഹരമാവട്ടെ. ശുഭദിനം നേരുന്നു. സുലൈ ഐനിക്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുലൈ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് പ്രേമമ്മയുടെ മെസ്സേജ് ആണ്. മോനെ ആയില്ലേ കുട്ടി, ഗുഡ് മോർണിംഗ്. എവിടെയായിരുന്നു? കുറെ നാളായിട്ട് ആയില്ലേ ഒറ്റയ്ക്ക് കഷ്ടത്തിലായി എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അതെ, ഞാൻ പാവം.
0: ഓണം എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? ഞങ്ങൾ വിശ്വസിൽ അടിപൊളിയാക്കി. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രേമമ്മയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ വിശ്വസ്, ഐ ആം വിഷ്ണു പുതൂർ ഫ്രം സ്വരലയ പാലക്കാട്. സുനിലിന്റെ വോയിസ് വളരെ കുറവായി തോന്നുന്നു. മൈക്കിന്റെ ദൂരെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പൊതുവെ എന്റെ ശബ്ദം കുറച്ച് കുറവാണ്.
1: അല്ല, ഞാൻ മനഃപൂർവ്വം കുറച്ച് വെച്ചതാണ്. അതെ അതെ, മനഃപൂർവ്വം കുറച്ച് വെച്ചതാണ്.
0: ഓക്കെ, ഒരു സജഷൻ ആണ്, കോള് ചെയ്യുന്നവർക്ക് ഒരു നിശ്ചിത സമയം അനുവദിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് ആളുകൾ കോൾ ചെയ്യുന്നതല്ലേ, എല്ലാവർക്കും അവസരം കൊടുക്കുക അതല്ലേ ഉചിതം? നമുക്ക് ഒരാളുടെയും കോള് ഡ്രോപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല. അത് വിളിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പരിമിതപ്പെടുത്തി ക്രിസ്പായിട്ട് സംസാരിക്കാനായിട്ട് ഓരോ
1: കൺസൈസ് ചെയ്യുക, കൺസൈസ് ആയിട്ട് എപ്പോഴും സംസാരിക്കാനായിട്ട് നോക്കാന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ അതുകൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നത്.
0: തീർച്ചയായിട്ടും അത് ലിസ്ണേഴ്സ് എല്ലാവരും വിളിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവസരം കിട്ടും. ഇപ്പൊ നമുക്ക് ഒരാളുടെയും കോള് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അത് മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിഷമാണ്, വിളിക്കുക ഇത്രയും കഷ്ടപ്പെട്ട് വിളിക്കുക. അത് മാത്രമല്ല, കോള് വെക്കൂ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യൂന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അത് വിളിക്കുന്ന എല്ലാവരും ഓരോരുത്തരും ശ്രദ്ധിക്കുക, അതാണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്. നെക്സ്റ്റ് മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ അനായില്യ, ഞാൻ ഷീബ കുമരകം. ആലപ്പുഴ പുന്നമട കായലിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വനിതാ ടീമിൽ ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടി.
1: കൺഗ്രാറ്റുലേഷൻസ് സുനിൽ. അറിഞ്ഞിരിക്കുന്നു ഞാനും.
0: സുനിൽ കുറച്ച് ദിവസങ്ങളായി എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്, എന്നാലും അഹല്യ കേൾക്കുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നൽകുന്നു. സിറാജ് വയനാട്. പറന്നുവരും ബാലേട്ടനും മാധവേട്ടനും കൃഷ്ണേട്ടനും ഷൈഫുദ്ദീൻ ചേട്ടനും കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷീബ കുമരകം മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഷീബ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓണാശംസകൾ എല്ലാവർക്കും, സുനിലിന് പ്രത്യേകം എന്ന് പറഞ്ഞിട്ട് സത്യനാരായണൻ ചേട്ടന്റെ മെസ്സേജ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് സുനിലൂട്ട, ആയില്ലേ കുട്ടീസ്. എനിക്കും അഹല്യ കുട്ടിയുടെ വക ഓണക്കോടി സമ്മാനം കിട്ടി കേട്ടോ. സുനിലൂട്ടൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അറിഞ്ഞില്ല
1: പറഞ്ഞില്ല ഞങ്ങൾ മനഃപൂർവ്വം.
0: അതുകൊണ്ട് പറഞ്ഞതാ, ഇന്നത്തെ പാട്ടുകൾ അടിപൊളിയാണ്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. സ്നേഹത്തോടെ ഇന്നിരു ചേച്ചി പെരുവമ്പാണ് മെസ്സേജ് അയച്ചത്.
1: അതെ, ആ പാട്ടുകൾ അടിപൊളിയാണ്. അങ്ങനെ പറ
0: ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ആയില്യയുടെ സെലക്ഷൻസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്റെ പാട്ടുകളായിരുന്നെങ്കിൽ ഉറപ്പായി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും.
1: അതെ, ഇത് എന്റെ പാട്ടുകളാണ് കേട്ടോ.
0: അതെ, ഓക്കെ. അപ്പോ ഇന്നിരു ചേച്ചി കൺഗ്രാറ്റുലേഷൻസ് ഒരിക്കൽ കൂടി. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആയില്യ സുനിലേട്ട. ഓണത്തിരക്കിൽ വിളിക്കാനും മെസ്സേജ് അയക്കാനും കഴിഞ്ഞില്ല. കുറെ കാലത്തിന് ശേഷമാണ് ഓണത്തിന് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നത്. അല്ലെങ്കിൽ ഓണം കഴിഞ്ഞു പോകും, ഇല്ലെങ്കിൽ ഓണത്തിന് മുമ്പ്. അങ്ങനെയാണ് ഓണത്തിന് വീട്ടിൽ പോക്കുണ്ടാവാറുള്ളത്. ഇപ്രാവശ്യം എല്ലാവരും കൂടാൻ പറ്റി, അത് വലിയ സന്തോഷം. ഇന്നലെ എല്ലാം കഴിഞ്ഞ് വീടെത്തിയപ്പോൾ മാമൻ മരണപ്പെട്ടു എന്ന് വിളി വന്നു. പിന്നെ അപ്പോൾ തന്നെ വീണ്ടും പോയി വീട്ടിൽ പോയി വന്നു. മാമന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സൗമ്യ ചെറുപ്പുളശ്ശേരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാട്ടുകളെല്ലാം സൂപ്പർ എന്ന് പറഞ്ഞിട്ട്
1: അതാണ്. താങ്ക് യു.
0: ഓക്കെ, അപ്പൊ സൗമ്യക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഓണം ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു. FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മെസ്സേജ് ഏറെക്കുറെ തീരാറായിട്ടുണ്ട്. ആരെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യുക എന്നുകൂടെ പറഞ്ഞുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഞാൻ രമ്യ രാധാകൃഷ്ണൻ, രാമാണ്ടിച്ചല്ല. എന്താ സുനിൽ ഓണത്തിന് മുങ്ങി, ഇന്ന് പൊങ്ങിയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, പൊങ്ങി പൊങ്ങി. സുനിൽ ഇല്ലാത്ത കുറവ് ഇത്ര മാത്രം തോന്നാൻ എന്താ കാരണം എന്താ അറിയാമോ? ഒരേ ഒരു ആൺതരിയെ നമ്മുടെ അഹല്യ FM മൈക്കിന്റെ മുന്നിൽ ഉള്ളതാണ്. ഓക്കെ,
1: അതെ, കുറച്ച് ആൺകുട്ടികളെ വേറെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതെ അതെ, ഞാനത് കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്.
0: ബാക്കി എല്ലാവരും മൈക്കിന്റെ പുറകിലല്ലേ, അതുകൊണ്ട് ഓണത്തിന് സുനിൽ ഇല്ലാത്ത കുറവ് അത് വലിയൊരു കുറവ് തന്നെയാണ്. തന്നെയാണ് നമ്മുടെ അഹല്യ എഫ് എമ്മിൽ പെൺപുലികളുടെ ശബ്ദമാണ് നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ഓണാശംസകൾ നേരുന്നു സുനിൽ. അയലിലേക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ബൈ രമ്യ രാധാകൃഷ്ണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രമ്യ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ ആൻഡ് അയല്യ. തൃശ്ശൂരിന്റെ തനതായ കലാരൂപമാണല്ലോ പുലികളി. അതിനെ ചുമ്മാ അവഹേളിക്കേണ്ട ആവശ്യകതയില്ല. ഓണം ആഘോഷിച്ചു, ക്ലബിലെ പരിപാടികളിൽ പങ്കെടുത്ത് രണ്ട് സമ്മാനവും കിട്ടി. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാൻ നിന്നില്ല. എന്റെ ഫ്രിഡ്ജ് കാലിയാണ്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ നേരുന്നു. ശാന്തി സുമേഷ്, എലപ്പുള്ളി. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് അയല്യ സുനിൽ. ഓണം അടിപൊളിയായിരുന്നു. ദുബായിൽ നിന്ന് മോളും കുട്ടിയും വന്നിട്ടുണ്ട്. അവർ ഇന്നലെ തിരിച്ചുപോയി. അതിന്റെ ഒരു വിഷമമുണ്ട്. എല്ലാവർക്കും ഗുഡ് ഡേ നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഉഷ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കോട്ടയക്കാട് നിന്നും. ആ ഒരു വിഷമം ഒരുപാട് പേർക്ക് ഇനി ഒന്ന് രണ്ട് ദിവസങ്ങളിൽ കാണും അല്ലേ. മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്, ടെക്സ്റ്റ് മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ. എന്റെ വിഷസ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മഹേഷ് ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പോ നല്ലൊരു വിഷ് കൊടുക്കണേ. എന്റെ പേര് പ്രണവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും പ്രണവിന്റെ വകയായിട്ട് മഹേഷ് ചേട്ടൻ എല്ലാവിധ ആശംസകൾ കൂടെ നേരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം, പറഞ്ഞ അവസാനിപ്പിച്ച കാര്യം, ഇതിപ്പോ എല്ലാരും തിരിച്ച് ബാക്ക് ടു ഹോം, അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ ലൈഫ്. ഓണം എന്ന് പറയുന്നത് എപ്പോഴും കളർഫുൾ ആണല്ലോ. ഓണം വരാൻ പോകുന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടാവും. അത് ഈ ഒരു പുൽക്കൊടിയിൽ പോലും ഉണ്ടാവുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പുൽക്കൊടിയിൽ പോലും പൂ ഉണ്ടാവുന്ന ടൈമാണ്
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് കഴിഞ്ഞു. ഇനി വീണ്ടും ബാക്ക് ടു നോർമൽ എന്ന് പറയുമ്പോ ഒരു വിഷമം ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും. ഒന്ന് രണ്ട് മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്, വായിക്കട്ടെ.
1: ഓക്കെ, വായിച്ചോളൂ.
0: ശുഭദിനം എന്ന് പറഞ്ഞിട്ട് കവിത ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്, ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചും ശുഭദിനം.
1: അതെ, അവിടെ കുറേ മെസ്സേജുകൾ വരാനുണ്ട്, നമുക്കത് ഇങ്ങനെ മനസ്സിലായിരിക്കുന്നു. ഇപ്പോഴേ പിന്നെ ഞാൻ അതിങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ.
0: ഓക്കെ, അടുത്തൊരു മെസ്സേജ്. ഹായ് സുനിൽ ജി, അയല്യ, എല്ലാവർക്കും ആശംസകൾ. പറയുന്നത് സന്തോഷ് പ്രിയ, കുന്നത്ത് പാളയം. ഓണം കെങ്കേമമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷ് ചേട്ടനും ആശംസകൾ നേരുന്നു. ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. നമസ്കാരം സുനിൽ, അയല്യ. ഓണം കഴിഞ്ഞു, പക്ഷെ ഓണത്തിന്റെ നിറവും മണവും സ്നേഹവും ഇനിയും മനസ്സിൽ തന്നെയുണ്ട്. വീട്ടുകാരോടൊപ്പം പങ്കിട്ട സന്തോഷവും കൂട്ടുകാരുടെ കൂടിച്ചേരലും പെങ്ങളുടെ വീട്ടിൽ ഒത്തുകൂടിയ നിമിഷങ്ങളും എല്ലാം ചേർന്ന് ഈ ഓണം മനസ്സിൽ മായാത്തൊരു ഓർമ്മയായി. ഒരുമിച്ചിരുന്ന് ചിരിച്ചും സംസാരിച്ചും സ്നേഹം പങ്കിട്ടും കഴിഞ്ഞ ഓണ സദ്യയുടെ രുചിയേക്കാൾ മധുരമായിരുന്നു ആ നിമിഷങ്ങൾ. ഓണം കടന്നുപോയെങ്കിലും ബന്ധങ്ങളുടെ ഊഷ്മളതയും എന്നും കൂടെ ഉണ്ടാകട്ടെ. സൗഹൃദവും സ്നേഹവും ബന്ധങ്ങളുടെ ഊഷ്മളതയും എന്നും കൂടെ ഉണ്ടാകട്ടെ. ചില ആഘോഷങ്ങൾ കലണ്ടറിൽ അവസാനിക്കും, പക്ഷേ അവ സമ്മാനിച്ച ഓർമ്മകൾ ഒരിക്കലും അവസാനിക്കില്ല. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. ഷൈബി മാത്യൂസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷൈബി ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, രാജപ്പൻ ചേട്ടന്റെ ഒരു ആശംസകൾ. എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്, തിരിച്ചും ആശംസകൾ നേരുന്നു. ദർശന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അഹല്യ, നാളെ എന്റെ വല്ലച്ചന്റെ മോൻ വിപിൻദാസ് നവ്യ മാരേജ് ആണ്. ഹാപ്പി മാരേജ് ലൈഫ് ഇൻ അഡ്വാൻസ് കൊടുക്കണം. ദർശന വടവന്നൂർ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കഥയിലെ രാജകുമാരനും എന്ന പാട്ട് വെക്കാമോ എന്നും കൂടെ
1: പറഞ്ഞിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും 12 മണിക്ക് മെസ്സേജ് അയക്കുക, തീർച്ചയായിട്ടും വെക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സ്ഥിരം കവിത ചേച്ചിട്ട് എല്ലാവർക്കും ഒരു കിടുക്കാജ് ദിവസം പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഒക്കെ ഉണ്ട്. അപ്പോ കവിത ചേച്ചിക്കും ആശംസകൾ നേരുന്നു. ഏറെക്കുറെ മെസ്സേജ് ഒക്കെ തീർന്നിട്ടുണ്ട്.
1: തീർന്നില്ലേ? എല്ലാം വായിച്ചില്ലേ കുട്ടി?
0: എല്ലാം
1: കൃത്യമായിട്ട് നല്ല അനുസരണുള്ള കുട്ടിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്
0: ബോയ്. ഇപ്പൊ ആരും മെസ്സേജ് അയക്കുന്നില്ല എന്ന് കൂടെ പ്രതീക്ഷിക്കുന്നു. സമയം ഏറെക്കുറെ 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു.
1: അതെ, 15-ൽ നിന്ന് ആ സൂചിയെ കറങ്ങി 16-ലേക്ക് എത്താനായിട്ട് പോകുന്നുണ്ട് കേട്ടോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ അഹല്യ വിഷസ് ഏറെക്കുറെ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ,
0: അപ്പൊ ഒരു വീക്കെൻഡ്, ഓണത്തിന്റെ ആ ഒരു വീക്കെൻഡ് വരുന്നു. നാളെ സൺഡേ ഒക്കെ ആണ്, നല്ല തിരക്കായിരിക്കും. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നല്ല തിരക്കുള്ള ഒരു ടൈം കൂടിയാണ്.
1: അത് മാത്രമല്ല, ട്രാവൽ ഇപ്പൊ ട്രെയിനിൽ നോക്കുന്ന സമയത്ത് ടിക്കറ്റ് ഇല്ല പോവാനും ഒന്നും. കാരണം എല്ലാവരും ബാക്ക് ടു അവർ നോർമൽ ലൈഫാണ്. വർക്കിംഗ് പ്ലേസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ട്രെയിനൊക്കെ ഫുള്ളാണ്. ഇപ്പൊ 2 ദിവസമായിട്ട് ഫുൾ ന്യൂസ് അത് തന്നെയാ. ടിക്കറ്റ് ഇല്ല, കിട്ടാനില്ല.
0: അതെ, ടിക്കറ്റ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കുഞ്ഞു കുഞ്ഞു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലും ഹെവി റഷ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ യാത്ര പോവാതിരിക്കുന്നതാണ് നല്ലത്. വീട്ടിലിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്,
1: കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ.
0: അതെ, അപ്പോ എന്നിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് അടുത്ത മൺഡേയിൽ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആ ഒരു കർത്തവ്യങ്ങളിലേക്ക് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ അഹല്യ വിഷസ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ബ്യൂട്ടിഫുൾ സാറ്റർഡേ ആവട്ടെ, നല്ലൊരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിട വാങ്ങുന്നു. ഇറ്റ്സ് മീ സുനിൽ.
1: Also, it's me, RJ Aylia, signing off.

0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ലിസൺ വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. സാധാരണക്കാരന്റെ നിയമങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തരുന്ന ലാ പോയിന്റിന്റെ ഇന്നത്തെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ആയിലിയാണ് കൂടെയുള്ളത് കേട്ടോ. ഇന്ന് എന്താണ് ലാ പോയിന്റിൽ പറയാൻ പോകുന്ന ആ ഒരു നിയമവും നിയമവശവും എന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മളെല്ലാവരും രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു സമയം വരെ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. സ്മാർട്ട് ഫോണിൽ നമ്മൾ പല സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ പല ഓൺലൈൻ സൈറ്റ്സും വിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വസ്ത്രം വാങ്ങാറുണ്ട്, ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാറുണ്ട്. എന്തിനധികം പറയുന്നു, കഴിക്കാനുള്ള ഫുഡ് വരെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. ഗ്രോസറി ആയിക്കോട്ടെ, അങ്ങനെ എന്തും ഇന്നൊരു ക്ലിക്ക് കൊണ്ട് നമ്മുടെ കൈകളിൽ എത്താറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിന് പകരം കല്ലോ മണ്ണോ അല്ലെങ്കിൽ കേടായ പ്രൊഡക്റ്റുകളോ വന്ന് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ സാധാരണക്കാർ വിഷമിക്കാറുണ്ട് അല്ലെ. അപ്പോൾ ഓൺലൈൻ കമ്പനികളോട് പരാതിപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ പോളിസി പ്രകാരം ഇത് റിട്ടേൺ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവർ കൈമലർത്തി കാണിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കേന്ദ്ര സർക്കാർ ഇതിനായിട്ട് കൊണ്ടുവന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് 2020 അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ശക്തമായ ചില നിയമപരമായ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു നിയമപ്രകാരം നിങ്ങൾ ഓർഡർ ചെയ്ത സാധനമല്ല നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ, അതായത് റോങ് ആയ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ലഭിച്ച സാധനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ, ഡാമേജ്ഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ, അത് തിരികെ എടുക്കാനും അതിന്റെ പണം പൂർണ്ണമായിട്ടും റീഫണ്ട് ചെയ്യാനും ഓൺലൈൻ കമ്പനികൾ ബാധ്യസ്ഥരാണ് എന്നതാണ്. അതായത് ഇപ്പോൾ തങ്ങളുടെ ആപ്പിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ നോ റിട്ടേൺ നോ റീഫണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് കാണിച്ച് ഉപഭോക്താവിന്റെ ഈ അവകാശത്തെ നിഷേധിക്കാനായിട്ട് ഒരു ഇ കൊമേഴ്സ് കമ്പനിക്കും നിയമപരമായിട്ട് അധികാരമില്ല എന്നതാണ്. കൂടാതെ ഈ ഒരു ഓർഡർ എടുത്തതിന് ശേഷം യാതൊരു കാരണവും ഇല്ലാതെ കമ്പനികൾക്ക് അത് ക്യാൻസൽ ചെയ്യാനും കഴിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ അതിന് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നതാണ് ഈ ഒരു നിയമപ്രകാരം പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ സാധനത്തിന്റെ വിലയേക്കാൾ കൂടുതൽ തുക ഡെലിവറി ചാർജ് എന്ന പേരിൽ ഈടാക്കുന്നതും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ കൗതുകകരമായ ഡിജിറ്റൽ വശങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ടുണ്ട്. കേൾക്കാം ലാ പോയിന്റിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. സ്റ്റേ ട്യൂൺ വിത്ത് ദ ഹലീഫ് 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഗൈൻ വെൽക്കം ബാക്ക് ടു ലാ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ആയിലിയാനണ്ട. നമ്മൾ ബ്രേക്കിന് മുന്നേ പറഞ്ഞു നിർത്തിയത് ഓൺലൈൻ ഷോപ്പിംഗ് അവകാശങ്ങളെ കുറിച്ചാണ്. ഇനി നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന എന്നാൽ അതിന്റെ ഗൗരവം പലർക്കും മനസ്സിലാകാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതാണ് എന്ത്? ഡിജിറ്റൽ ഒപ്പുകൾ, ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. പണ്ടൊക്കെ ഒരു കരാറിലോ അല്ലെങ്കിൽ ആധാരത്തിലോ ഒപ്പിടണമെങ്കിൽ പേനയെടുത്ത് പേപ്പറിൽ തന്നെ ഒപ്പിടണമായിരുന്നു. എന്നാൽ ഇന്ന് IT ആക്ട് പ്രകാരം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം പേപ്പറിൽ ഒപ്പിടുന്നതിന് തുല്യമായ നിയമസാധുത ഡിജിറ്റൽ ഒപ്പുകൾക്കും ഇലക്ട്രോണിക് ഒപ്പുകൾക്കും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലരും വിചാരിക്കുന്നത് കമ്പ്യൂട്ടറിൽ ഒപ്പ് സ്കാൻ ചെയ്ത് വെക്കുന്നതാണ് ഡിജിറ്റൽ ഒപ്പ് എന്നൊരു കാര്യം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇന്ന് ഓൺലൈൻ ലോണുകൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒരു OTP, വൺ ടൈം പാസ്വേഡ് ഉണ്ടല്ലോ, ആ ഒരു OTP ടൈപ്പ് ചെയ്ത് നൽകുന്നത് പോലും നിയമപരമായിട്ട് ഒരു ഇലക്ട്രോണിക് ഒപ്പായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. പലർക്കും അത് അറിയില്ല എന്നുള്ളൊരു കാര്യമാണ്. ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആയിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ വായിച്ചു നോക്കാതെ I agree എന്ന് ക്ലിക്ക് ചെയ്യുന്ന നിബന്ധനകളും നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുന്നത് വഴിയും നമ്മൾ അറിയാതെ തന്നെ പല വലിയ ഡിജിറ്റൽ കരാറുകളിലും ഒപ്പിടുകയാണ് എന്നതാണ് കേട്ടോ. പിന്നീട് ഇപ്പോൾ ബാങ്ക് കരാറോ അല്ലെങ്കിൽ ലോൺ കമ്പനികളോ കേസ് ഫയൽ ചെയ്യുമ്പോഴാണ് ഞാൻ പേപ്പറിൽ ഒപ്പിട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് നമുക്ക് ആ ഒരു സമയത്ത് എന്താവും, കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു OTP മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആപ്പുകളിൽ ടൈപ്പ് ചെയ്യുമ്പോഴോ ഒരു പ്രമാണം ഒപ്പിടുന്ന അതേ ജാഗ്രത നമ്മൾ കാണിക്കണം. ആ ഒരു കാര്യം പലരും മറന്നു പോകാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ലോ പോയിന്റിൽ പറയാൻ പോകുന്ന ഒരു കാര്യമാണ് വ്യാജ ഓൺലൈൻ റിവ്യൂകളും അതിനെ സംബന്ധിച്ച ചില പുതിയ നിയമങ്ങളും ഉണ്ട്. ആ ഒരു കാര്യമാണ് ഇനി ലാ പോയിന്റിൽ നമ്മൾ കേൾക്കാനായിട്ട്. തീർച്ചയായിട്ടും കേൾക്കാം ലാ പോയിന്റിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് ദ ഹലീഫ് 90.4 കേട്ട് കൊണ്ടുകൂടാം.

0: point. Know your rights.
1: യെസ്, ലോ പോയിന്റ് തുടരുന്നു. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഈ ഓൺലൈൻ സാധനം വാങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോകുന്നതിന് മുൻപോ നമ്മളെല്ലാവരും ആദ്യം നോക്കുന്ന ഒരു കാര്യം എന്താണ്? അവിടുത്തെ സ്റ്റാർ റേറ്റിംഗും അതിന് തൊട്ട് താഴെ ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന റിവ്യൂസ് അല്ലേ. കസ്റ്റമറിന്റെ റിവ്യൂസ് ആണ് നമ്മൾ നോക്കുന്നുണ്ടാവാം. ഇപ്പോൾ 5-star റേറ്റിംഗും നല്ല കമന്റുകളും കണ്ടാൽ നമ്മൾ കണ്ണും പൂട്ടി ആ സാധനം ഓർഡർ ചെയ്യും അല്ലേ. എന്നാൽ ഇന്ന് ഈ ഒരു ഇ കൊമേഴ്സ് രംഗത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പാണിത്, ഫേക്ക് ഓൺലൈൻ റിവ്യൂകൾ. അതങ്ങനെ തന്നെയാണ്, ഈ ഫേക്ക് ഓൺലൈൻ റിവ്യൂസ് കമ്പനികൾ എന്ത് ചെയ്യും, പണം കൊടുത്ത് ഏജൻസികളെ വെച്ചും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബോട്ട് ഉണ്ടല്ലോ ആ കമ്പ്യൂട്ടർ ബോട്ട്സ് ഉപയോഗിച്ചും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ വ്യാജമായ നല്ല റിവ്യൂകൾ എഴുതി ചേർക്കാറുണ്ട്. അപ്പോ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ കെണിക്കെതിരെ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, അതായത് BIS, ഇതിനനുസരിച്ച് എന്താണ്, ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ തുടങ്ങിയ എല്ലാ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും തങ്ങളുടെ സൈറ്റിൽ വരുന്ന റിവ്യൂസ് യഥാർത്ഥ ഉപഭോക്താക്കൾ തന്നെ എഴുതിയതാണെന്ന്, വെരിഫൈഡ് പർച്ചേസ് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ പണം നൽകി എഴുതിക്കുന്ന റിവ്യൂകൾക്ക് പൂർണ്ണമായ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കമ്പനി വ്യാജ റിവ്യൂകൾ വഴി ഉപഭോക്താക്കളെ പറ്റിച്ച സാധനങ്ങൾ വിറ്റഴിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വലിയ പിഴ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായിട്ട് മാറാണല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സാധനം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, റിവ്യൂ നോക്കുന്ന സമയത്ത് 1-star റിവ്യൂസ് കൂടി വാങ്ങിച്ചു നോക്കാനായിട്ട് കൺസ്യൂമേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇനി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ പരാതിപ്പെടേണ്ടത്? നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനും അതുപോലെ തന്നെ അതിൽ പരാതിപ്പെടേണ്ട വിധവും, ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ ലോ പോയിന്റിൽ പറയാനായിട്ട് പോകുന്നത്. തുടർന്ന് കേൾക്കാം ലോ പോയിന്റിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: point. Know your rights.
1: യെസ്, ലാ പോയിന്റിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. ലാ പോയിന്റുമായിട്ട് നിയമവും നിയമവശവും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി കൂടെയുണ്ട് ഞാൻ ആയില്ല. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗിലൂടെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ചതിക്കപ്പെടുകയോ അല്ലെങ്കിൽ തെറ്റായ സാധനം വന്നിട്ട് കമ്പനി പണം തിരികെ തരാതിരിക്കുകയോ ചെയ്താൽ വക്കീലിനെ കാണാനോ കോടതികളിൽ കയറി ഇറങ്ങാനോ പോകാതെ ഒരു സാധാരണക്കാരന് എങ്ങനെ പെട്ടെന്ന് പരിഹാരം കാണാമെന്ന് നമുക്ക് നോക്കിയാലോ. യെസ്, അപ്പോൾ ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ള ഏറ്റവും ലളിതമായ സംവിധാനമാണ് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്നും 1915 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് മലയാളത്തിൽ തന്നെ പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 1915 എന്ന ആ നമ്പറിൽ വിളിച്ചുകൊണ്ട് കേട്ടോ. അതല്ലെങ്കിൽ www.consumerhelpline.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ UMANG എന്ന ആപ്പ് വഴിയോ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പരാതി നൽകാം. പരാതി നൽകുമ്പോൾ ഓർഡർ ID, ബില്ലിന്റെ കോപ്പി, സാധനത്തിന്റെ ചിത്രം എന്നിവ നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിൽ കരുതണം കേട്ടോ. ഈ ഒരു ഹെൽപ്പ് ലൈൻ വഴി വരുന്ന പരാതികൾ 90% കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെടാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നും നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബാഗിൽ പോർട്ടൽ വഴി ഉപഭോക്തൃ കോടതിയിൽ ഓൺലൈനായിട്ട് നമുക്ക് കേസ് ഫയൽ ചെയ്തുകൊണ്ട് നഷ്ടപരിഹാരം ഈടാക്കാനും സാധിക്കും. ഡിജിറ്റൽ ലോകം നമുക്ക് നൽകുന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ അവകാശങ്ങളെ കുറിച്ചും നമ്മൾ നല്ല രീതിയിൽ ബോധവാന്മാരായിരിക്കണം എന്നൊരു കാര്യമാണല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ പ്രതീക്ഷിക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആയില്ലയാണ്, കേട്ടുകൊണ്ടിരുന്ന ലോ പോയിന്റ് ആണ്. ഇന്ന് നമ്മൾ പറഞ്ഞ എല്ലാ നിയമവും നിയമവശങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന പ്രതീക്ഷയിൽ ലോ പോയിന്റിൽ നിന്നും എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നിയമവും നിയമവശവുമായി കേട്ടുമുട്ടാം. അതുവരെയ്ക്കും, ടിൽ ദെൻ, ഇറ്റ്സ് മീ RJ ആലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് ഹലിയ.

എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: 90.4 ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിക്കാലം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അസ്ലി ലാൻഡ്മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. അഹല്യ FM 90.4. It's rhythm of Palakkad.

0: സൗകര്യത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, movement that inspires.
3: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ?
5: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: അത് ശരി, വന്നു വന്നുമാര് നമ്മളെക്കാൾ കുഴപ്പമുണ്ട്.
1: പഠിക്കണമെന്നുള്ള ഒരു ചിന്തയും

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: ഓഫർ വേണോ, വിലക്കുറവ് വേണോ, രണ്ടും ഒരുമിച്ച് വേണോ? എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 4 ദിവസം രാത്രി 12 മണി വരെ മൈ ജി ഓണം ബിഗ് റാപ്പകൽ സെയിൽ.
1: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: അല്ല, നിങ്ങൾ ഇതുവരെ റെഡി അല്ലേ? ഇവിടെ കേറുന്നുണ്ടോ? ബാക്കി പിന്നെ ചെയ്യാം. അവരൊക്കെ വരാറായി.
1: കൊള്ളാം, ഇങ്ങോട്ട്
0: അത് വരാറായില്ലേ?

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: Listen without break with Ahalya FM 90.2.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: ഫാഷൻ വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പകലും രാത്രിയും ഓഫറുകൾ മാത്രം. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഏറ്റവും വലിയ ഓഫറും വിലക്കുറവും. വെള്ളി മുതൽ തിങ്കൾ വരെ 4 ദിവസം മാത്രം. മൈ ജി ഓണം ബിഗ് റാപ്പകൾ സെയിൽ.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: ഗുഡ് ആഫ്റ്റർനൂൺ, എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനൽ. ഇനിയുള്ള 2 മണിക്കൂർ നേരം, കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 മണി വരെ ഞാൻ ഇവിടെ കാണും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാവുക. ഇന്ന് വീക്കെൻഡ് ആണ്, സാറ്റർഡേ ആണ്. അതിൻ്റെതായിട്ടുള്ള എല്ലാ ആലസ്യവും എല്ലാ മടിയും നിങ്ങൾക്ക് എല്ലാവർക്കും കാണും. എല്ലാവരും വീട്ടിൽ തന്നെയായിരിക്കും, അങ്ങേ എങ്ങും പോയിട്ടുണ്ടാവില്ല. ഇനി വീട്ടിൽ തന്നെ ആണെങ്കിലും അല്ലെങ്കിലും അഹലെ FM ട്യൂൺ ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും യാത്രകളിലാണെങ്കിൽ പോലും, ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ പോലും അഹലെ FM കൂടെ കൂട്ടുന്നവരാണ് അഹലെ FM ലിസ്ണേഴ്സ് എന്ന് പറയുന്നത്. മറ്റേത് FM-നും കിട്ടാത്തൊരു പ്രത്യേകതയാണ് ആ ഒരു സ്പെഷ്യാലിറ്റി. അതായത് ഇപ്പം ഇന്ന് രാവിലെ അഹലെ വിഷസിൽ വന്നപ്പോൾ 1-2 പേര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രക്കിടയിലും അഹലെ FM കേൾക്കുന്നു, വിഷസ് കേൾക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരിക്കാം. സമയം 12 മണിയാണ്. 12 മണി എന്ന് പറഞ്ഞാൽ അധികം തിരക്കിട്ട് ജോലി ചെയ്യുന്ന ഒരു സമയമായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലേ. ഇപ്പോൾ ലഞ്ച് എല്ലാം റെഡിയായി കാണും, ഇനി കഴിക്കണം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ, ഒരു 12:30 കഴിഞ്ഞാൽ കഴിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്നവരായിരിക്കും കൂടുതൽ ആളുകളും. അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുന്ന എല്ലാവരും 8815090000 എന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ആവശ്യപ്പെടുക. ആ പാട്ടുകളെല്ലാം ഞാൻ ലൈവായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ കാതോരം എത്തിക്കുന്നതായിരിക്കും. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. 82 81 50 90 00 ആണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനേ പറ്റുള്ളൂ, അതേ നിർവാഹമുള്ളൂ. വാട്സപ്പ് ഒന്നും ഇല്ല, സാധാരണ ഫീച്ചർ ഫോണാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജിലൂടെയൊക്കെ പാട്ട് റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. മെസ്സേജ് അയച്ച് പാട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര്, പാട്ടിന്റെ ആദ്യത്തെ വരി, സിനിമയുടെ പേര്, ആ പാട്ട് ഉൾപ്പെട്ടിട്ടുള്ള സിനിമയുടെ പേര് കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതില്ല എങ്കിൽ പാട്ട് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ്, ചിലപ്പോൾ പ്ലേ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അത് എനിക്കും വിഷമമാണ്, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്കും വിഷമമാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ പുതിയ പാട്ടുകളൊക്കെ, പുതിയ പാട്ടുകൾ മീൻസ് ഇന്നലെ ഇറങ്ങിയ സിനിമയുടെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമയിലെ പാട്ട് ചോദിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് പഴയ പാട്ടുകളൊന്ന് റിക്വസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുകൂടെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല കുറേ പാട്ടുകൾ കേൾക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു വീക്കിലെ അവസാനത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ ആദ്യമായിട്ട് ഞാൻ സുനിൽ വരുന്നത്. അതിലാദ്യത്തെ പാട്ട് എനിക്കിഷ്ടമുള്ള, വളരെ ഇഷ്ടമുള്ള എൻ്റെ ഒരു കുട്ടി

കുട്ടിക്കാലമൊക്കെ മനോഹരമാക്കിയിട്ടുള്ള, കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് റേഡിയോയിലൂടെ ഇങ്ങനെ ഉച്ച നേരങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു മനോഹരമായ പാട്ടാണ് ഇന്ന് ഇൻസ്റ്റന്റ് പാട്ടിൽ ആദ്യമായിട്ട് നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു പാട്ടോടുകൂടി ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുന്നു. ഈ പാട്ടിന് ശേഷം നിങ്ങൾക്കിഷ്ടമുള്ള ഗാനങ്ങളുമായിട്ട് ഞാൻ വളരെ വേഗം തിരിച്ചു വരും. അഹല്യ FM 90.4 ഇത് ഇൻസ്റ്റന്റ് പാട്ടിനുള്ള നേരം. കൂടെയുള്ളത് ഞാൻ സുനിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: നല്ലൊരു പാട്ടോടുകൂടി ഇതാ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് നമ്മൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ കൂടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
2: ഹലോ, ഞാൻ അപ്പപ്പുള്ളൊരു മാധവൻ ആണ്. സുനിൽ മാനെ.
1: മാധവൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ?
2: സുഖമായിരിക്കുന്നു. ഓണമൊക്കെ കഴിഞ്ഞ് അടിപൊളിയായി.
1: അടിപൊളിയായി അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഓണം കഴിഞ്ഞ സ്ഥിതിക്ക്, ഈ ഓണമൊക്കെ കഴിഞ്ഞ വേളയിൽ ഏത് പാട്ടാ കേക്കണ്ടേ?
2: ഒന്ന് രാഗം പാടി ഒന്നിനെ മാത്രം തേടി എന്നുള്ള പാട്ടാ കേക്കണ്ടത്.
1: ഓക്കെ, തീർച്ചയായിട്ടും വെച്ചിടാം.
2: എല്ലാവർക്കും വേണ്ടിയില്ലേ?
1: എല്ലാവർക്കും ആയിട്ട് ആ ഒരു പാട്ട് വെച്ചിടാം. താങ്ക് യു.
2: അകലിയിലെ എല്ലാ അടിയറ പ്രവർത്തകർക്കും
1: ഓക്കെ, മാധവൻ ചേട്ടന് വേണ്ടിയും ആ ഒരു പാട്ട് വെച്ചേരാം. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. മാധവൻ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്ത ഒന്നാം രാഗം പാടി എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റോക്സ് കുവൈറ്റ് ആണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബദലഹിം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ രണ്ട് കിടിലൻ പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇതാരാണ്?
2: നമസ്കാരം, സുനില ചിറ്റൂരിന്, നാഗരാജാണ്.
1: നാഗരാജ് ഏട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമാണ്. ഓണത്തിന് സുനിലില്ലാതെ ആകെ ഒരു വിഷമം.
1: വിഷമം ഇപ്പൊ വന്നില്ലേ, തിരിച്ചു വന്നില്ലേ?
2: രാവിലെ മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നു.
1: കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ. എല്ലാ സമയത്തും വരണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ വരാൻ പറ്റില്ലല്ലോ. അപ്പോ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് തങ്കത്തിൻ തങ്കം.
1: തങ്കത്തിൻ തങ്കം എന്ന സിനിമയിലെ
2: ചെവ്വന്തിപ്പൂ മാലക്കെട്ട് തേടി വന്ന മാലക്കെട്ട് വരട്ടെ പാട്ടുണ്ട്.
1: SPB-യും KS Chitra-യും ചേർന്ന് പാടിയ പാട്ടല്ലേ?
2: അതെ അതെ.
1: ഈ സെവന്തിപ്പൂ എന്ന് പറഞ്ഞ മലയാളത്തിൽ ഏത് പൂവാണ്?
2: സെവന്തിപ്പൂ പറഞ്ഞ നമ്മള് മറ്റേ ശിവരാത്രിക്ക് ഒക്കെ നമ്മള് ഇതൊക്കെ മാലയൊക്കെ കെട്ടില്ലേ
1: വണ്ടിക്കൊക്കെ? ചെണ്ടുമല്ലിപ്പൂവാണ്. ചെണ്ടുമല്ലിപ്പൂവാണല്ലേ. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഞാൻ പാട്ട് വെച്ചുതരാം കേട്ടോ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് നാഗരാജ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രഞ്ജിത്ത് ആണ്, കുവൈറ്റിൽ നിന്ന്. എനിക്കൊരു പാട്ട് വെച്ച് തരണം. കിങ്ങിണിപ്പൂവേ, കൺമണിപ്രാവേ, ചന്ദന ചെപ്പ് തുറന്നാട്ടെ, ഫിലിം സ്വപ്നം കൊണ്ടൊരു തുലാഭാരം. കുഞ്ചാക്കോ ബോബനും സുരേഷ് ഗോപിയും ചേർന്ന് അഭിനയിച്ചിട്ടുള്ള നല്ലൊരു മൂവിയാണ്. ഈ സിനിമ അങ്ങ് ഹിറ്റായോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിലെ പാട്ടുകളൊക്കെ നല്ലതാണ്. അതിലെ മനോഹരമായൊരു പാട്ടാണ് രഞ്ജിത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ പാട്ട് കൂടെ വരുന്നു. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം, ബ്രേക്കിന് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. ആകാശവാണി വാർത്തകളെല്ലാം കഴിഞ്ഞ് ഒരു 12:40-41 കൂടി നമുക്ക് തിരിച്ചു വരാം എന്ന പ്രതീക്ഷയിൽ നമുക്ക് പാട്ട് കേൾക്കാം.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: 30 രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെകിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തലസ്ഥാന നഗരിയിലെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും പങ്കെടുക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത്, ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിൽ രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ഉസ്ബെകിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം ആരംഭിച്ചു. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഉസ്ബെകിസ്ഥാൻ തന്ത്രപ്രധാന പങ്കാളിത്തം സമീപകാലത്ത് വലിയ പുരോഗതി കൈവരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഉസ്ബെകിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന ശ്രീ മോദി ബിഷ്കെക്കിൽ 26th SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള കൊങ്കുവെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിനം ലക്ഷദ്വീപിലെ അഗത്തി സന്ദർശിക്കുന്ന അദ്ദേഹം മത്സ്യബന്ധന, ക്ഷീര, മൃഗസംരക്ഷണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115 വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ അണിനിരക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: നാളെ ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ദീപം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രാവിലെ 9:30 സത്ര പവലിയലിലെത്തും. 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ അണിനിരക്കും.
5: ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നാളെയും നിയന്ത്രണമുണ്ട്. ആറന്മുള ഉത്രട്ടാതി ജലമേളയും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അഭ്യർത്ഥിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര വൈകുന്നേരം കവടിയർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 4 നഗരം പുലികൾ കീഴടക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: 9 സംഘങ്ങളിലായി 450 പുലികളാണ് ഇത്തവണ അരമണികുലുക്കി താളമേളങ്ങളോടെ നഗരമധ്യത്തിലിറങ്ങുന്നത്. കുട്ടിപ്പുലികളും പെൺപുലികളും പുലിമടകളിൽ അവസാന ഒരുക്കങ്ങളിലാണ്. ഓരോ സംഘത്തിലും 50 പുലികളാണ് അണിനിരക്കുന്നത്. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. മികച്ച പുലിക്കളി സംഘങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഫ്ളാഗ് ഓഫ് വൈകിട്ട് 4 ബിനി ജംഗ്ഷനിൽ വെച്ച് മന്ത്രി ഒ ജി ജിനേഷ് നിർവഹിക്കും. മേജർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിക്കും.
5: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 2000 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 320 ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം നേപ്പാളിനുള്ള മാനുഷിക സഹായത്തിന്റെ ഭാഗമായി 10 സഹായ സാമഗ്രികളുമായി 3 വിമാനം ഇന്ത്യ ഇന്നലെ അയച്ചു. നേപ്പാളിൽ പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ കണ്ടെത്താനായി കുടുംബാംഗങ്ങൾ നേപ്പാളിലേക്ക് തിരിച്ചു. തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൌരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 23 കൈലാസ തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ട കുടുംബം 24 കാഠ്മണ്ഡുവിലും 26 മാനസരോവറിലും എത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
5: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ദേശീയ കായിക ദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിന ആശംസകൾ നേർന്നു. വനിതാ T20 ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ തായ്ലന്റുമായി. ഇന്ത്യയ്ക്കൊപ്പം പാകിസ്ഥാൻ, ഹോങ്കോങ്, തായ്ലന്റ് എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് എയിലുള്ളത്. ഇന്ന് ദുബായിൽ നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. 70 വയസ്സ് കഴിഞ്ഞവർക്ക് വായ്പ അനുവദിക്കുന്നതിലെ നിയന്ത്രണം മൂലം PRS വായ്പ ലഭിക്കാത്ത കർഷകർക്ക് സപ്ലൈകോ നെല്ലുവില നേരിട്ട് നൽകും. SBIയിൽ നിന്ന് വായ്പ ലഭിക്കാത്ത കർഷകർക്കാണ് നെല്ലുവില നേരിട്ട് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
8: പട്ടിക തയ്യാറാക്കാൻ സപ്ലൈകോ പേയ്മെന്റ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനറ ബാങ്കിൽ ഈ വ്യവസ്ഥ ഇല്ലാത്തതിനാൽ അവിടെ അക്കൌണ്ടുള്ള 70 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് PRS വായ്പയായി തന്നെയാകും നെല്ലുവില അനുവദിക്കുക. സംസ്ഥാനത്തെ നെൽകർഷകരിൽ 30% ത്തിലധികം 70 വയസ്സ് കഴിഞ്ഞവരാണ്. SBIയിലെ വ്യവസ്ഥ മൂലം PRS വായ്പ ലഭിക്കാത്ത കർഷകർ ബുദ്ധിമുട്ടിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് നേരിട്ട് തുക നൽകാൻ സപ്ലൈകോ തീരുമാനിച്ചിരിക്കുന്നത്.
5: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പൽ മുതൽ പുഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മതസ്പർദ്ധ ഉളവാക്കുന്ന തരത്തിലുള്ള കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച് ഗ്രേറ്റ് സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇടുക്കി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ഗ്രേറ്റ് സബ് ഇൻസ്പെക്ടർ കെ വിജേഷിനെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടിയുണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥർ സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് അച്ചടക്ക ലംഘനമാണെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെകിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തലസ്ഥാന നഗരിയിലെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും പങ്കെടുക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത്, ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626 ആയി. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഖേലേഗാ ഭാരത് ജീതേഗാ ഭാരത് എന്ന പ്രമേയത്തിൽ രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
9: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
10: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
11: BMW, സ്കൂട്ടർ, കാർ, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
12: ചേട്ടാ ചായ എടുക്കട്ടെ.
11: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
12: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
11: അപ്പോ കാത്തിരിപ്പില്ലേ?
12: ഇല്ല.
13: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
14: ആകാശവാണി വാർത്തകളെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിൽലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് വായിക്കാം കേട്ടോ. ഹായ് സുനിൽ, രാജേഷ് ആൻഡ് സുധിനാണ് ഫ്രം പാലക്കാട്. ഞങ്ങൾ നെല്ലിയാമ്പതിക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ട് വെച്ച് തരുമോ? മൂവി വെട്ടം സോങ് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ. ആരീ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കണ്ണും പൂട്ടി വെച്ചു കൊടുക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നാണ് ഈ ഒരു ഗാനം കേട്ടോ. ആ ഒരു പാട്ട് വരുന്നുണ്ട്. രാജേഷിനും സുധിനും നല്ലൊരു ജേണി വിഷ് ചെയ്യുന്നു. സേഫ് ആയിട്ട് പോയിട്ട് വരിക. വീക്കെൻഡ് ആയതുകൊണ്ടും ഓണം വെക്കേഷൻ ആയതുകൊണ്ടും ഒരുപാട് ആളുകൾ നെല്ലിയാമ്പതി കാണാനായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യുക, ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ജിജീഷാണ് ഫ്രം നോമ്പിക്കോട്. ജനനായകൻ എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ് സമയം. അഹലേഫം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് കൂടെയുള്ളത്. ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു നെക്സ്റ്റ് കോളർ. ഹലോ.
2: ഹലോ, സുനിൽജിത്തോടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കൊഞ്ഞാമരണങ്ങളിൽ എന്നും സ്വന്തമായ കെ ഷൈഫുദ്ദീൻ.
1: ഷൈഫുദ്ദീൻ ചേട്ടനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ. സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിരിക്കണം. എന്റെ സുനിലിനെ കണ്ടിട്ട് എപ്പോ? 3/12/23 കണ്ടതാണ്.
1: 3/12/23
2: ഞായറാഴ്ച ദിവസം അവിടെ വന്നതാണ് സുനിൽജിനെ.
1: ഒരു ഞായറാഴ്ച കാണാൻ പറ്റിയിട്ടില്ല അല്ലേ? ഓക്കെ, ഇടയ്ക്ക് വരൂ ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ, അപ്പൊ കാണാം.
2: ഓക്കെ,
1: ഒരുപാട് സന്തോഷം. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് നിനവിച്ചെന്ന തമിഴ് മുതല് ചിത്ര ചേച്ചി പാടി അതി മനോഹരമാക്കിയ ഗാനമാണിത്. ഊരെല്ലാം തൂങ്ങിയത് ഒന്നേ മട്ടും കാണല്.
1: ഊരെല്ലാം ഉറങ്ങുന്ന സമയത്ത് ആ ആള് മാത്രം
2: കണ്ടില്ല,
1: ആ ആള് മാത്രം ഉറങ്ങുമായിരിക്കും, എന്താ ചെയ്യ അല്ലേ?
2: പിന്നെ ഓണാശംസകൾ പറയണു.
1: ഓക്കെ ആവട്ടെ, എന്തായാലും ഓണാശംസകൾ ചേട്ടനും അറിയിക്കുന്നു കേട്ടോ.
2: താങ്ക്
1: യു ചേട്ടാ, ഒരുപാട് സന്തോഷം. ഷെയ്ഫുദ്ദീൻ ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് നന്ദനയാണ്. കാട്ടുചമ്പകം പൂത്തില്ലേ എന്ന് തുടങ്ങുന്ന

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്.
1: പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: സുനിൽകുമാർ
1: അട്ടപ്പള്ളം. സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ?
2: ഇന്ന്
1: ഏത് പാട്ടാ കേക്കണ്ടേ? നീരാടുവാൻ നിളയിൽ നീരാടുവാൻ അല്ലേ? ഓക്കെ, പാട്ട് വെച്ചിടാം. താങ്ക് യു ചേട്ടാ, വീണ്ടും വിളിക്കണേ.
2: താങ്ക് യു
1: സോ മച്ച്. വിളിച്ചത് സുനിൽകുമാർ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത നീരാടുവാൻ നിളയിൽ നീരാടുവാൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ബിനീഷ് അടിമാലയാണ്. ഗോപുരദീപം എന്ന സിനിമയിലെ ഉള്ളമേ ഉണക്കുതാൻ ഉസിരേ ഉണക്കുതാൻ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് ബിനീഷ് അടിമാലി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്.
1: ഒരു മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആണ് സമയം. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിൽലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് രാജേശ്വരി ചേച്ചിയാണ്. ഹായ് സുനിൽ, നമസ്കാരം. കൊല്ലങ്കോട് നിന്നും രാജേശ്വരി ചേച്ചിയാണ്. രമ്യ രമേശിന്റെ കല്യാണ നാളാണ്. പുതുപുതു അർത്ഥങ്ങൾ എന്ന സിനിമയിലെ കല്യാണമാല എന്ന പാട്ട് വെച്ച് തരുമോ? 13-ാമത്തെ കല്യാണ നാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും 13-ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന രമ്യ രമേശിന് എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും നേർന്നുകൊണ്ട് രാജേശ്വരി ചേച്ചി ആവശ്യപ്പെട്ട കല്യാണമാല എന്ന് തുടങ്ങുന്ന തമിഴ് ഗാനം ഇതാ എത്തുന്നു. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സനുഷയാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം വാഴാറ്റു എന്ന ചിത്രത്തിലെ വളരെ ഹൃദയസ്പർശിയായ ഒരു പാട്ടാണ് കേട്ടോ. ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: വാഴ 2 എന്ന ചിത്രത്തിൽ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ,
2: നമസ്കാരം.
1: ഇതാരാണ്? രത്നാവതി അമ്മ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? എവിടെയും പോയില്ല, എവിടെ ഉണ്ടായിരുന്നു.
2: ഞാൻ വിചാരിച്ചു അല്ല കല്യാണത്തിന്റെ
1: പരിപാടിയോന്ന് വിചാരിച്ചു. അല്ലേ, ഇല്ല വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു.
2: ശരിയായിരിക്കോ?
1: എന്തായിരുന്നു
2: കല്യാണം? പെണ്ണും നോക്കലോ പറഞ്ഞോണോ എന്തെങ്കിലും ആയിരിക്കോ
1: വിചാരിച്ചു. അല്ലേ, അങ്ങനെ വിചാരിച്ചിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ആ പാട്ടല്ലേ, ദാസേടൻ പാടിയ പാട്ടല്ലേ. നല്ല പാട്ടാണ്, എനിക്കും വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ താങ്ക് യു രത്നാവതി അമ്മ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് രത്നാവതി അമ്മയായിരുന്നു. രത്നാവതി അമ്മ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അമിഷയാണ്, പള്ളത്തേരിയിൽ നിന്നും. മാണിക്കക്കല്ലാൽ മേഞ്ഞുമേനഞ്ഞ എന്ന പാട്ട് വെച്ച് തരാമോ, ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അമിഷ മെസ്സേജ് അയച്ചിരിക്കുന്നത്. വർണ്ണപ്പകിട്ട എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടാണ്. എം ജി ശ്രീകുമാറും സ്വർണലതയും ചേർന്ന് പാടിയ പാട്ട്. വിദ്യാസാഗറാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഒച്ചപ്പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: ഒരു മണി കഴിഞ്ഞ് 32 മിനിറ്റാണ്. സമയം ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അമേയ അൻ അനേയാണ്, ഫ്രം പാലക്കാട്. കല്യാണി സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അമേയക്കുട്ടിക്കും അനേയക്കുട്ടിക്കുമായിട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിനൊപ്പം വരാൻ പോകുന്ന പാട്ട് നടൻ എന്ന ചിത്രത്തിലെ ഗാനമാണ്, ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ. ഈ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു ജോസ് മാഷ് കണ്ണാടിയിൽ നിന്നും. ഓക്കെ, അപ്പോൾ ജോസ് മാഷും ഒപ്പം തന്നെ അമേയും അനയും ആവശ്യപ്പെട്ട ആ രണ്ട് പാട്ടുകൾ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: വൈക്കം വിജയലക്ഷ്മി പാടിയിട്ടുള്ള നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ലേപ്പിള്ളിയിൽ നിന്നും രമചേച്ചിയാണ്. സൊല്ലവാ സൊല്ലവാ ഒരു കാതൽ കഥൈ, അങ്ങനെ തുടങ്ങുന്ന ഒരു തമിഴ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ്, ഞാൻ പ്രിയ കോഴിപ്പാറ. എൻ്റെ ഏട്ടൻ മുരളി കുമാർ, ചേച്ചി രാജി ഇവർക്ക് വേണ്ടി കല്യാണരാമൻ ഫിലിമിലെ കഥയിലെ രാജകുമാരനും എന്ന പാട്ട് വെച്ച് തരുമോ? ചേച്ചിയുടെയും ഏട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്, പ്ലീസ് പാട്ട് വെച്ച് തരൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മുരളികുമാറിനും ഒപ്പം തന്നെ രാജി രണ്ടുപേർക്കും എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും അറിയിച്ചുകൊണ്ട് ആ മനോഹരമായ പാട്ടുകൂടെ കേൾക്കാം. കഥയിലെ രാജകുമാരനും എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനമാണ്, കല്യാണരാമൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. പ്രിയയാണ് കോഴിപ്പാറയിൽ നിന്നും ഈ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രമചേച്ചിയും പ്രിയയും ആവശ്യപ്പെട്ട ആ 2 പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ദാസേട്ടൻ മനോഹരമായി പാടിയ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രണ്ട് പാട്ടുകളുണ്ട്, രണ്ടും അമ്മമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണ്. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അനുശ്രീയാണ്, പാലക്കാട് നിന്നും. ഹായ് സുനിലേട്ട, അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന പാട്ട് വയ്ക്കാമോ, ശ്രീജമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. മറ്റൊരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രണവ് ആണ്. പ്രണവ് ചോദിച്ചിരിക്കുന്ന ഗാനം കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന പാട്ട് എന്റെ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രണവ് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടിയും അനുശ്രീ അമ്മ മനസ്സ് തങ്ക മനസ്സ് ആ ഒരു പാട്ടുമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ട് പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. ഇനി കൃത്യം 2 മണിക്ക് ഹീരാ ജാൻജയും ഓർമ്മയിലുടനും ഗാനങ്ങളുമായി.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
2: ഓരോ പാട്ടിന്റെ ഭാവം അതിന്റെ ഈണത്തിൽ മാത്രമല്ല, അതിനെ പാടുന്ന ശബ്ദത്തിലും കൂടിയിട്ടാണ്. ആ ശബ്ദത്തിന് പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും ഒരുപാട് നിറങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു ഗായകനാണ് കാർത്തിക്. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഒറിയ തുടങ്ങി ഒരുപാട് ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ച കാർത്തിക് ഒരു പിന്നണി ഗായകൻ എന്ന നിലയിൽ മാത്രമല്ല, സംഗീത സംവിധായകനായിട്ടും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആളാണ്. സോ ഇന്ന് നമ്മൾ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ഗാനങ്ങളിലൂടെ മലയാളികൾക്കും അതുപോലെ തന്നെ തമിഴ് സംഗീതാസ്വാദകർക്കും ഏറെ പ്രിയപ്പെട്ട ശബ്ദമായി മാറിയ കാർത്തിക് ഇന്ന് ആ ശബ്ദത്തിന്റെ സംഗീത യാത്രയിലേക്കാണ് നമ്മൾ കടന്നെല്ലാം പോകുന്നത്. അമ്മയിൽ നിന്നാണ് കാർത്തിക്കിന് സംഗീതത്തിലേക്കുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നത്. എന്നാൽ പിന്നീട് ആ സംഗീത സംവിധായകൻ അല്ലെങ്കിൽ ആ ഗായകൻ എങ്ങനെയൊക്കെയാണ് വളർന്നത്, എന്തായിരുന്നു ആ ഒരു മ്യൂസിക് ജേണി എന്നുള്ളത് ഇന്ന് നമ്മൾ അറിയാൻ പോവാണ്. മലയാളത്തിലും നിരവധി ഗാനങ്ങൾ പാടിയിട്ടുള്ള കാർത്തിക്കിന്റെ ആഡം ജോൺ എന്ന സിനിമയിലെ ഗാനത്തിലൂടെയാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, ദീപക് ദേവ് കമ്പോസ് ചെയ്ത് ഈ കാറ്റു വന്നു എന്ന മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഫ്രം ദ മൂവി ആഡം ജോൺ, കാർത്തിക്കിന്റെ ശബ്ദത്തിൽ ഓർമ്മയിലുണരും ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് കാർത്തിക് എന്ന ഗായകൻ സംഗീതത്തിൻ്റെ പാതയിലേക്ക് എത്തിയിരുന്നു. പക്ഷെ പിന്നീട് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാവുകയും 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സ്കൂളിലൊരു കൾച്ചറൽസിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുന്നത്. അതൊരു ഹിന്ദി സോങ് ആയിരുന്നു. എല്ലാവരും അത് ഇഷ്ടപ്പെടുകയും ഒരുപാട് പേര് കാർത്തികിനെ വന്ന് എപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്ത ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തിരിച്ച് സംഗീതത്തിലേക്ക് പോകണം, സംഗീതം ഇനിയും പഠിക്കണം. സെയിം ടീച്ചറിൻ്റെ അടുത്ത് പോയി വീണ്ടും മ്യൂസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. മ്യൂസിക്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടുകൾ ഇല്ലാഞ്ഞിട്ട് പോലും ഇത്രയും നല്ല ഒരു ഗായകൻ്റെ ശബ്ദം തിരിച്ചറിയുകയും അദ്ദേഹത്തിന് ആ ശബ്ദത്തിന് അനുയോജ്യമായ ഒരുപാട് ഗാനങ്ങൾ ആലപിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഒരു വലിയ വിജയമായി കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കാർത്തിക് എന്ന് പറയുന്ന ഒരു സിംഗർ മലയാളികൾക്കും തമിഴ് പ്രേക്ഷകർക്കും എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ ഒരു ഫേവറേറ്റ് പാട്ടിൻ്റെ ലിസ്റ്റിൽ ഒരു കാർത്തിക് സോങ് ഉണ്ടാകും എന്നുള്ളത് ഷുവറാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ശബ്ദം വേറിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശബ്ദം നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായൊരു ഗാനം, അതും എ ആർ റഹ്മാനെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. അങ്ങനെ രാവൺ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ആദ്യമായി കാർത്തിക് പാടുന്നത്. സിംഗർ ശ്രീനിവാസ് വഴിയാണ് റഹ്മാനിലേക്ക് കാർത്തിക് കണക്ട് ആകുന്നത്. അങ്ങനെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് സംഭവിക്കുന്നു. ഒരു 15-16 വയസ്സിലെ ഒരു ചെക്കൻ, ഒരു കുഞ്ഞു ചെക്കൻ ആഗ്രഹിച്ചൊരു കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുകയാണ്. അങ്ങനെയാണ് രാവൺ എന്ന സിനിമയിലെ മനോഹരമായൊരു ഗാനം ഉണ്ടാകുന്നത്. വൈരമുത്തു വരികളെഴുതി എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത രാവൺ സിനിമയിൽ കാർത്തിക് പാടിയിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓണോർമയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RG ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ചില ശബ്ദങ്ങൾ പാട്ടിനെ മനോഹരമാക്കും, ചില ശബ്ദങ്ങൾ പാട്ടിനെ ഒരു ഓർമ്മയാക്കി മാറ്റും. അങ്ങനെയാണ് മലയാളത്തിലെ ഒരു ആദ്യ ഗാനം കാർത്തിക് എന്ന ഗായകനിൽ നിന്നുണ്ടാകുന്നത്. ഒരു ഫസ്റ്റ് മലയാളം സോങ് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷനെ കൺവേ ചെയ്യാൻ കാർത്തിക്കിൻ്റെ ശബ്ദം മലയാളത്തിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ശരി. ഒരു മാജിക് സംഭവിക്കുകയാണ്. കാരണം അകലെ എന്ന് പറയുന്ന സിനിമയിലെ അകലെ എന്ന ഗാനം ഒരു മാജിക് എന്നതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് അതിനെ വിശേഷിപ്പിക്കാൻ മറ്റൊരു വാക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കാർത്തിക് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചലഞ്ചിങ് കാര്യമായിരുന്നു. കാരണം മലയാളം ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളും വൃത്തിയായി മലയാളം പറയുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ പലപ്പോഴും കാർത്തിക് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മലയാളം സംസാരിക്കുക അല്ലെങ്കിൽ മലയാളത്തിൽ പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു എക്സാം എഴുതുന്ന ഫീലാണ്, എപ്പോഴും ഒരു ചെറിയ പേടിയുണ്ടാവും. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് മലയാളം എന്നാണ് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിനോട് പല സ്റ്റേജുകളിലും ഈ പാട്ട് പാടാനായി ആവശ്യപ്പെടാറുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അകലെ എന്ന സിനിമയിൽ വൺ ആൻഡ് ഓൺലി എം ജയചന്ദ്രന്റെ മ്യൂസിക്കിൽ പിറന്ന ഒരു മനോഹരമായ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈ പാട്ട് പ്ലേ ചെയ്യാതെ എനിക്ക് തോന്നുന്ന ഓർമ്മയിലുണ്ടരും ഗാനങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ കാർത്തിക്കിൻ്റെ ശബ്ദത്തിൽ അമനോഹരമായ മാജിക് നമ്മളിപ്പോൾ കേൾക്കാൻ പോവുകയാണ്. ഓൺ ഓർമ്മയിലുണ്ടരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹല്യ എഫ് എം 90.4 ആർ ജെ ഹീരയാണ്. കാർത്തിക് എന്ന ഗായകന്റെ സംഗീത യാത്രയിലൂടെയുള്ള ഈ മനോഹരമായ യാത്ര വീണ്ടും തുടരുന്നു. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ എഫ് എം 90.4, ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ഭാഷ മാറിയാലും സംഗീത ശൈലി മാറിയാലും ശബ്ദത്തിൻ്റെ ഒരു ഫ്രഷ്നെസ് നിലനിർത്തുന്ന ഒരു വെർസറ്റാലിറ്റി, അതാണ് കാർത്തിക്കിൻ്റെ പ്രത്യേകത. സിംഗർ കാർത്തിക്കിൻ്റെ ഒരു മ്യൂസിക് ജേണിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. എനിക്ക് തോന്നുന്നു കാർത്തിക് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനെ, അല്ലെങ്കിൽ കാർത്തിക് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ, ഒരു ഗായകനെ പലരും ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഒരു പാട്ടിൽ നിന്നാണ്, വിഴി മൂടി യോസിത്താൽ. കാർത്തിക്കിനെ ഒരു സിംഗറായിട്ട് വളരാനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സഹായിച്ചിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ കൂടിയാണ് ഹാരിസ് ജയരാജ്. അദ്ദേഹത്തിന്റെ കോൺസേർട്ടിൽ മിക്കവാറും കാർത്തിക്കിന്റെ കോൺസേർട്ടുകൾ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അതൊരു ഹാരിസ് ജയരാജ് മ്യൂസിക്കൽ ട്രീറ്റ് എന്നുകൂടെ നമുക്ക് വിളിക്കാൻ സാധിക്കും. ഒരു മിഡ് ടെമ്പോ സോങ്സ് ഒരുപാട് പാടിയിട്ടുണ്ട് ഹാരിസ് ജയരാജിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ശബ്ദമായിട്ടാണ് കാർത്തിക്കിന്റെ ശബ്ദം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൂര്യ ആൻഡ് തമന്ന ജോഡിയിൽ പിറന്ന അയൻ എന്ന സിനിമയിലെ ഈ പാട്ട് ഒരു ഒരു ഒരു ഇമോഷൻ ആയിരുന്നു ഒരുപാട് പേർക്ക്, ഒരു ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന, എനിക്ക് തോന്നുന്നു 90s കിഡ്സിന് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നാ മുത്തുകുമാർ വരികൾ എഴുതി, ഹാരിസ് ജയരാജ് കമ്പോസ് ചെയ്ത് അയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക് പാടിയ പാട്ട്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി FM 90.4. ദിസ് ഇസ് RJ ഹീറ. സ്റ്റേ ട്യൂൺഡ്.

മ്യൂസിക് ആണ് തന്റെ ലൈഫ് എന്ന് കാർത്തിക് എന്ന സിംഗർ ഐഡന്റിഫൈ ചെയ്തെങ്കിലും ഒരു ഡിറക്ഷൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കോളേജ് ഡേയ്സിൽ ലൈഫ് മെസ്ഡപ്പ് ആണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ബാൻഡ് സിംഗറായിട്ടൊരു ഫ്രണ്ടിനെ കാർത്തിക് മീറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഡ്രംസ് വായിക്കുന്ന ഒരാളായിരുന്നു. ഇളയരാജ സാറിന്റെ ഡ്രമ്മറായിട്ടുള്ള പുരുഷോത്തമന്റെ മകനായിരുന്നു ആ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തെ സമയത്ത് കോളേജ് കൾച്ചറൽസ് അല്ലെങ്കിൽ അവിടുത്തെ ബാൻഡ് എന്ന് പറയുന്നത് മിക്കവാറും രാജാ സാറിന്റെ സോങ്സുമായിട്ട് അത്രയും ആക്റ്റീവായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം അവിടെ ഒരു സിംഗറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആ സിംഗറിന്റെ ഗ്യാപ്പാണ് ശരിക്കും കാർത്തിക് എന്ന് പറയുന്ന ഒരു സിംഗർ അവിടെ ഫില്ല് ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളൊരു യാത്രയാണ് ഇന്ന് നമ്മൾ കോൺസേർട്ടുകളിൽ കാണുന്ന ആ ഒരു എനർജറ്റിക് പെർഫോമർ ആയിട്ടുള്ള കാർത്തിക് എന്ന് പറയുന്നത്. അങ്ങനെ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ബംഗാളിയിലും ഒറിയയിലും ഒക്കെ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. ആൻഡ് ഹി സ്റ്റിൽ റിമെമ്പേഴ്സ് ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് ഓട്ടോഗ്രാഫ് കൊടുത്തത്, ഒരു ഒരു ഒരു പാട്ടുപാടി ഇഷ്ടപ്പെട്ട് ആരോ വന്ന് ഓട്ടോഗ്രാഫ് ചോദിച്ചതും ആ മൊമെന്റിൽ ഒരു എന്തോ എഴുതി കൊടുത്ത ആ ഒരു മൊമെന്റ് ഇന്നും മറക്കാൻ സാധിക്കില്ല എന്നൊരു ഇന്റർവ്യൂവിൽ കാർത്തിക് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഗായകൻ തന്നെ രാജാ സാറിന് വേണ്ടി ഒരു ഹമ്മിങ് പാടുന്നു എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. സോ ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നതും ഇളയരാജ കമ്പോസ് ചെയ്ത് ഒളിയിലെ തെളിവത് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അഴകി എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക് പാടിയിട്ടുള്ള ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4, ദിസ് ഇസ് RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

പ്രണയഗാനമായാലും മെലഡി ആയാലും എനർജറ്റിക് നമ്പർ ആയാലും തന്റെ ശബ്ദം കൊണ്ട് അതിനൊരു പ്രത്യേക ഐഡന്റിറ്റി നൽകുന്ന ഒരു ഗായകൻ. കാർത്തിക് എന്ന ഗായകന്റെ സംഗീതയാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരു നല്ല സിംഗറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരേ ശബ്ദത്തിൽ വ്യത്യസ്തമായ ഇമോഷൻസ് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതായിരിക്കും. ആൻഡ് മലയാളത്തിലും കാർത്തികിന്റെ ഒരുപാട് നല്ല ഗാനങ്ങൾ നമ്മൾ കേട്ടു. ആൻഡ് അതിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ജെയിംസ് ആൻഡ് ആലിസ് എന്ന സിനിമയിലെ മഴയെ മഴയെ എന്ന ഗാനം. ഒരു റൊമാൻറ്റിക് വോയിസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ശബ്ദമായിട്ട് പല സംഗീത സംവിധായകരും തിരഞ്ഞെടുത്തിട്ടുള്ളത് കാർത്തിക് എന്ന ഗായകന്റെ ശബ്ദം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പാട്ട് നമുക്ക് പ്ലേ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എവിടെയും ഒരു മഴ പെയ്യുന്നൊരു ഫീല് നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. ആ പാട്ടിൽ ആ സിനിമയ്ക്ക് ആവശ്യമുള്ള ആ ഒരു റൊമാൻസ് അവിടെ സംഭവിക്കുമ്പോൾ ആ റൊമാൻസ് തൻ്റെ ശബ്ദത്തിലും കൃത്യമായി കൊണ്ടുവരികയും ആ പാട്ടിനെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തൊരു ഗായകൻ തന്നെയാണ് കാർത്തിക്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കാർത്തിക്കും അഭയ ഹിരൺമയും ചേർന്ന് പാടിയ പാട്ട്, വി കെ ഹരിനാരായണൻ്റെ വരികൾ, ജെയിംസ് ആൻഡ് ആലിസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത ഈ ഗാനം. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ അഹല്യ FM 90.4 ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

ആയിരക്കണക്കിന് ഗാനങ്ങളിലൂടെ ഇന്ത്യൻ സംഗീത ലോകത്ത് സ്വന്തമായൊരു ഇടം നേടിയ വെർസറ്റൈൽ പ്ലേബാക്ക് സിംഗർ കാർത്തികിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ദിസ് ഇസ് ആർ ജി ഹീരം. കാർത്തികിന്റെ പല കോൺസേർട്ടുകളിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ആൻഡ് പലപ്പോഴും ഈ കോൺസേർട്ടുകൾക്ക് പോകുന്ന സമയത്ത് വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുന്ന ഒരു പാട്ടാണ് അവ എന്നെ എന്നെ തേടി വന്ന് അഞ്ചല്. ഒരു ബ്രേക്കപ്പ് സോങ് അല്ലെങ്കിൽ ഒരു ഒരു പെയിൻഫുൾ സോങ് എന്നതിനേക്കാൾ അപ്പുറത്ത് അതിൻ്റെ ഒരു താളവും ആ പെയിനും ഒക്കെ ആൾക്കാരിലേക്ക് അത്രമാത്രം കണക്ട് ചെയ്തു എന്ന് പറയേണ്ടതാണ് ഈ ഒരു കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരു ക്രൂഷ്യൽ സോങ് അല്ലേ? എനിക്കൊന്ന് വാരണമായിരും എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടൊരു പോയിന്റിലാണ് ഈ പാട്ട് വരുന്നത്. ഒരു നായകന്റെ ഒരു അപ്ലിഫ്റ്റ്മെന്റിനോടൊപ്പം ആ പെയിനും ആ റിത്തമും ആ ഒരു തമിഴ്നാട് സ്റ്റൈലിനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ്. ആൻഡ് കാർത്തികിന്റെ വോയിസിൽ എനിക്ക് തോന്നുന്നു ഹരി ജയരാജ് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പെരിമെന്റ്സിൽ ഒന്ന് തന്നെയാണ് ഈ പാട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു റൊമാൻസ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ആ ഒരു ഡെപ്ത്തുള്ള പാട്ടുകളെയും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുകയും അതിൻ്റെ ആ ഒരു പെയിൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ശബ്ദത്തിലൂടെ ആ ഒരു റിതം നമ്മളിലേക്ക് എത്തിച്ച ഒരു ഗായകൻ കൂടിയാണ് കാർത്തിക്. സോ ഈ പാട്ട് നമുക്ക് പ്ലേ ചെയ്യാതെ എങ്ങനെ സമാധാനം ഉണ്ടാവും അല്ലേ? അപ്പോൾ കാർത്തിക്കും വി വി പ്രസന്നയും ചേർന്ന് പാടിയ പാട്ടാണിത്. താമര വരികൾ എഴുതി വാരണമായിരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഹാരിസ് ജയരാജ് കമ്പോസ് ചെയ്ത ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. അഹല്യ എഫ് എം 90.4 നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

പ്രണയത്തിന്റെ ഒരു സോഫ്റ്റ് മെലഡി മുതൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് നമ്പർ, ക്ലാസിക്കൽ ടച്ച് ഉള്ള ഗാനങ്ങൾ, അതിൽ നിന്ന് കണ്ടംപററി മ്യൂസിക് വരെ ഓരോ പാട്ടിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാവം കൊണ്ടുവരുന്ന ഗായകൻ കാർത്തിക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ, ഒരു ബാക്കിംഗ് വോക്കലിസ്റ്റ് ആയിട്ട് സംഗീത യാത്ര തുടങ്ങി കാർത്തിക് പിന്നീട് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വെഴ്സറ്റൽ ആയിട്ടൊരു പ്ലേ ബാക്ക് സിംഗറായി മാറിയ ഒരാളാണ്. പുലർ മഞ്ഞു പോൽ നീ, ആരെഴുതിയാവോ, ഒരു മാല, ഉസരെ പോകുതേ, ഈ കാറ്റ് വന്ന്, അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ നമുക്ക് പറയാനുണ്ട്. പാട്ടുകൾ മാറിയിട്ടുണ്ടെങ്കിലും ഓരോന്നിലും കാർത്തിക്കിന്റെ ശബ്ദത്തിന്റെ ഒരു പ്രത്യേക സിഗ്നേച്ചർ ഉണ്ട്. അതിൽ തന്നെ വളരെ ടഫായിട്ടുള്ള മറ്റൊരു പാട്ടിനെ പറ്റിയാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നീ കോറിനാൽ. എനിക്ക് തോന്നുന്നു പല ഇൻസ്റ്റഗ്രാം റീൽസിലും നമ്മൾ ഇതിന്റെ ആ ഒരു പോർഷൻ പലരും പാടിയിട്ടിരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അത് കുറച്ച് ടഫാണ്. എനിക്ക് തോന്നുന്നു ശ്വേത ആൻഡ് കാർത്തിക് രണ്ടുപേർക്കും ഈക്വലി ടഫായിട്ടുള്ള ഒരു പാട്ടാണ്, ആൻഡ് ഇറ്റ് ഇസ് കമ്പോസ്ഡ് ബൈ ശരത്. അപ്പോൾ

അതുകൊണ്ട് തന്നെ ആയിരിക്കണം അതിന് അതിൻ്റെതായ ഒരു ടച്ച് കിട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്യുവറ്റ് സോങ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള, എന്നാൽ ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഇനിയും ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ പാട്ട് നമ്മൾ കാർത്തിക് ആൻഡ് ശ്വേത രണ്ടുപേരും ചേർന്ന് പാടിയിട്ടുള്ള ഡ്യുവറ്റാണ്. ഇത് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വരികളും കൂടിയാണ് ഈ പാട്ടിനെ വ്യത്യസ്തമാക്കുന്നത്. കർക്കിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. 180 എന്ന ഒരു ഡിഫറെൻറ്റ് മൂവിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് സോങ് എന്ന് പറയണം. സോ ഈ പാട്ട് നമുക്ക് കേൾക്കാം. കാർത്തിക് എന്ന സിംഗറിന്റെ ഒരു മ്യൂസിക് ജേണിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. പാട്ടുകളും കഥകളും തീർന്നിട്ടില്ല, തിരിച്ചു വരാം ഈ പാട്ടിന് ശേഷമാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ. അഹല്യ FM 90.4 ൽ നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റുകളിൽ പല പാട്ടുകളുണ്ടായിരിക്കുമല്ലേ, പക്ഷെ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ മാത്രമാണ് ഇത് ഈ സിംഗറിന്റെ പാട്ടാണല്ലോ അല്ലെങ്കിൽ ഈ സിംഗറിന്റെ വോയിസ് ആണല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരു സിംഗറാണ് കാർത്തിക്. അത്രത്തോളം യുണീക്കായിട്ടുള്ള ഒരു ശബ്ദം, അതിനൊപ്പം തന്നെ വ്യത്യസ്ത ജോണേഴ്സിലേക്ക് വളരെ സ്വാഭാവികമായിട്ട് മാറാൻ കഴിയുന്ന ഒരു വെർസറ്റൈൽ സിംഗർ കാർത്തിക്കിനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹരമായ ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ പാട്ടിന്റെ വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളതും കാർത്തിക് തന്നെയാണ് എന്നുള്ളതാണ്. നവരസ എന്ന സിനിമ, അതായത് ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന 9 സിനിമകൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ് അതിരൂത എന്ന് പറയുന്ന ഒരു ഗാനം. ആൻഡ് ഒരു ഗായകനിൽ നിന്ന് ഒരു മ്യൂസിക് കമ്പോസറിലേക്കുള്ള ആ ഒരു ജേണിയാണ് ശരിക്കും ഈ പാട്ടിനെ വ്യത്യസ്തമാക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കൊരു ഒരു റൊമാൻസ് പ്ലസ് ഒരു വെസ്റ്റേൺ ടച്ച് കിട്ടിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് അതിരുത. അപ്പം ഈ തമിഴ് ഗാനത്തോടു കൂടിയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇന്ന് അവസാനിക്കുന്നത്. അദ്ദേഹം പാടി കമ്പോസ് ചെയ്തിട്ടുള്ള ഈ ഗാനം മദൻ കർക്കിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. കാർത്തിക് കമ്പോസ് ചെയ്ത് കാർത്തിക് പാടിയിട്ടുള്ള നവരസ എന്ന സിനിമയിലെ ഈ പാട്ട് നിങ്ങൾക്കായി പ്ലേ ചെയ്യുന്നു ആണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. ഇനിയും കാർത്തിക്കിന്റെ ഒരുപാട് പാട്ടുകൾ നമുക്ക് കേൾക്കണം, അദ്ദേഹത്തിന്റെ ഒരുപാട് കോമ്പോസിഷൻസ് നമുക്ക് കേൾക്കണം, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ആ യുണീക്നെസ് ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ദിസ് ഇസ് ആർ ജി ഹീര സൈനിങ് ഓഫ് ഫ്രം ആലി FM 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
2: നീല, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
3: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
2: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
4: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം international.

സിറിഞ്ചും തെതസ്കോപ്പും മട്ടും പുടിക്കത്തിരിഞ്ച് ഇന്ന കയ്യാലെ എന്നെ വീണ നീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മട്ടും ഉരുവിടത്തെരിഞ്ച് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഓഫർ വേണോ? വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 4 ദിവസം രാത്രി 12 മണി വരെ മൈ ജി ഓണം ബിഗ് രാപ്പകൽ സെയിൽ.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: This room is your favorite one. പ്രതിനിധികളുടെ അതിഥികളാകുന്നു. This room.
5: കാട് വല്ലാത്തൊരു ഫീൽ തരുന്ന ഒരു അനുഭവമാണ് കാട്ടിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിൽ പലരും കാട് കാണുന്നത് സിനിമയിലും വീഡിയോസിലൊക്കെ ആയിരിക്കും. എന്നാൽ ഈ കാടിനെ തൊട്ടറിയില്ല. ആ കാടിന്റെ കാഴ്ചകളെ ക്യാമറ കണ്ണുകളിൽ പകർത്തുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മഹേഷ് കലാലയം, നമസ്കാരം.
6: നമസ്കാരം.
5: ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
6: നല്ല വിശേഷമാണ്.
5: നല്ല വിശേഷമാണ്.
6: നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പം. മഴയും അങ്ങനെ ആയിട്ടൊരു രസമുള്ളൊരു, ഇനി അങ്ങോട്ട് കാഴ്ചകളും അത്രയും രസമായിരിക്കും. പ്രകൃതി ഒരുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മഴയും കാറ്റും ഒക്കെ ഉള്ളൊരു സമയമാണ്. നല്ലതായിരിക്കും.
5: അതുകൊണ്ടൊരു ഹാപ്പിയാണ്.
6: അതെ.
5: ഇങ്ങനെ കാത്തിരിക്കാറുണ്ടോ ഈ ഒരു ക്ലൈമറ്റ് വരാൻ വേണ്ടി? അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അങ്ങനെ?
6: അങ്ങനെയല്ല, എല്ലാ ക്ലൈമറ്റും നമുക്ക് ഓരോ ചിത്രങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പറയാനുണ്ടാവും. അതുപോലെ മഴയൊരു സുഖമുള്ളൊരു കാര്യല്ലേ.
5: പിന്നെ
6: എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഈ പാലക്കാട് അല്ലെങ്കിൽ കേരളമൊക്കെ ഇങ്ങനെ പച്ചപ്പിൽ നിൽക്കുന്നത് മഴ വരുമ്പോഴല്ലേ.
5: അതാണ്
6: അതിന്റെ ഒരു ഭംഗി.
5: അതാണ് അതിന്റെ ഒരു ഭംഗി. ഓക്കെ. ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റും.
6: അതെ,
5: ഫേമസ് കോട്ടാണ്. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയില് ആ ഒരു ഡയലോഗ് പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ചോദിക്കാറുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സിനെ കാണുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു?
6: ഇത് പണ്ട് മുതലുള്ളതാണ്. നമ്മള് 10th മുതൽ അച്ഛന്റെ കൂടെ കാട് കയറിയതാണ്. ഞാൻ, അച്ഛൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഒന്നും അല്ല, അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അച്ഛന്റെ കൂടെ പറമ്പിക്കുളത്ത് വർക്കിന് പോകുമ്പോ അങ്ങനെ കൈപിടിച്ച് കാട് കയറി. അന്ന് കാടിനെ ഇഷ്ടപ്പെട്ടാണ്. അന്ന് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിലായിരുന്നു നമ്മുടെ തുടക്കം. ബട്ടർഫ്ലൈ പോലെയുള്ള ആ ചെറിയ ക്യാമറകളിൽ അന്ന് അതൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. പിന്നീട് അങ്ങോട്ട് പഠിത്തത്തിനൊപ്പം തന്നെ ഈ കാടിനോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയോടുള്ള സ്നേഹവും കൂടി വന്നു. പിന്നീട് അങ്ങോട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി, അവിടെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫി പഠിത്തം കഴിഞ്ഞു. വീണ്ടും ഞാൻ വരുമാനമുള്ള മേഖല വിട്ടിട്ട് തിരിച്ച് കാട്ടിലേക്ക് ഇറങ്ങി.
5: യെസ്, അതാണ് വരുമാനമുള്ള മേഖല. നമ്മളെല്ലാവരും ജീവിക്കുന്ന അൾട്ടിമേറ്റ് മണി, നമുക്ക് പൈസ വേണം. അത് വേണം. പക്ഷെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ഒരു സാധ്യത കുറവല്ലേ?
6: തീർച്ചയായും, തീർച്ചയായും. ഇതിലേക്ക് കയറി വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു മേഖല കൂടിയാണ് വൈൽഡ് ലൈഫ്. ഞാൻ എല്ലാവരോടും പറയും, എല്ലാവർക്കും ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിൽ നല്ല ചിത്രം കണ്ടാൽ അല്ലെങ്കിൽ ന്യൂസിലും പേപ്പറിലൊക്കെ വരുമ്പോ എല്ലാവർക്കും ഇതിലേക്ക് ഇറങ്ങിയാൽ കൊള്ളാം എന്ന് പറയാം. ഇന്നത്തെ എല്ലാവരും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് വിളിച്ച് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുള്ളൂ, ആദ്യം നല്ലൊരു ജോലി അവിടെ വേണം, അതിനൊപ്പം യാത്രയും ഫോട്ടോഗ്രാഫിയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും കൊണ്ടുപോകും.
5: യെസ്, പാഷൻ പ്രൊഫഷൻ രണ്ടും രണ്ടാക്കണം എന്നാണോ അതോ?
6: എന്റെ ഇതില് അങ്ങനെയും പറയാൻ കഴിയില്ല. ഞാൻ ഫോട്ടോഗ്രാഫർ തന്നെ ആയതുകൊണ്ട് ഇത് രണ്ടും ബന്ധമുള്ളൊരു, അല്ലെങ്കിൽ ഞാൻ രണ്ടും ഒന്നാക്കി എന്ന് വേണം പറയാം.
5: കുറച്ചുകൂടി ഈസിയാണ്.
6: അതെ അതെ അതെ.
5: സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട്?
6: ആദ്യം സപ്പോർട്ട് അല്ലായിരുന്നു, പിന്നീട് ഞാൻ മാറില്ല എന്ന് അവർക്ക് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം.
5: അതെ.
6: പിന്നീട് അംഗീകാരങ്ങളും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചിത്രങ്ങള് മീഡിയാസ് ആയിക്കോട്ടെ, അവരെല്ലാം പിന്നീട് അവര് സപ്പോർട്ടായിട്ട് അങ്ങനെ വന്നു. പിന്നെ നമ്മൾ ഒരിക്കലും മാറില്ല, നമ്മളെ തലയ്ക്കകത്ത് ഇത് കയറിയാൽ ഒരിക്കലും വിട്ടുപോകാൻ കഴിയില്ല.
5: അതാണ്
6: അതാണ് അതാണ് പറയാം.
5: ഓക്കേ. ഈ കാടിലേക്ക് പോവാ. കാട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പണ്ട് കഥ പറയുമ്പോ പണ്ട് ഒരു കാട്ടിൽ, ആ കാട്ടിൽ വെച്ചൊരു ഒരു സ്റ്റോപ്പാണ്. പിന്നെ എല്ലാം നമ്മുടെ ഇമാജിനേഷൻ ആണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ കാടിനെ വർണ്ണിക്കാറുണ്ട്. ചിലപ്പോൾ വളരെ പ്രണയമായിരിക്കും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതേ ടൈം നമ്മൾ എന്ത് ചെയ്യും, ഒരു കുറച്ചും കൂടി പേടിപ്പെടുത്തുന്ന, അഭീതിപ്പെടുത്തുന്ന ആ രീതിയിലേക്കും പറയാറുണ്ട്. മഹേഷേന്റെ കണ്ണിലെ കാട് എന്താ, ബ്യൂട്ടിഫുൾ ആണോ, പ്രേമാണോ, പേടിയാണോ, ഭീതിയാണോ, എന്താ?
6: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അല്ലെ, ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ കാട് തന്നെയെന്ന് പറയും. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അല്ലാതെ കാട് എന്നെ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും എൻ്റെ ലൈഫിലേക്ക് തന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കുക അങ്ങനെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ യാത്രകളും, ഞാൻ ഏത് വേറെ രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ വൈൽഡ് ലൈഫിൽ മാത്രമായിട്ടേ പോവുള്ളൂ. വൈൽഡ് ലൈഫ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതാണ് എൻ്റെ കാടിനോടുള്ള സ്നേഹം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞ കോവളം ബീച്ച് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഒരു 3-4 രാജ്യങ്ങൾ കറങ്ങി, 10-18 സംസ്ഥാനങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ കോവളം ബീച്ച് പോയിട്ടില്ല, എനിക്കങ്ങനെ അതിനോട് താല്പര്യം ഇല്ല.
5: നമ്മുടെ ഉദ്ദേശം കാട് തന്നെയാണ്. ഏറ്റവും ഭീതിപ്പെടുത്തുന്ന കാട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും?
6: ഞാനത് പറയില്ല. എനിക്കൊരുപാട് കാടിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ കാട് എനിക്ക് വേറൊരു രീതിയിൽ എനിക്ക് ഒന്ന് തന്നിട്ടില്ല, അല്ലെങ്കിൽ അപകടങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് കാട് അത്രത്തോളം, എല്ലാ കാടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്.
5: ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പൊ ഇത്രയും സ്ഥലങ്ങൾ സഞ്ചരിക്കുന്നു, പല പല കാടുകളിൽ പോയിട്ടുണ്ട്. ഇപ്പൊ ഭീതി മാറ്റി നിർത്തി നമ്മൾ അവിടെ ഒരു ഇഷ്ടം എടുക്കുകയാണെങ്കിൽ, ഇതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്, ഇതാണ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ പോവാൻ റെഡിയാണെന്ന് പറയുന്ന ഒരു കാട്, അതേതായിരിക്കും?
6: ഞാൻ ഒരുപാട് സ്വപ്നം കൊണ്ട് നടന്ന ഒരാളായിരുന്നു. കാരണം പണ്ട് നമ്മൾ ഈ മേഖലയിലേക്ക് വരുമ്പോൾ വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സ് കാട് കയറുന്നു, അവർ ഈസി ആയിട്ട് കാട് കയറുന്നു, നമ്മൾ ടൂറിസ്റ്റുകൾ പോകുന്ന പോലെ പോയി ടിക്കറ്റ് എടുത്ത് ക്യാമറയായിട്ട് കറങ്ങി വരുന്നു. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ കയറുന്നു, അതുപോലെ എനിക്ക് എത്തിപ്പെടണം, അതുപോലെ ഞാൻ ഒരു സമയത്ത് എത്തി നിൽക്കണം എന്നുണ്ടായിരുന്നു. അത് ഇന്ന് ഞാൻ 100% ആയോ എന്ന് ചോദിച്ചാൽ ഞാനൊരു 99% ഞാനത് കവർ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എത്തി. എൻ്റെ ഡ്രീം കാടുകളും അതുപോലെ തന്നെ യാത്രകളും എല്ലാം ഞാനിപ്പോൾ ഏകദേശം സക്സസ് ആക്കി. ഇപ്പം മസൈമാര കെനിയയിൽ വരെ കാലുകുത്തി എന്ന് വീണ്ടും ഞാൻ കെനിയയിലേക്ക് പോവാൻ പോകുന്നു. അതാണ് എൻ്റെ ഒരു ഡ്രീം.
5: അതാണ് ഡ്രീം. അപ്പൊ അച്ചീവ് ചെയ്തു?
6: തീർച്ചയായും തീർച്ചയായും, ഞാൻ അത് അംഗീകരിക്കും. ഞാനിപ്പൊ മുമ്പാണെങ്കിൽ ഞാനത് സ്വപ്നം ഉണ്ടായിരുന്നു പോണം എന്നൊക്കെയായിരുന്നു, ഇപ്പൊ ഞാനത് കാല് കുത്തി വീണ്ടും പോവാൻ നിൽക്കുന്നു.
5: യെസ്, അങ്ങനെ കാത്തിരുന്ന് എടുത്തൊരു ക്ലിക്ക്, അതായത് നമ്മൾ ഏതൊരു മേഖലയിൽ പോകുന്ന സമയത്തും ഇത് വേണം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. ഇപ്പൊ മഹേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനിമലിനെ കാണണം, എനിക്കതിനൊരു ക്ലിക്ക് വേണം, ഞാനത് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നുണ്ടാവില്ലോ, അങ്ങനെ എടുത്തൊരു ക്ലിക്ക് ഉണ്ടാവും?
6: അങ്ങനെ ഒരു ക്ലിക്കിൽ ില്ല. അതാണ് ഈ വൈൽഡ് ലൈഫ് നമ്മളെ വീണ്ടും വീണ്ടും യാത്ര ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ്. ടൈഗറെ കാണാൻ മാത്രമായിട്ട് നമ്മൾ വർഷങ്ങളോളം കാട്ടിൽ സഞ്ചരിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും ചാൻസസ് കിട്ടിയിട്ടില്ല. പിന്നീട് അങ്ങോട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ആ കാടിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഇന്ന ചിത്രങ്ങൾ കിട്ടണമെങ്കിൽ ഇന്ന അവിടെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ടൈഗർ ആ ഭാഗത്തൂടെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ഓരോ തവണയും ഓരോ ഫ്രെയിമിനായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഓരോ മൂവ്മെന്റിന് വേണ്ടി സഞ്ചരിച്ചുകൊണ്ടേ. അതൊരു സ്റ്റോപ്പ് എന്ന് പറയാനുള്ളൊരു സാധനം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഇല്ല.
5: ഇല്ല
6: ഇല്ല.
5: അപ്പൊ അതുകൊണ്ട് ഇനിയും ഉണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന.
6: എന്റെ ആരോഗ്യം എത്രയുണ്ടോ അത്രയും ഞാൻ ട്രാവൽ ചെയ്യും, അത്രയും ചിത്രങ്ങൾ എടുക്കും. നമ്മൾ ഒരിക്കലും ഒന്ന് പൂർണ്ണമാവുന്നില്ല വൈൽഡ് ലൈഫിൽ. ഒരിക്കലും ഇന്നത് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാൻ, ഞാൻ ഒരു വർഷം, അതാ ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ മസൈമാര കെനിയയിലേക്ക് വീണ്ടും പോകും എന്ന് പറയാൻ അവിടെ ഇനിയും
5: ഇപ്പൊ കാട്ടിലെ രാജാവ് സിംഹം നമ്മൾ പറയാ അങ്ങനെയാണ്. ഇപ്പൊ മഹേഷന്റെ കണ്ണിൽ, ആ ക്യാമറ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് ആരെയായിരിക്കും കാട്ടിലെ രാജാവായിട്ട് പറയുന്നത്?
6: രാജാവ് നമ്മൾ ഈ പറയുന്ന പോലെ സിംഹവും സിംഹം ഇല്ലാത്ത കാടുകളിൽ കടുവയും അങ്ങനെയൊക്കെയാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ഭംഗിയാണ്, എല്ലാത്തിനും ഒരു ഭംഗിയാണ്. ഇപ്പൊ പക്ഷികളെ മാത്രം ഫോട്ടോ എടുക്കുന്നവരോട് ചോദിച്ചാല് പറയും അതൊരു ഭംഗിയാണ്. അത്
5: അത്
6: അല്ലാതെ അതാണ് അവിടുത്തെ, അല്ലാതെ ഒരു ഇന്നത് രാജാവ് മന്ത്രി പറയാനൊന്നും ഇല്ല. വൈൽഡ് ലൈഫിലെല്ലാം
5: എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗിയാണ്. ഏറ്റവും ഇഷ്ടം ഏതൊരു?
6: എനിക്ക് ടൈഗറിനെയാണ്. അതെന്റെ ഒരു വാശിയായിരുന്നു. ഞാൻ കുറെ കാലം കാട് കയറി കാണാൻ പറ്റാത്തത് കണ്ടു കിട്ടിയപ്പോ വീണ്ടും വീണ്ടും വീണ്ടും അതിന്റെ എണ്ണം കൂട്ടാൻ, ഡിഫറെന്റ് ടൈഗറെ ഷൂട്ട് ചെയ്യാനുള്ളൊരു വാശി പിന്നീട് എനിക്കത് വന്നു.
5: എന്താ ഈ ഫസ്റ്റ് മൊമെന്റ് നമ്മൾ അവർ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ഫീൽ എന്താ? അതായത് നമ്മൾ നോർമലി ഇപ്പൊ ഒരു സൂല് പോയിട്ട് കൂട്ടിൽ കിടക്കുന്ന കടുവനെ കാണുന്നു, നമ്മൾ പുറത്തുനിന്ന് ഇഷ്ടം പോലെ നമ്മുടെ താല്പര്യാനുസരം സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെന്താ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു മൂവ്മെന്റ് മാത്രമാണ്, വളരെ ചെറിയൊരു സ്പേസിലാണ് അവര്. അതൊരു കേജ് ഉണ്ട്, നമുക്ക് ഒത്തിരി സേഫ്റ്റി ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല,
6: അതിന്റെ
5: ഒരു എക്സ്പീരിയൻസ് ടോട്ടലി ഡിഫറെന്റ്.
6: കാരണം ദിവസങ്ങളോളം നമ്മൾ കാട്ടില് നടക്കണം, അല്ലെങ്കിൽ രാവിലെ പോയി ഇന്ന സ്ഥലത്ത് ടൈഗർ പാസ് ചെയ്യും, അതിന്റെ ടെറിട്ടറി എവിടെയാണ് അറിയാലോ. ഒരു കടുവയ്ക്ക് 3 കിലോമീറ്ററിന്റെ അടുത്ത്, അതിപ്പോ ചുരുങ്ങി കേട്ടോ, കാരണം എണ്ണ അത്രയും കൂടി, ടൈഗറിന്റെ പോപ്പുലേഷൻ കൂടിയത് കൊണ്ട് ടെറിട്ടറി സ്വാഭാവികമായിട്ട് ചുരുങ്ങി വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറയാം. അപ്പോ അതാവുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ പോയി നിൽക്കുന്ന ദിവസം വരണം എന്നില്ല. പക്ഷെ തൊട്ട് തലേ ദിവസം അവിടെ ടൈഗർ വന്ന് പോയിരിക്കാം, അല്ലെ വന്ന് കണ്ടിട്ടുണ്ടാകും, ഗൈഡോ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകും. നമ്മളവിടെ ദിവസങ്ങളോളം കാത്തിരിക്കും, മണിക്കൂറുകളോളം കാത്തിരിക്കും, അത്യാവശ്യം വേണ്ട ഭക്ഷണം മാത്രം എടുത്തു പോയി, അങ്ങനെ അത് വരും ഇന്ന് വരും ഇപ്പൊ വരും എന്ന് പ്രതീക്ഷയോടെ വന്ന് ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ ചിലപ്പോൾ പോവും. അപ്പോൾ ചിലപ്പോൾ ചിത്രങ്ങൾ എടുക്കാൻ പറ്റും, ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അത് കണ്ടു ആസ്വദിച്ചു. ക്യാമറ സെക്കൻഡാണ് നമ്മൾ എടുക്കുന്ന, അത് കണ്ടത് ഡാറ്റ ആയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു ഉപകരണം മാത്രമാണ് ക്യാമറ. പക്ഷെ ആ മനസ്സിൽ നമ്മൾ കാണുന്നത് അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അതൊരു വല്ലാത്തൊരു ഫീലാണ്,
5: വല്ലാത്തൊരു ഫീലാണ്. ഭയം തോന്നിയിട്ടുണ്ട് ഏറ്റവും ആദ്യം? ഇപ്പൊ ഒരുപാട് പോയി പോയി പോയി ഒരു പ്രാക്ടീസ്
6: ആദ്യം ആദ്യം ഉണ്ടായിരുന്നു. ഈ ആന അല്ലെങ്കിൽ കട്ടുകൊത്ത് പോലെയുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ, ചിലപ്പോൾ അറ്റാക്കുകളൊക്കെ പലവടെയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കാടായതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നമ്മളെ കാട്ടിനെ കുറിച്ച് പഠിച്ചാൽ ഇതൊന്നും ഒന്നുമല്ല. നാട്ടിലെ ജീവിക്കുന്നതിനേക്കാളും സേഫാണ് കാട്ടില്. കാരണം നാട്ടിൽ അത്രയും ക്രൈമും പ്രശ്നങ്ങളും നടക്കുമ്പോഴേ കാട്ടില് കൂളാണ്.
5: മനുഷ്യർ മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചൂസ് ചെയ്യും?
6: രണ്ടും വേണം, അങ്ങനെ ഒന്നായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. രണ്ടും വേണം, മൃഗം കാട് ഇതെല്ലാം ഉണ്ടെങ്കിലേ മനുഷ്യനേ ഉള്ളൂ വേണം പറയാം.
5: എന്നാലും കുറച്ചുകൂടി സേഫർ എവിടെയായിരിക്കും, നാട്ടിൽ ജീവിക്കാനാണോ കാട്ടിൽ ജീവിക്കാനാണോ കുറച്ചുകൂടി സേഫ്?
6: ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ
5: പറയൂ. കാട് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കാട് എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കറിയില്ല എനിമൽസിനെ അറ്റാക്ക് ചെയ്യും എന്നെ മനസ്സിൽ അങ്ങനെയാണ്. ഞാൻ കാട്ടിൽ പോകുന്നു, എനിമൽ എന്നെ കാണുന്നു, മൃഗങ്ങൾ എന്നെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, ഞാൻ സ്പോട്ടി തീരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചുകൂടി നാട്ടിലായതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഞാൻ നാട്ടിലായിരിക്കും കുറച്ചുകൂടി സേഫ് ആയിരിക്കാം എന്ന്.
6: ഇന്നത്തെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ കാടാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി നല്ലത്.
5: അതെല്ലേ,
6: ഞാൻ ഭാവിയിൽ കാടിന്റെ സൈഡിൽ ഏതെങ്കിലും സ്ഥലം കിട്ടി അവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്.
5: കുറച്ചുകൂടി
6: സമാധാനം
5: കാട്ടിലാണ്. അടിപൊളി, നമുക്ക് നോക്കാം കാട്ടിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് കുറെ പാക്കേജസ് അറിയുന്നത്, കാട്ടിലേക്ക് ട്രക്കിംഗ് പാക്കേജസ് കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇപ്പോഴാണ് കുറച്ചും കൂടി. അപ്പൊ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. ഇങ്ങനെ പാക്കേജസ് വരുന്ന സമയത്ത് ശരിക്കും എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യേണ്ടേ?
6: അത് ഞാനൊരു പാക്കേജിൽ പോകുന്ന ഒരാളല്ല, അതുകൊണ്ട് എനിക്കത് പറയാനായിട്ടത് കഴിയില്ല. ഞാനിപ്പം കേരളത്തിലെ ഒട്ടുമിക്ക കാടുകളും ഞാൻ ഒന്നില്ലെങ്കിൽ അവിടുത്തെ പ്രൊജക്റ്റ് എന്തെങ്കിലും ഏറ്റെടുത്ത് ചെയ്യുക, അത് പെർമിഷനോട് കൂടെ. അല്ലാതെ ടൂറിസ്റ്റുകൾ പോകുന്ന പോലെ എനിക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യങ്ങൾ വന്നിട്ടില്ല. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നവർ, അത് നമ്മളൊരു പാക്കേജ് ഇടുമ്പോൾ അത് അതൊരു വരുമാന മാർഗമാണ്. അപ്പോഴേ തൊട്ട് മുമ്പ് ഇതിലെ വരുമാന മാർഗം എന്താണെന്ന് ചോദിച്ചില്ലേ? അത് നമ്മൾ കൊണ്ടുപോകുന്നതാണ്, ഇത്ര ഫീസ് പറയുന്നു, അവർക്ക് വേണമെങ്കിൽ വരാം. കാട്ടിനകത്തൊരു സഫാരി, താമസം, ഭക്ഷണം, അങ്ങനെയായിട്ട്. മറ്റേത് നമ്മൾ കാട്ടിനകത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്, അത് പെർമിഷനും അല്ലെ അവിടുത്തെ എന്തെങ്കിലും പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. അങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുക. സഫാരിയൊക്കെ കൊണ്ടുപോകുന്നൊരു ജിപ്സി പോലെയുള്ള വെഹിക്കിളായിരിക്കും, അപ്പോൾ അവിടെ സേഫ് ആയിരിക്കും.
5: കുറച്ചും കൂടി ഈ സൂയിൽ എന്ന് കാണുന്ന അതേ ഒരു ഫീലൊക്കെ തന്നെയാണോ?
6: അല്ല, ഒരിക്കലും അല്ല, കാടാണത്. നമ്മളെ കാല് കുത്തി നടക്കാൻ അല്ലെങ്കിൽ അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് ഉള്ളൂ. സഫാരി വെഹിക്കിളിനകത്ത് നമുക്ക് ഷൂട്ട്. ഇപ്പൊ കെനിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, മസൈമാരിൽ ഫോറിങ്ങട്ടിലെല്ലാം അവിടെ ജിപ്സി പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിലാണ് ഷൂട്ട് ചെയ്യുന്നത്.
5: ഇനിയും ഒത്തിരി വിശേഷങ്ങൾ കേൾക്കാനായി ബാക്കിയുണ്ട്, കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. Keep on listening Ahalli from 90.4 KTK.

മംഗയാളുടെ മുഗ്ധമാമി സ്വപ്നവും പ്രേമ ശിക്ഷയാകുമേ പ്രേമ വൃക്ഷവേ.

0: സ്ട്രോ ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെസ്റ്റ് റൂം. ഗസ്റ്റ് റൂമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർഷി ആയില്യ. എന്റെ കൂടെ ഇന്നത്തെ ഗസ്റ്റ് റൂമിലെ അതിഥി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മഹേഷ് കലാലയമാണ്. തുടരാം വിശേഷങ്ങൾ.
2: ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ പേര് ഇപ്പൊ ഇതിനോട് പാഷനേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ ഒരു റീസൺ തോന്നുന്ന ഒരു കാര്യമാണ്, അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് വലിയ ലെൻസ് ഉള്ള ക്യാമറ, അതുപോലെ തന്നെ കോസ്റ്റ്യൂം, അതിന്റെ ഒരു ഓറ ഉണ്ടല്ലോ. നമുക്കൊരു ചെറിയ ഈ ലുക്ക് കൊള്ളാം, ഓക്കെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം എന്ന് തോന്നാറുണ്ട്. അതൊരു റീസൺ ആണോ?
3: അത് കാട്ടിലേക്ക് ചെല്ലുമ്പോൾ കോസ്റ്റ്യൂം കളറാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ ഇനിയിപ്പം ജാക്കറ്റ് അതിനകത്ത് ഇട്ട് പോയാൽ കടുവ കാണണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഷൂസ് ഇന്നത് വേണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ കാർഡിനെ കുറിച്ച് നന്നായി അറിയണം. അവർക്ക് ശല്യം ആവാത്ത രീതിയിലുള്ള കളർ കോഡുള്ള ഡ്രസ്സുകൾ ധരിക്കണം. പെർഫ്യൂം അങ്ങനെയുള്ള സോപ്പ് ഇതൊന്നും ഉപയോഗിച്ച് പോയാൽ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സൈറ്റിംഗ് കുറവായിരിക്കും ആ സമയങ്ങളിൽ. അതുകൊണ്ടാണ് ഈ കാർഡിലേക്ക് പോകുന്നവർ പെർഫ്യൂം പോലെയുള്ളതോ അല്ലെങ്കിൽ ഡ്രസ് കോഡുകളൊക്കെ ശ്രദ്ധിക്കുന്നത്. അതിപ്പോ ഇങ്ങനെ ജാക്കറ്റ് ഇട്ട് പോയി വലിയ ലെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ചിത്രം കിട്ടുള്ളൂ, വലിയ ക്യാമറ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എന്ത് ലെൻസും 8, 10, 12 ലക്ഷം രൂപയുടെ ക്യാമറ ആയിട്ട് നമ്മൾ പോകുമ്പോഴും ഒന്നും കാണില്ല. ചിലപ്പോൾ നമ്മൾ മൊബൈൽ ക്യാമറയും കൊണ്ട് ട്രാവൽ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കാട്ടിൽ പോകുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ടൈഗറോ പുലിയോ നമ്മുടെ മുന്നിലേക്ക് വരാൻ വേറെ വഴിയില്ല. അപ്പോൾ ക്യാമറയില്ല നമ്മുടെ കയ്യിൽ. അപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ കളർ കോഡും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി.
2: ഇപ്പോ ഇതുപോലെ തന്നെ ട്രക്കിങ്ങിന് പോയിട്ട് അപകടത്തിൽ പെടുന്ന കാര്യങ്ങൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറെ ന്യൂസസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഇല്ലാത്തത് കൊണ്ടാണോ, അതോ കാർഡ് ശരിക്കും അറിയാത്തത് കൊണ്ടാണോ?
3: ഇവരെടുത്തു ചാടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അവിടെ നിൽക്കണം, ആസ്വദിക്കാന്നേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അവിടെ വന്യതിലേക്ക് വലിഞ്ഞു കയറാനൊന്നും ആർക്കും ഇതില്ല. ഒരു വെള്ളച്ചാട്ടം കണ്ടാലോ, ദൂരം നിന്നായാലും അല്ലെങ്കിൽ ഒരു ചിത്രം എടുത്തു, ഇതങ്ങനെയില്ല. അതിന്റെ മുകളിൽ എന്താണ് എന്ന് നോക്കാനാണ് നമ്മളുടെ
2: ക്യൂരിയോസിറ്റി.
3: അതാണ് അപകടം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്.
2: ഇപ്പോൾ ചേട്ടനാണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ട് പോകുന്ന സമയത്ത് അവർക്ക് എന്താ പറഞ്ഞു കൊടുക്കാറ്? ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ബിഹേവ് ചെയ്യൂ. ഇപ്പൊ നാട്ടിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നമ്മൾ പറയാറില്ല, പക്ഷെ കാർഡ് അങ്ങനെയല്ല.
3: കാർഡ് അങ്ങനെയല്ല, തീർച്ചയായും. അത് എപ്പോ വേണം ഞാൻ പറയല്ലോ, കാർഡിന് രണ്ട് വശങ്ങളുണ്ട്, ഇല്ലെന്നല്ല. നിങ്ങൾ തൊട്ട് മുമ്പ് പറഞ്ഞത് കാർഡ് അപകടങ്ങൾ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ച ഒരു പരിധി വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരുപാട് യാത്രകൾ ഇപ്പോ ഞാൻ ബൈക്ക് റൈഡ്, പണ്ടൊക്കെ ബൈക്ക് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10-20 ആളെ കൊണ്ടൊക്കെ പോകുന്നു. നമ്മൾ അവരോട് പറയുന്നത് ഇത്ര കിലോമീറ്റർ സ്പീഡിലേ വണ്ടി പോകാൻ കഴിയുള്ളൂ, ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നിർത്തണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ പറയണം എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായ ഒരു പ്ലാനിങ് കൊടുത്തിട്ട് വേണം കാട്ടിലേക്കാണെങ്കിലും റോട്ടിലേക്കാണെങ്കിലും ഇറക്കാൻ.
2: മാറ്റല്ലേ ഇവിടെ, കാടായാലും
3: റോഡായാലും.
2: കറക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ദിവസം സ്റ്റേ ചെയ്യാറുണ്ട്, കാത്തിരുന്നാണ് ഒരു ചിത്രം കിട്ടുന്നത് അല്ലെ? ആ ഒരു കാത്തിരിപ്പിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പോ പറയുകയാണെങ്കിൽ നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടി വരും. അതായത് രാവിലേക്കും രാത്രിക്കും കാടിന് രണ്ട് സ്വഭാവമാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ?
3: രാത്രി എന്ന് വെച്ചാൽ ഞങ്ങള് രാത്രികാല ചിത്രങ്ങൾക്കായിട്ട് കൂടുതലായിട്ട് ഞാൻ റിസ്ക് എടുക്കാറില്ല. പക്ഷെ വരുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ എവിടെയാണ് എന്താണെന്നുള്ള സ്പോട്ട് ചെയ്ത് വന്ന് തിരിച്ച് ക്യാമ്പിന്ന് റൂമിലേക്ക് വന്ന് അതിരാവിലെ തന്നെ 4-5 മണിയാകുമ്പോഴത്തേക്ക് ആ സ്പോട്ടിലേക്ക് നമ്മൾ എത്തി വെയിറ്റ് ചെയ്യും. വെള്ളം കുടിക്കാൻ വരും, അല്ലെങ്കിൽ അവിടെ കില്ലി നടക്കും, അല്ലെങ്കിൽ നടന്ന അത് കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു കാട്ടുപോത്തിനോ അല്ലെങ്കിൽ മാന്യം എന്തെങ്കിലും പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് അവിടെ വരുന്നുള്ളൊരു ധാരണ നമുക്ക് അവിടെ ഉണ്ടാവണം. അപ്പൊ അവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യാറ്. രാത്രിയിലെ ചിത്രങ്ങൾ ചിലപ്പോൾ എനിക്ക് ആവശ്യം വരാറില്ല. നല്ല ചിത്രങ്ങൾ എടുക്കാൻ ചിലപ്പോൾ കഴിയില്ല.
2: ഇപ്പോ അവിടെ കില്ല് നടക്കാന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ മനുഷ്യ സഹജമാണ്, നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് അതിനോടൊരു അറപ്പ് തോന്നാം, അതുപോലെ തന്നെ ഒരു ഭയം തോന്നാം. പക്ഷെ കാട് അവരുടേതായ രീതി ഡിഫറെന്റ് ആണ്. അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാറില്ലേ? പിന്നെ കാണുന്ന സമയത്ത് ആദ്യം ഒരു
3: അതെ, ഇപ്പൊ നമുക്ക് കില്ല് നടന്നവിടെയൊക്കെ ബാഡ് സ്മെല്ലായിരിക്കും, ഒരുപാട് ദൂരം ആ സ്മെല്ലുണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ ട്രൈപോഡും വെച്ച് ലെൻസും വെച്ച് അവിടെ ഇരിക്കും. ഈ സാധനം എപ്പോ വന്ന് ഇത് കഴിക്കുന്നുണ്ട്, ആ സ്മെല്ല് നമ്മള് അനുഭവിക്കുന്നെ വേണം. പക്ഷെ അതൊരു രസമാണ്. രസമാണ്. നമ്മളിങ്ങനെ നാട്ടിലിങ്ങനെ ഇരിക്കുന്ന പോലെയല്ല കാട്ടില്, അതൊരു രസമാണ്. നമ്മൾ വരും വരും വരുന്ന പ്രതീക്ഷ കൊണ്ട് ഇരിക്കുകയാണ്.
2: അതുപോലെ തന്നെ ഇപ്പൊ കാട് നാട് രണ്ട് സ്ഥലമാണ്. ഇപ്പൊ നമ്മുടെ സറൗണ്ടിങ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ശബ്ദമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഏകാന്തത ഒരു പ്രശ്നമാണ്. മനുഷ്യന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഈ ഒരു ഏകാന്തത എന്ന് പറയാറുണ്ട്. കുറെയൊക്കെ ടൈമിൽ നമുക്കത് പറ്റില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ കാടങ്ങനെയല്ല, അവിടെ ചെല്ലുന്ന സമയത്ത് ആ ക്യാമറയുണ്ട്, നമ്മളും ഉണ്ട് അല്ലേ. പിന്നെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കുറെ മൃഗങ്ങളുണ്ട്. അവരെ ഏകാന്തത എങ്ങനെയാ കൺട്രോൾ ചെയ്യാറ്? അല്ലെങ്കിൽ അതൊരു ഒരു ഹാപ്പിനെസ് ആണോ അതോ ഒരു കഷ്ടാണോ? എന്താ
3: കഷ്ടമൊന്നുമല്ല, കാടിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഫോട്ടോഗ്രാഫിക്ക് ഇറങ്ങുള്ളൂ. അപ്പൊ അതൊരു കഷ്ടം എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഈ നാട്ടിലെ ഈ ബഹളങ്ങളൊക്കെ മതിയാക്കിയിട്ടാണ് നമ്മൾ കാട് കയറുന്നത്, ഒരു സമാധാനം കിട്ടാൻ വേണ്ടിട്ട്. ഇന്ന് കണ്ടിട്ടില്ല എല്ലാവരും ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവര് മിക്കതും ട്രാവൽ ചെയ്യുന്നത് കാടുകളും അല്ലെങ്കിൽ ഹില്ലുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അവിടെ അവർക്ക് വേണ്ട എന്താ, ഒരു മൊബൈൽ ടവർ ഇല്ലാത്തൊരു സ്ഥലം, കുറച്ച് സമാധാനം, കുറച്ച് അങ്ങനെ അങ്ങനെയുള്ളൊരു ട്രിപ്പാണ് ഇപ്പോ. കേട്ടോ, പഴയ പോലെയല്ല, ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയാം, മെയിൻ കാര്യമാണ് അത്, നമ്മൾ പോകുന്നത് വേറൊരാളുടെ വീട്ടിലേക്ക് അല്ലേ. അവിടെ അവരുടേതായിട്ടുള്ള സംസാരങ്ങൾ മാത്രം മതി. കാട്ടില് പക്ഷികളും മൃഗങ്ങളും അവർ തമ്മിൽ സംസാരിച്ചോട്ടെ, നമ്മൾ പോയിട്ട് സൗണ്ട് സംസാരിക്കേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവര് ശല്യം ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല.
2: ഓക്കെ, ഞാൻ ഇപ്പോ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്ന ഒരു ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട കാര്യമാണ്, കണ്ണും കാതും മൂക്കും എല്ലാം ഓപ്പൺ ആയിരിക്കണം. നിങ്ങൾ ഒരു കാര്യം മാത്രം അടച്ചു വെച്ചാൽ മതി, വായ.
3: കറക്റ്റ്, നമ്മള് കണ്ണും കാതും തുറന്നു വെച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. തീർച്ചയായും ടൈഗറും അല്ലെങ്കിൽ എന്തും എന്തും, ഒരു പക്ഷിയാണ് ഇന്നതാണെന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ ഞാൻ പറയാം, ഞങ്ങൾ ദിവസങ്ങളോരം ടൈഗറെ ഫോളോ ചെയ്ത് ഇന്ന ഭാഗത്തേക്ക് വരുന്നുള്ളത് വരുമ്പോൾ നമ്മൾക്ക് ഇത്രയും കൊടുങ്കാട്ടിൽ അല്ലെങ്കിൽ വലിയ കാടുകളിൽ ബൈനോക്കുലർ പോലെയുള്ള സംവിധാനം വെച്ച് നോക്കാനേ കഴിയുള്ളൂ. ഇത് എവിടെ നിന്ന് മൂവ്മെന്റ് സംഭവിക്കണമെന്നൊന്നും അറിയില്ല. അറിയണമെങ്കിൽ ഈ പക്ഷികളുടെ സൗണ്ട്, മറ്റു മൃഗങ്ങളുടെ സൗണ്ട് മനസ്സിലാക്കണം. ടൈഗർ വരുന്നുണ്ട്, അവിടെ സൗണ്ട് കൂടും, ഈ പക്ഷികളെല്ലാം സൗണ്ട്. അപ്പൊ അത് എന്ത് കോളാണ്, അലാം കോളാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗങ്ങളെ കാണുമ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മുടെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആദ്യം ഇതെല്ലാം ശ്രദ്ധിക്കണം.
2: ഒബ്സർവേഷൻ
3: അത് മസ്റ്റ് ആണ്. അല്ലാതെ ഒരു വലിയൊരു ലെൻസും ക്യാമറയും വിലകയറ്റ കൂടിയ ക്യാമറ ഉണ്ടെങ്കിൽ ചിത്രങ്ങളെ കിട്ടില്ല.
2: ഒബ്സർവേഷൻ മസ്റ്റ്
3: ആണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഗൈഡ് പറയുന്നത് മാത്രം വിശ്വസിച്ച് നടക്കണം. ഇത് നമ്മൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സൈറ്റിംഗ് ചാൻസസ് കൂടുതലായിരിക്കും.
2: കൂടുതലായിരിക്കും. ഇപ്പോൾ കാട്ടിലെ ഏറ്റവും അപകടകരമായ ജീവി എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ആദ്യം പറയാറ് പെട്ടെന്ന് പറയാ ആന, പുലി, കടുവ, പക്ഷേ മഹേഷന്റെ ഒരു എക്സ്പീരിയൻസിൽ എന്ത് പറയും?
3: അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല. എന്താ ചോദിച്ചാല് ഒരുപാട് അത് നമ്മൾ ഈ പറയുന്നതെല്ലാം നാട്ടില് സംഭവിക്കുന്നോണ്ട് പറയാം, അതാണ് അതിന്റെ. കാട്ടില് വിഷയമല്ലല്ലോ. നാട്ടിലിറങ്ങുന്ന ഈ കടുവ മനുഷ്യനെ പിടിച്ചു, ആന ചവിട്ടിക്കൊന്നു, ഇതെല്ലാം നാട്ടിൽ നടക്കുന്നതാണ്. കാടിൽ ഇതിന്റെ പ്രശ്നങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അവിടെ അവരെ ശല്യം ചെയ്യാതെ ഇരുന്നാല് അതങ്ങനെ ആ ഒരു ഭാഗം ക്ലിയർ ആയി
2: പോകും.
3: അറ്റാക്ക് ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി നമ്മളെ അവരെ ശല്യം ചെയ്യാതിരിക്കണം, അതിനൊരു ഡിസ്റ്റൻസ് വേണം. നമ്മൾ പോകുന്നത് പെർമിഷൻ ഇല്ലാത്തൊരു അവരുടെ വീട്ടിലേക്ക് കയറി പോവുകയാണ്. പോകുമ്പോ എപ്പോഴും നമ്മള് വാതിൽ തട്ടുക, പറ്റില്ലെങ്കിൽ മാറി നിൽക്കുക എന്ന് പറയില്ല ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ. അതുപോലെ ഒരു ഡിസ്റ്റൻസ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യണം. ടൈഗർ ആയാലും കടുവയായാലും സോറി കടുവയായാലും ലെപ്പേഡ് ആയാലും കരടി ആയാലും എന്തും ഒരു ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്താല് പ്രശ്നങ്ങളൊന്നും.
2: കരടി വളരെ ഡേഞ്ചറസ് ആണ്, ഭയങ്കര അപകടകാരിയാണെന്നാണ് പറയാറ്.
3: പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കരടി, അതിന്റെ അതിന്റെ ഭംഗിയും കുട്ടികളെ, ചെറിയ കുട്ടികളെ എല്ലാം അതിന്റെ പുറത്ത് വെച്ച് നടക്കുന്നതും ഒക്കെ കാണുമ്പോൾ കരടിയൊക്കെ നല്ല ഭംഗിയാണ്. ബാക്കി പേടിയെല്ലാം അത് നമുക്ക് അനുഭവിക്കുമ്പോഴേ വരുന്നുള്ളൂ. എനിക്ക് ഇതുവരെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല.
2: അതെ, അതുകൊണ്ട് അതിൽ ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ഭംഗിയുള്ള ഫ്രെയിംസ് ആണ്. കാടെപ്പോഴും ബ്യൂട്ടിഫുൾ ആണ്, അടിപൊളി. അതുപോലെ ഈ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഇപ്പോ അല്ലെങ്കിൽ ട്രക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാറ്?
3: ട്രക്കിങ്ങിന് പോകുമ്പോൾ അത്യാവശ്യം വേണ്ടത് നമ്മൾ ബാഗിൽ വെച്ചിട്ട് പോകും. അവിടുന്ന് വെച്ച് കുക്ക് അവിടെ പോയി കുക്ക് ചെയ്യേണ്ട ഇതിലൊന്നും നിൽക്കുന്നില്ല. ബാഗിൽ ഉച്ചഭക്ഷണം എല്ലാം വെച്ച് അത്യാവശ്യം വേണ്ട വെള്ളം പിന്നെ ഈ പുഴയിലും മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്ത് അവിടെ നിന്ന് കുടിക്കും. പിന്നെ അപ്പം ആ പ്രശ്നങ്ങളൊന്നും ഇല്ല. നാട്ടിലെ വെള്ളമൊക്കെയാണ് കുടിക്കുമ്പോ
2: പ്രശ്നമുള്ളു.
3: അവിടെയൊക്കെ നല്ല വിഷമില്ലാത്ത വെള്ളം കിട്ടും. പിന്നെ
2: അതാണ് കുറച്ചും കൂടി ഈസി വേ. അതാണ് ഈസി ആയിട്ട് പുള്ളി. അതുപോലെ തന്നെ ഇപ്പൊ ചേട്ടൻ ഇനി വീണ്ടും വീണ്ടും പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കാം പുതിയ പുതിയ. അങ്ങനെ ഇന്ന ഒരു അനിമലിനെ എന്റെ ഫ്രെയിമിൽ വേണം, ഞാൻ ഇതിന് വേണ്ടി ഇതേ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കാന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്ലാനിൽ? ഈ
3: ഒരുപാട് ഉണ്ട് കേട്ടോ, അതങ്ങനെ എനിക്ക് ഒന്നിലും നിർത്താൻ കഴിയില്ല. വൈൽഡ് ലൈഫിൽ അതൊരു പ്രശ്നം, നമുക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല, വീണ്ടും വീണ്ടും. അതാ ഞാനൊരു മാസം എന്റെ നമ്മളെ അടുത്തുള്ള പറമ്പുകുളം കാട്ടിൽ എത്ര തവണ പോയി ചോദിച്ചാൽ ഒരു മാസം അഞ്ചും ആറും ഏഴും തവണ ഞാൻ പോകും. എനിക്കിവിടെ താഴെ ഫ്രീ ആണെങ്കിൽ ഞാൻ കയറി പോകും. അതുപോലെ ഇത് ഓരോ പ്രതീക്ഷകളാണ്. ഓരോ ദിവസം ഇന്ന ചിത്രം ഇന്ന രീതി കിട്ടണം എന്നുണ്ടാവും, പക്ഷെ ചിലപ്പോൾ കിട്ടില്ല. വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഒന്നിലും നിൽക്കില്ല. ഒരു ഫ്രെയിം ഇപ്പൊ ഒരു സൺസെറ്റ് ആണ് വേണ്ടത്, സൺറൈസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ സിംഹത്തിന്റെ പുറകിൽ സൂര്യൻ വന്ന് നിൽക്കുന്ന ഒരു ഫ്രെയിമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്തത് യാത്രയിൽ നമ്മൾ വേറെ ഇന്നത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും പോവുക. അങ്ങനെ ഒരിക്കലും ഒരു ഒരു സ്റ്റോപ്പില്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ.
2: അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, അങ്ങനെ കുറെ കൊമ്പന്മാരുണ്ട്. കാട്ടിൽ നിന്ന് അവർ നാട്ടിലേക്ക് എത്തുന്നു, പിന്നെ നമ്മൾ അവർക്കൊരു എന്താ പറയുക, ഒരു ആരാധന കഥാപാത്രമാക്കി ഒരു രൂപം നൽകുന്നു അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ കാട്ടിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ വേറെ, നാട്ടിലേക്ക് വരുന്ന ലൈഫ് സ്റ്റൈൽ വേറെ. നമ്മൾ അവിടെ എപ്പോഴും മനുഷ്യന്റെ ഇമോഷനായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പോ അരിക്കൊമ്പന്റെ കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞിരുന്നു, അമ്മ മരിച്ച അതേ സ്ഥലത്താണ് അവൻ വന്ന് നിൽക്കുന്നത്, അവൻ കരയുന്നു പോകുന്നു. ഈ കാടിനറിയുന്ന അനിമൽസിനെ നിങ്ങൾ ഇത്രയും അടുത്ത് കാണുമ്പോ ഈ ഒരു ഇമോഷൻസ് അവർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ശരിയാണ് ശരിക്കും?
3: ഇത് കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് അറിയാലോ മീഡിയം എല്ലാം ഇങ്ങനെ ഒരു അതാണിപ്പോ വേണ്ടത്. സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവാനും ഒക്കെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് പ്രേക്ഷകരെ ഇങ്ങനെ പിടിച്ചു നിർത്താനോ. കാടിൽ അങ്ങനെ ബന്ധം കാണിക്കാനൊക്കെ പോയാൽ വേറെ രീതിയിലായിരിക്കും അത് റിയാക്ട് ചെയ്യുക, മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഇന്ന ആളെന്ന് പറയുന്നില്ല. അപ്പം നമ്മൾ കുറേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് പറയാറുണ്ട്, ഞാനും കടുവയും അല്ലെങ്കിൽ കരടിയും തമ്മിൽ കണ്ണും കണ്ണും നോക്കി നിൽക്കാറുണ്ടെന്ന്. അങ്ങനെയൊന്നും സംഭവിക്കാൻ നടക്കില്ല, അത് അങ്ങനെയൊന്നും പറ്റില്ല. കാട്ടിലേക്ക് ഇറങ്ങുമ്പോഴേ അതറിയുള്ളൂ. അതൊക്കെ വെറുതെ നമ്മൾ പറഞ്ഞ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഞാനതാണ് പറഞ്ഞത്, കഥകളാണ്. എന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്, കാരണം ഞാൻ ഇത്രയും കൊല്ലം ട്രാവൽ ചെയ്ത് പോയതാണ്. അപ്പം ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ ഒരു കാട്ടിൽ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടാവേണ്ടതാണല്ലോ, കടുവ ഒന്ന് രണ്ടെണ്ണം എന്റെ ഫ്രണ്ടായിട്ട് വരേണ്ടതാണ്. അതൊക്കെ ഒരു കഥകളാണ്. ഞാൻ അതെ, വലിയ ഫോട്ടോഗ്രാഫേഴ്സിന്റെ പല ബുക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം, എനിക്കങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെയാണ് നാട്ടിലിറങ്ങിയ അരിക്കൊമ്പിനെയൊക്കെ ആൾക്കാർ ഇത്രയും തവണ പരിചയമുണ്ട്. താത്ത ആ നാട്ടിൽ അവരെയൊക്കെ വിളിച്ച് പലവിടേക്കും കൊണ്ടുപോകാനും വരാനൊക്കെ വിളിച്ചിട്ട് പോകാലോ. അതൊക്കെ വെറുതെ പറയും,
2: നടക്കില്ല.
3: കാട് അതിന്റെ സ്വഭാവം, കാട്ടിലെ ജീവിക്കുന്ന അതിന് വേറെ ഒരു സ്വഭാവം തന്നെയാണ്.
2: അതുപോലെ തന്നെ ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം കടുവ അതാണ് ഏറ്റവും മെയിൻ, ഏറ്റവും ഇഷ്ടം അല്ലെ. ഈ വൺസ് നമ്മുടെ ഫ്രെയിമിൽ വന്ന ആ കടുവനെ പിന്നീട് കാണുന്നു, അതിനെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടോ?
3: യെസ്, അത് പറ്റും, അത് പറ്റണം. അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം, ഒരുപാട് ടൈഗർ നമ്മളിപ്പോ ഇന്നത് ഇന്ന സ്ഥലത്താണ് അതിന്റെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ആ ഒരു ടെറിട്ടറിയില് ആ ഒരു ടൈഗർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ വേറെ ടെറിട്ടറി അല്ലെങ്കിൽ ഇന്ന ടൈഗറെ നോക്കിപ്പോണെങ്കിൽ ആ 3 കിലോമീറ്ററിന്റെ അപ്പുറം തപ്പിപ്പോണം. അപ്പൊ അതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യിച്ചാൽ അതിന്റെ വര, ദേഹത്തുള്ള വര നോക്കിയിട്ട് അതിന്റെ ഐഡന്റിഫൈ ചെയ്യും. ചിലതിന് ഇവിടെ ഫൈറ്റ് കൂടിയതിന്റെയൊക്കെ പാടുകൾ ഉണ്ടാവും. അങ്ങനെയാണ് ഓരോ ടൈഗറിനും നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുന്നത്. പത്ത് 14 ടൈഗറോളം ഞാനത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്.
2: മനസ്സിലാവും.
3: നമ്മള് അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോ ആൾക്കാരെ ട്രോൾ ചെയ്ത്, കാരണം ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല കയറി അടിക്കും. നമ്മളിപ്പോ കർണാടകയിലെ ടൈഗറിനെ എടുക്കുന്നു, അങ്ങനെ കുറെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയാം, കാരണം എനിക്ക് ഇനിയിപ്പം ഒന്നും പറയാനൊന്നുമില്ല. പലവിടെയും സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രശ്നങ്ങളായത് അങ്ങനെയാണ്. നമ്മളൊരു കടുവ ടൈഗർ കടുവ കർണാടകയിൽ നിന്ന് എടുക്കുന്നു, അത് ഇന്ന കാടുകളിൽ നിന്ന് മാറ്റി പറയുന്നു. അപ്പൊ അത് മനസ്സിലാക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് പിന്നെ അങ്ങോട്ട് പ്രശ്നങ്ങൾ തുടങ്ങും, അടിയിൽ കമന്റ് ഇട്ട് അങ്ങനെ ഒരുപാട് പേരിന്റെ പോസ്റ്റ് അങ്ങനെ വന്നിട്ടുണ്ട്.
2: ഇതിൽ പ്രശ്നമുണ്ട്,
3: ഉണ്ട്. കാരണം പഴയ പോലെയല്ല, എല്ലാവർക്കും ബുദ്ധിയുണ്ട്. പിന്നെ അവരത് നോക്കി കയറി അടിക്കും.
2: യെസ്, സാങ്കേതിക വിദ്യ കുറച്ചുകൂടി വളർന്നു നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു.
3: അന്ന് നമ്മളെല്ലാം വിശ്വസിച്ചു, കാരണം അന്ന് നമുക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും, ഇവരൊക്കെ നമ്മളെങ്ങനെ കാട് കയറും എന്നുള്ളതൊക്കെ ഒരു ടെൻഷനായിരുന്നു അന്ന്. എങ്ങനെ കയറാൻ പറ്റും, എനിക്കൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവണം. നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കുറെ കാര്യങ്ങൾ, അത് ഇതൊക്കെ കുറച്ച് വേറെയാണ്, ഇതെല്ലാം കുറച്ച് നുണയാണ് തള്ളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരിക്കലും നുണ പറഞ്ഞിട്ടൊന്നും ഒരു ചിത്രം മാറ്റിയിടാനോ അതൊന്നും കഴിയില്ല.
1: ഇനി ഗസ്റ്റ് റൂമിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ആ ഒരു ഇടവേളയ്ക്ക് ശേഷം കാട്ടിലെയും കാട്ടിലെ മൃഗങ്ങളുടെയും വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റൂം ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: ക്യാമറ കണ്ണുകളിലൂടെ പകർത്തിയ കാടിന്റെ കാഴ്ചകൾ, മൃഗങ്ങളുടെ ഭംഗി, ആ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഗസ്റ്റ് റൂമിൽ കൂടെയാണ് ഇറ്റ്സ് മീ ആർജി ആയില്യ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് റൂമിലെ അതിഥി മഹേഷ് കലാലയമാണ്. നമുക്ക് തുടർന്ന് കേൾക്കാം ഗസ്റ്റ് റൂമിൽ.
2: പണ്ട് നമ്മൾ കാട് എന്ന് പറയുന്ന സമയത്ത് ആദിവാസി വിഭാഗം അവർക്ക് മാത്രമാണ് കാട് അറിയുന്നത്, കാട്ടിലേക്ക് പോവാൻ സാധിക്കുന്നത്. പിന്നീട് ഫുള്ള് നമ്മൾ കാണുന്നത് ഇപ്പോ സിനിമയിൽ വരുന്ന കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് വീഡിയോസിൽ വരുന്ന കാര്യങ്ങൾ വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്കൊരു ലോകം നമുക്കറിയില്ല. പിന്നെ കഥകളിലൂടെ കേട്ട് വരുന്ന കാടുകൾ മാത്രമാണ്. ഇപ്പൊ കാട്ടിൽ കുറെ നിധിയുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അതല്ലാതെ തന്നെ കുറെ അമൂല്യമായ വസ്തുക്കൾ കാട്ടിലുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ?
3: കണ്ടിട്ടല്ല, കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ നമ്മള് ചെടി മരങ്ങൾ അതെല്ലാം ഔഷധ സസ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. തപ്പിപ്പോയിട്ടില്ല എന്റെ യാത്ര, മൃഗങ്ങളെ തപ്പിപ്പോയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിന്റെ പുറകിലേക്ക് പോയിട്ടില്ല. ഔഷധ സസ്യങ്ങൾ ഒരുപാടില്ലേ, അതൊക്കെയല്ലേ നമ്മള് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന, കാടിനെ സംരക്ഷിക്കുന്ന. എന്താ ഇതെല്ലാം അവിടെ വേണം, എന്നാലേ നമുക്കും നിലനിൽപ്പ്
2: സാധിക്കുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും എടുക്കാൻ തോന്നുക
3: കയ്യിലെടുക്കാനോ?
2: അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
3: ഇല്ല, അങ്ങനെ ഒരു പരിപാടിയും ഞാൻ ചെയ്യില്ല. നമ്മൾക്ക് അർഹത ഇല്ലാത്ത ഒന്നും ഞാൻ അവിടെ എടുത്തിട്ട് വരാറില്ല.
2: ഇപ്പൊ എടുക്കാൻ മാത്രല്ല, നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും പല കാര്യങ്ങൾ കാണുന്ന സമയത്ത്. അതിനൊന്ന് തൊടാൻ, അതിനൊന്ന് എടുക്കാൻ, അതെന്താ നോക്കാൻ, അതിലെപ്പോഴും ഒരു അപകടം ഉണ്ടോ?
3: അപകടം എടുക്കുന്നില്ല, നമ്മൾ എടുക്കരുത്. ഒരിക്കലും ഒരു കാട്ടിൽ പോയിട്ട് നമ്മൾ ഒരു സാധനം എടുത്ത് കൊണ്ടുവരരുത്. ഇപ്പൊ പല ടൈഗർ റിസർവിലും ഉണ്ട്, അവിടെ വന്ന് മരങ്ങൾ, വളർന്ന മരങ്ങൾ മറിഞ്ഞ് വീണാൽ പോലും അവരവിടെ നിന്ന് അത് എടുക്കില്ല. കാരണം അത് ചെതലിനുള്ളതാണ്, ചെതല് കഴിക്കാൻ വേറെ പക്ഷികൾ വരാം, വേറെ മൃഗങ്ങൾ വരാം, അങ്ങനെ. അപ്പൊ അത് അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഒന്നും നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് വരാനുള്ളൊരു അവകാശം ഒരാൾക്കും ഇല്ല.
2: ഇല്ല, അത് അവര് മാത്രമാണ്,
3: അവർക്കുള്ളതാണ്
2: അവരുടെ അവകാശം. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ കേരളത്തിലെ കാടുകൾ, അതില് നമ്മൾ പറയാറുണ്ട് വനങ്ങൾ കുറയുന്നു, വൃക്ഷങ്ങൾ ഇല്ലാതാവുന്നു, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ ഒരു സൈഡിൽ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. കാടിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ അതിന് അതേ സെയിം ടൈം നമ്മൾ അതിനൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പതിയെ പതിയെ പതിയെ ഇല്ലാതാക്കി പോകുന്നുണ്ട്. മഹേഷ് എന്താ ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്?
3: പിന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ജീവിക്കണം. ഈ കാട് കുറഞ്ഞു വരുന്നത് സ്ഥലം കയ്യേറി ബിൽഡിങ്ങുകൾ വരുന്ന കുറെ ഇത് സംഭവിക്കാറുണ്ട്. ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയത് കേരളത്തിൽ കാട് സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചകളില്ല
2: എന്നാണ്.
3: നമ്മുടെ വനംവകുപ്പായാലും അത്രയും നല്ല രീതിയിൽ അവർ നോക്കുന്നുണ്ട്,
2: പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്,
3: തർക്കമില്ല. ബാക്കി പിന്നെ ഈ റിസോർട്ട് മാഫിയകളെ പോലെയുള്ള സംവിധാനം അത് പിന്നെ സ്വാഭാവികമാണ്, എല്ലാവിടെയും നടക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ കേരളം മാത്രമല്ല, പല സ്ഥലങ്ങളിലും ടൂറിസം അത്രയും വളർന്നു വരുന്നുണ്ട്. പക്ഷെ നമ്മളെ കാട് സംരക്ഷിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിലാണ്
2: കേരളം
3: നല്ല രീതിയിലല്ല
2: സംശയമില്ല.
3: കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ടൈഗറെ കാണാനായിട്ട് അവിടെയുള്ള ഗൈഡും അല്ലെങ്കിൽ സ്റ്റാഫുകളും നമ്മളെ അത്രത്തോളം അവർ കറക്കും കാട് മൊത്തം. ഇവിടെ അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇന്നിവിടെ പോകാൻ കഴിയില്ല, അത് കോർ ഏരിയ ആണ്, ബഫർ സോൺ മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ. അവിടെ പല ഭാഗങ്ങളിലും അങ്ങനെയല്ല. അവിടെ ടിക്കറ്റ് എടുത്ത് അങ്ങ് കാട്ടിൽ കയറിയാൽ നമ്മൾക്ക് കാണിച്ചു തരണം. അവർക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ടിപ്പ് നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ അവർക്ക് അതിനു വേണ്ടി അവർ എന്തും അങ്ങനെ ചെയ്യും. പക്ഷെ കേരളത്തിൽ അത് പോസിബിൾ അല്ല.
2: കറക്റ്റ് ഒരു ലിമിറ്റ് ഉണ്ട്.
3: ആ പിന്നെ അതിനകത്തും യാതൊരു പെർമിഷൻ ഇല്ലാതെ കാട് കയറാൻ കഴിയില്ല. അതുപോലെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ കേരളം ഒരു മാതൃക തന്നെയാണ്.
2: ഈ കാട് ഉൾക്കാട് അങ്ങനെ നമ്മൾ പറയാറില്ല, എന്താ ഒരു ഡിഫറൻസ്?
3: ഉൾക്കാടുകളിൽ ആ ഗ്രീനറി എന്നും നിലനിൽക്കും. പിന്നെ രണ്ട്, നമ്മൾ ഈ ടൈഗറെയൊക്കെ, ഞാൻ ടൈഗറിന്റെ കാര്യം പറയാം, ടൈഗറൊക്കെ കാണണമെങ്കിൽ ഒരുപാട് ഉള്ളിലേക്ക് ചെല്ലണം. കാരണം ഒരു മനുഷ്യൻ പോകുന്ന അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന പോകുന്ന ഭാഗങ്ങളിൽ സാധ്യത കുറവായിരിക്കും, ഇല്ലാന്നല്ല സാധ്യത കുറവായിരിക്കും. ഉള്ളിലേക്ക് പോകുമ്പോൾ കാടിന്റെ ഭംഗിയും സൗണ്ടും എല്ലാം ഒരു വ്യത്യാസം വരും.
2: അതുകൊണ്ട്
3: ഉൾക്കാടുകളിൽ
2: പോയാൽ ആ കാടിനെ അറിയാൻ പറ്റാ.
3: ആ പിന്നെ അത് ഒരു ആ ഗ്രീനറി എന്നും ഏത് ചൂടുള്ള സമയത്തും അതങ്ങനെ ആ ഒരു പച്ചപ്പ് അവിടെ അങ്ങനെ ഉണ്ടാവും.
2: ഓക്കെ. എന്തുകൊണ്ടാ ഈ മൃഗങ്ങളൊക്കെ ഇപ്പൊ നാട്ടിൽ പോരുന്നേ? നാട് ഇഷ്ടപ്പെട്ടിട്ടാണോ അതിന്റെ എണ്ണം കൂടിക്കൂടി വരാ? ദിനംപ്രതി നമ്മൾ നോക്കുന്ന സമയത്ത് കടുവ വരുന്നു, പുലി വരുന്നു, ആന വരുന്നു, അറ്റാക്ക് ചെയ്യുന്നു, അവിടെ കുറെ മരണങ്ങൾ സംഭവിക്കുന്നു.
3: അതിപ്പം പഠനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല.
2: നടക്കുന്നു. ഉത്തരമുണ്ടോ, മനസ്സിലുണ്ടോ ഒരു കാൽക്കുലേഷൻ, ഒരു ഉത്തരം ഇതുകൊണ്ടാവാം എന്നുള്ള ഒരു സംഭവം?
3: അതുകൊണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാല് കാടിനോട് ചേർന്ന് കിടക്കുന്ന ബൗണ്ടറികളിലെ കൃഷികള് അത് നിർത്താൻ പറ്റില്ല, കൃഷി വേണം, അതും വേണം. പക്ഷെ അതെല്ലാം ഒരു തവണ ഈ മൃഗങ്ങളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു തവണ ടേസ്റ്റ് ചെയ്ത് പോയാൽ വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതൊക്കെയാണ് ഈ മാങ്ങ സീസണിലും തേങ്ങയും അല്ലെങ്കിൽ വാഴയും ഉള്ള സമയങ്ങളിൽ കൂടുതലായിട്ട് ഇറങ്ങി വരാൻ
2: സാധ്യത
3: ഉണ്ട്. അതിന്റെ പഠനങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. എന്തായാലും അതങ്ങനെ പോട്ടെ.
2: ആ നാട്ടിൽ വരുമ്പോഴാണ് അവർ അറ്റാക്ക് ചെയ്യുന്നുള്ളു, കാട്ടിൽ പോകുന്ന മനുഷ്യരെ അവർ ആക്രമിക്കുന്നില്ല, അങ്ങനത്തെ കേസുകൾ നമ്മൾ അറിയുന്നില്ല. പക്ഷെ നാട്ടിൽ വരുന്ന സമയത്ത് അവര് അക്രമകാരികളാണ്.
3: അതെ, ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ പ്രതീക്ഷിക്കാതെ അതിന് മുന്നിലേക്ക് വന്ന് പെടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താല്, വാഹനം അതുപോലെ തന്നെയല്ലേ, നമ്മളൊരു അവിടുന്ന് സ്പീഡിൽ വരുന്ന വാഹനമാണെങ്കിൽ നമ്മളൊരു ഭാഗത്ത് ഒതുങ്ങി നിന്നാൽ അത് അങ്ങനെ പോകും, തട്ടില്ല മുട്ടില്ലാക്കെ പോയി. ഇതുപോലെ തന്നെയാണ് കാടും നാടും, ഒരു ഡിസ്റ്റൻസ് എല്ലാത്തിനും വേണം. ഇതിന് മുന്നിലേക്ക് വന്ന് പെടുമ്പോഴാണ് സാധ്യത എനിക്ക് കൂടുതൽ തോന്നുന്നു, അറ്റാക്കിന്റെ സാധ്യത കൂടുന്നു.
2: ഓക്കെ, അതുപോലെ തന്നെ കാട്ടിൽ പോകുന്ന സമയത്ത് ശരീരഭാഷയ്ക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. നമ്മുടെ മൂവ്മെന്റ്സ്, നമ്മൾ എങ്ങനെ നടക്കുന്നു, നമ്മൾ ഓരോ വെക്കുന്ന ഓരോ ചുവടിനും ഭയങ്കര പ്രത്യേകത ഉണ്ടെന്ന് പറയാറുണ്ട്. ലൈക്ക് നമ്മളും ഒരു അനിമലാണ്, നമ്മളൊരു മൃഗമാണ്, അത് അതിന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ.
3: അതെങ്ങനെയാണെന്ന് അറിയോ, നിങ്ങൾ ചോദിച്ചു കറക്റ്റാ. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് കടുവയെ കാണുന്നതെന്നാണ്. അവര് നമ്മളെ കണ്ടിട്ടുണ്ട്, അപ്പോ നമ്മളെക്കാളും നമ്മൾ കാട്ടിലേക്ക് കാല് കുത്തിയാൽ അവർക്ക് വേഗം മനസ്സിലാകാൻ പറ്റും ഇന്ന ഒരാൾ എത്തിയിട്ടുണ്ട്. കാരണം നമ്മളെ, ഞാൻ പറഞ്ഞില്ലേ, ഈ സ്പ്രേ നമ്മളുണ്ടാക്കുന്ന സൗണ്ട് അതൊക്കെ അതിൻ്റെ ഒരു ഇതാ. അപ്പൊ അതാ ഞാൻ അത്രയും ശ്രദ്ധയോടെ കൂടെ നമ്മളൊരു ഭാഗത്ത് വെയിറ്റ് ചെയ്ത്, ഞാൻ പെർഫ്യൂമൊന്നും ഇല്ലാതെ ക്യാമറയില് ലെൻസ് വൈറ്റ് ഒക്കെ കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫോട്ടോ എടുക്കുക. അതിന് ഒരു ഒരു കാരണവശാലും ഡിസ്റ്റർബൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ കാടിലിൻ്റെ ഒരാളായി മാറിയാൽ മാത്രമേ നമുക്കൊരു നല്ല ചിത്രങ്ങൾ അവിടെ, അല്ലെങ്കിൽ നല്ല കാഴ്ചകൾ അതിനെ കാണാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഒപ്പം നമ്മൾ പോകണം, കാടിനൊപ്പം, കാട് എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ ഇറങ്ങണം,
2: എന്നാൽ മാത്രമേ
3: സാധിക്കുള്ളൂ.
2: ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് കാട്ടിലേക്ക്, അതായത് അവരുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലാണ്, നോർമലി നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന നമ്മൾ വിളിച്ചു പറയും അമ്മ ഒരാൾ പുറത്ത് വന്നിട്ടുണ്ട്, അതേ ഒരു സൈൻ കിട്ടാറുണ്ടോ കാട്ടിൽ പോകുന്ന സമയത്ത്?
3: ആ പിന്നെ പക്ഷികളും മൃഗങ്ങളും എന്തായാലും ഒരാൾ, അതാ ഞാൻ പറഞ്ഞു, ഒരു കടുവ വരികയാണെങ്കിൽ പോലും അവരവിടെ സൗണ്ട് ഇടും, മറ്റുള്ള മൃഗങ്ങളെ അറിയിക്കും. അതുപോലെ തന്നെയാ മനുഷ്യർ പോകുമ്പോ നമ്മൾക്കറിയില്ല എന്നേ ഉള്ളൂ, അവരവിടെ കമ്മ്യൂണിക്കേഷൻ അവരവിടെ നടത്തിയിട്ടുണ്ടാവും
2: തോന്നാറുണ്ട്.
3: തീർച്ചയായും അതില് വേണ്ട, ഒരു ആനയുടെ അടുത്ത് ചെല്ലാമോ അതിലൊരു സൗണ്ട് ഇടും അല്ലെ, അതിൽ ഒന്ന് വാണിംഗ്, നമുക്കൊരു വാണിംഗ് ആണ്, മറ്റുള്ള മൃഗങ്ങൾക്കൊരു ഇതും കൂടിയാണ്, ഇന്ന ഒരാൾ ഇവിടെ കയറിയിട്ടുണ്ട് എന്ന് പറയാണ്. അതുപോലെ തന്നെ പക്ഷികളും
2: എല്ലാം
3: ഉണ്ട്.
2: ഓക്കെ, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെയും കാട്ടിൽ പോയാൽ പെട്ടെന്ന് കാണുന്നത് ആനയാണ്, ആനയെ പെട്ടെന്ന് കാണാൻ പറ്റാറുണ്ടെന്ന് പറയാറുണ്ട്, ആനക്കൂട്ടങ്ങളെ കാണാറുണ്ട്, അതൊക്കെ ഉണ്ട്. അതിൽ തന്നെ ഈ ഒറ്റക്കൊമ്പന്റെ മുൻപിൽ പെട്ട അപകടമാണ് പ്രശ്നമാണ്, അതുപോലെ തന്നെ മോഴയാന അങ്ങനെ പറയാറുണ്ട്, അവര് ഡേഞ്ചറസ് ആണ്, സീനാണ് പറയാറുണ്ട്, അങ്ങനെയാണോ? എന്താ ഈ ഒറ്റക്കൊമ്പന് ഇത്രയും പ്രത്യേകത?
3: ഈ ഒറ്റക്കൊമ്പനും മറ്റുള്ള എല്ലാ ആനകളെയും മുന്നിൽ പോയി ചെന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, എനിക്കങ്ങനെ ഒരു പ്രശ്നം ഏത് കൊമ്പന്റെ ഭാഗത്തും വന്നിട്ടില്ല. ഞാൻ അതിനെ കയറി ശല്യം ചെയ്യാത്തോണ്ടായിരിക്കാം. ഏതും ഞങ്ങള് അതിന് അവിടെ പ്രൊജക്റ്റായിട്ട് പോകുമ്പോൾ പോലും ഈ ഒന്ന് രണ്ട് കഴിഞ്ഞ അപകടങ്ങൾ നടന്നത് നമ്മളെ നടന്ന അതിന് അത് വരുന്ന വഴിയിൽ തന്നെയാണ് ഈ ഫോട്ടോഗ്രാഫേഴ്സ് വെയിറ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ അപ്പൊ ആ വരുമ്പോ ഉള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അത് ഒരു ഡിസ്റ്റൻസിൽ നിന്നാലും ഒറ്റക്കൊമ്പിനും പ്രശ്നമില്ല, മോഴയാനും പ്രശ്നമില്ല, ഫാമിലിയും പ്രശ്നമില്ല,
2: ആരും
3: പ്രശ്നമല്ല.
2: അകലം വേണം,
3: അകലം വേണം.
2: ഇപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് ഫോറസ്റ്റിന്റെ അടുത്ത് കൂടെയുള്ള റോട്ടിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവരിങ്ങനെ ക്രോസ് ചെയ്യാറുണ്ട്, ആ വീഡിയോസ് നമ്മൾ നോർമലി സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. ചിലവര് വളരെ കാമായിട്ട് പോകുന്നതാണ്, ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം അവരുടെ അടുത്ത് ചെയ്തില്ലെങ്കിൽ പോലും ചാർജ് ചെയ്ത് കാണാറുണ്ട്, പെട്ടെന്നൊന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഓടി വരുന്നു, അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അപ്പൊ അതെന്തുകൊണ്ട്? ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും
3: അത് അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, ഹോൺ അടിച്ചിട്ടുണ്ടാവും, ബൾബ് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കാതെ ഒരിക്കലും കയറി വരില്ല. ഉറപ്പാണ് അല്ലേ? ആ തീർച്ചയായും. അങ്ങനെയാണെങ്കിലൊക്കെ ഞാൻ എന്നെ എന്താ പറയാ പടവായിട്ടുണ്ടാകുന്ന പറയില്ലേ, അത് അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല.
2: അതില്ല, നമ്മൾ ഡിസ്റ്റർബ് ചെയ്തില്ലെങ്കിൽ
3: അവരവരുടെ വഴിക്ക് പോകും.
2: നോർമലി നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഒറ്റക്കൊമ്പനാണെങ്കിൽ അഗ്രസീവ് ആണ്, അവൻ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, അവൻ ഡേഞ്ചർ ആണ്, എടുത്തു കണ്ടാൽ നമ്മൾ തീർന്നു. അത് അതൊരു കഥയാണ്. അതുകൊണ്ട് നമുക്ക് നോർമലി ഒരു ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വേണ്ട, റിസ്ക് ആണ്, റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് പറയാറുണ്ട്.
3: എനിക്ക് അങ്ങനെ ഒരു
2: ഫീലില്ല,
3: അതെല്ലാം ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ശല്യം ചെയ്യാത്ത രീതിയിലാവുമ്പോ ഞാൻ ഇന്നത്തെ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനോട് പറയുന്നതും അത് തന്നെയാണ്. നമ്മളൊരു ചിത്രത്തിന് വേണ്ടിയല്ല പോകുന്നത്, നമ്മൾ കാർഡ് മനസ്സിലാക്കി കാർഡ് തരുന്നത് പകർത്തുക എന്ന് മാത്രമേ നമ്മുടെ ഡ്യൂട്ടിയുള്ളൂ. അല്ലാതെ ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ലൈക്ക് കിട്ടാൻ വേണ്ടി റിസ്ക് ആയിട്ട് കുറെ സാധനങ്ങൾ എടുക്കുക, ആ രീതിയിൽ എനിക്ക് താല്പര്യമില്ല.
2: ഈ ഒരു ഫീൽഡിൽ ഈ റിസ്കി ഫാക്ടറും കൂടുതൽ തന്നെയല്ലേ? അതായത് ഇപ്പൊ നമുക്ക് ആദ്യം ഉണ്ടാവുന്ന പാഷൻ, പിന്നീട് അതൊരു എക്സൈറ്റ്മെന്റ്, അതൊരു ഓവർ എക്സൈറ്റ്മെന്റ്, അങ്ങനെ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ടല്ലോ. അങ്ങനെ പലരും ചെയ്യാറുണ്ട്. ഇപ്പോ കാർഡ് രാത്രി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി അവിടെ സ്റ്റേ ചെയ്യാൻ നോക്കുന്നവരുണ്ട്, അതായത് അനുവാദം ഇല്ലാതെ സ്റ്റേ ചെയ്യാൻ നോക്കുന്നവരുണ്ട്. ഇതുപോലെ തന്നെ വളരെ റിസ്കി ഷോട്ട് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പോ അതും ഇതിനൊരു ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമല്ലേ?
3: ശ്രദ്ധ അവിടെ എന്തായാലും വേണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ കാടും കടുവയും അതൊക്കെ നമ്മളെ നമ്മൾ അറിയുന്നതാണ്, അങ്ങനെ ഒന്നും കാട്ടിൽ ചെല്ലുമ്പോഴും ഇല്ല. എത്ര എത്ര തവണ കാട്ടിൽ പോയ ആയ പോണ ആയ ആളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെപ്പോ വേണമെങ്കിലും നമ്മളെ കയറി അറ്റാക്ക് ചെയ്യും. കാരണം അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പെർമിഷൻ ഇല്ലാതെ പോകുന്നത്. അത് എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സായാലും അല്ലെങ്കിൽ ട്രക്ക് ചെയ്യുന്നവരായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് മുഖങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതിപ്പോ മനുഷ്യനായാലും മൃഗമായാലും അങ്ങനെ തന്നെയാണ്, അതില് ഡൗട്ടില്ല.
2: ഡൗട്ടില്ല. അതായത് ഒരു പുതിയ പാഠം പഠിക്കുന്നത് പോലെയാണോ ഓരോ കാർഡും? അത് എത്ര തവണ പോയാലും?
3: ആ തീർച്ചയായും. അതാ ഞാൻ പറഞ്ഞു, പറമ്പിക്കുളം കാർഡിലൊക്കെ മാസം ഞാൻ ചിലപ്പം 6-7 തവണ പോകും. അത് നമുക്ക് ഓരോ പോകുമ്പോഴും അനുഭവങ്ങൾ വേറെ തരുന്നു,
2: പുതുമകളുണ്ട്.
3: പിന്നെ അങ്ങനെ ബോറടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഫീൽഡിലേക്ക് നിക്കില്ല.
2: ഓക്കെ. ഈ ബോറടിപ്പിക്കുന്നു അല്ലെങ്കിൽ ഫാമിലി, അതിലേക്കും കൂടി ഞാൻ കണക്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നു. അതായത് മഹേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ സപ്പോർട്ടീവ് ആണ് ഫാമിലി അല്ലേ? ഒപ്പം ഒപ്പം ഒരാൾ കൂടി ട്രക്ക് ചെയ്യാനായിട്ട് വരാറുണ്ട്. ഞാനതിങ്ങനെ നോക്കിയ സമയത്ത് അതൊരു ശരിക്കും ലക്കല്ലേ?
3: തീർച്ചയായും സപ്പോർട്ടിങ് ആണല്ലോ. ഏത് മേഖലയിലും നമ്മൾ കേറുമ്പോ അവിടെ ഒരു ഇതാണ്, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നായാലും യാതൊരു തർക്കവുമില്ല. ഒരുപാട് ഫ്രണ്ട്സിന്റെ മീഡിയയിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ അന്ന് തന്നിട്ടുള്ള സപ്പോർട്ടൊക്കെയാണ് പിന്നീട് അങ്ങോട്ട് എനിക്ക് ഈ മേഖലയിൽ ഉയരാം. വലിയ സംഭവം ഒന്നല്ല, എന്നാൽ പോലും എന്റെ യാത്രക്കൊരു പ്രചോദനം അത് തന്നെയായിരുന്നു.
2: അത് തന്നെയാണ്.
1: ഇനിയും ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പറയാനായി ബാക്കിയുണ്ട്. അറിയാം, ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. Keep on listening to Ahalya FM 90.4.

0: സ്റ്റോർ ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: ക്യാമറ കണ്ണുകളിലൂടെ പകർത്തിയ കാടിന്റെ കാഴ്ചകൾ, മൃഗങ്ങളുടെ ഭംഗി, ആറ് കഥയാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഗസ്റ്റ് റൂമിൽ കൂടെയാണ് ഇറ്റ്സ് മീ ആർജി ആയില്യ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് റൂമിലെ അതിഥി മഹേഷ് കലാലയമാണ്. നമുക്ക് തുടർന്ന് കേൾക്കാം ഗസ്റ്റ് റൂമിൽ.
2: ഓക്കെ, ഇനിയിപ്പോ ന്യൂ കമേഴ്സ് ആയിട്ട് വരാൻ പോകുന്നവര്, അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇപ്പൊ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, എല്ലാവർക്കും അറിയാം. അവിടെ തന്നെ ഏറ്റവും വലിയ പോയിന്റ് ചേട്ടൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, വലിയ ക്യാമറ വേണമെന്നില്ല, മൊബൈൽ ഫോട്ടോഗ്രാഫി വളരെ പാഷനേറ്റ് ആയിട്ട് ആ ഫോൺ കൊണ്ട് കവർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് എന്താ പറഞ്ഞു കൊടുക്കുക, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും കാടുകൾ പോയി, ഇത്രയും സ്ഥലങ്ങൾ കണ്ട്.

0: ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, അതിൽ നിന്ന് എന്ത് പറഞ്ഞു കൊടുക്കും?
1: ഇന്ന് വരുന്നവർ വരുമാനം പ്രതീക്ഷിച്ചിട്ട് വരരുത്, അത് ഒന്നാമത്തെ കാര്യം പറയാം. കാടിനോടുള്ള സ്നേഹം, കാടിനെ മനസ്സിലാക്കിയിട്ട് ചിത്രങ്ങൾ എടുക്കാനായിട്ട് ഇറങ്ങുക, അല്ലാതെ എന്തെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞ് ട്രാവൽ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരു ടൈഗറെ കണ്ടാൽ മതി, അവരതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. കാടെന്താണോ, കടുവ എന്താണോ, ആന എന്താണോ എന്നും അറിയുന്നില്ല. അവർക്കൊരു ചിത്രം, ഒരു ഫ്രെയിം നാളെ സോഷ്യൽ മീഡിയയിലിടുന്നു, അവാർഡിന് കൊടുക്കുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. കാടിനെ കുറിച്ച് അത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, അങ്ങനെയുള്ള അറിവ് ഇപ്പോൾ കുറവാണ്. ഇന്ന് റീൽസിനും ഇതിനും വേണ്ടിയിട്ട് ഓടുന്നവരാണ്. ഞാൻ റീൽസൊക്കെ വളരെ ബാക്ക് ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വേറെ ലെവലായിരുന്നു. അന്നൊന്നും ഇതിന്റെ ആവശ്യം വരുന്നൊക്കെ അന്ന് മുതൽ ട്രാവൽ ചെയ്യുന്നില്ലേ, 10-ാം ക്ലാസ് മുതൽ ബട്ടർഫ്ലൈസ് മുതൽ തുടങ്ങിയതാണ്, ചിത്രങ്ങൾ എടുക്കാനായിട്ട് തുടങ്ങിയതാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇന്നത്തെ ഓട്ടമെല്ലാം സോഷ്യൽ മീഡിയ, മീഡിയന്റെ പുറകിൽ ഇങ്ങനെ ഓടുകയാണ്. നമുക്ക് കാടാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. അവിടെ പോകുമ്പോൾ കാടിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ്, എന്നിട്ട് ഫോട്ടോഗ്രാഫി ആയിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്.
0: ഓക്കെ, ഇപ്പൊ പുതിയൊരു കാട്ടിലേക്ക് പോവാണ്, എന്തായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവാ?
1: ഞാൻ അവിടെ ഏത് കാടാണ്, ഇപ്പൊ കെനിയ എക്സാമ്പിൾ എടുക്കാം. മസൈമാരയിലേക്ക് പോകുമ്പോൾ എനിക്കൊന്ന്, ഞാൻ 2 വർഷം മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഓരോ വീഡിയോസ് പലവരുടെയും ക്ലാസ് അവരുടെയൊക്കെ പറയുന്നത് കാടെങ്ങനെയാണ്, ആ കാട്ടിൽ പോയാൽ എന്തെല്ലാം സാധ്യതകളുണ്ട്, എവിടെയൊക്കെ പോകണം, ഏതെല്ലാം ഏരിയ പോകണം, എത്ര ദിവസം നിൽക്കേണ്ട വരും എന്നുള്ള കറക്റ്റായിട്ട് നമ്മളത് എടുത്തുകൊണ്ടേയിരിക്കും. കാരണം അവിടെ പോയാൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. ഇപ്പം വാക്സിൻ വരെ നമ്മൾ ചെയ്തിട്ട് വേണം മസൈമാര പോകാനായിട്ട്. ഇവിടുന്ന് പല അസുഖങ്ങളും വരാനും വരാതിരിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതെല്ലാം എടുത്തിട്ട് വേണം പോകാം. ഒരു കാട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. ഞാനത് വ്യക്തമായിട്ട് നോക്കും, നോക്കിയിട്ട് വേണം ട്രാവൽ
0: ചെയ്യാൻ,
1: അല്ലെങ്കിൽ നമ്മൾ പോയത് വേസ്റ്റ് ആവും, പല പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കാം.
0: ഈ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോഴാണ് ആരോഗ്യം എത്രമാത്രം പ്രധാനമാണ് ഈ ഒരു സംഭവത്തിൽ.
1: ഈ സംഭവത്തിലല്ല, എല്ലാ
0: സംഭവത്തിലും. വൈൽഡ്ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്ന സമയത്ത്,
1: വൈൽഡ്ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ എനിക്ക്, ഞാൻ കഴിഞ്ഞൊരു പ്രശ്നം എന്ന് പറയാം, ഞാൻ കെനിയ പോയിട്ട് എനിക്ക് ഭക്ഷണം സെറ്റായില്ല. ഞാൻ എല്ലാം നോക്കി, ഞാൻ നോക്കിയ ഹോട്ടലും അവിടെ ആയിരുന്നു കിട്ടിയില്ല. പക്ഷെ അവിടുത്തെ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം സെറ്റായി. കുറച്ച് ദിവസം ആപ്പിളും പഴവും ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകേണ്ട വന്നു. കുറച്ചുകൂടെ പോയി വരുമ്പോഴത്തേക്കും ആള് ടയേർഡായി. പക്ഷെ എന്നാലും വിട്ടുകൊടുത്തിട്ടില്ല, അടുത്ത നമ്മൾ പോകാനുള്ള പരിപാടി നോക്കുന്നുണ്ട്.
0: കാരണം സ്ലീപ്പ് ആണെങ്കിലും അതുപോലെ നമ്മൾ അവിടെ പോയി ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു. ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്.
1: നല്ല ഹെൽത്തി ഫുഡൊക്കെ കൊണ്ടുപോകണം, കഴിക്കണം. അത് മറ്റേ പിന്നെ ആവശ്യത്തിനുള്ള മെഡിസിൻസ് നമ്മൾ അവിടെ കാണണം. ഒരു ഹോസ്പിറ്റലെല്ലാം 40-50 കിലോമീറ്റർ അപ്പുറമായിരിക്കുമ്പോൾ ഇവിടെയൊക്കെ അടുത്ത് സംവിധാനങ്ങളുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ അത്രയും അടുത്ത്, പല കാടുകളും അങ്ങനെ ഇല്ല, എന്നാലും എന്തെങ്കിലും ഒരു എമർജൻസിക്ക് വിളിച്ചാൽ ചില കാടുകളിൽ പോയാലും ഇതൊന്നും നടക്കില്ല. 40-45 കിലോമീറ്റർ പോയിട്ടാണ് ഒരു ഹോസ്പിറ്റൽ. അവിടെ നിന്നും നമ്മളെ കേരളത്തിലെ പോലെയുള്ള സംവിധാനങ്ങൾ പോലും ഉണ്ടാവില്ല. ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് പോലും ഉണ്ടാവില്ല. എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ട്രാവൽ ചെയ്യാനായിട്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മാക്സിമം ഈ വൈൽഡ് ലൈഫിൽ വരുന്ന ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം പല ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊക്കെ അവിടെ കുറഞ്ഞതുകൊണ്ട്.
0: അതുപോലെ തന്നെ കാടിനകത്ത് അകപ്പെടുക, നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, അതായത് ട്രക്കിങ്ങിന് പോകുന്നു, അകപ്പെട്ടു, പിന്നീട് പുറത്തേക്ക് എത്താൻ പറ്റുന്നില്ല, നമ്മൾ പോയി അതേ വഴി നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത എന്തുകൊണ്ടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അകപ്പെട്ടു പോകുന്നേ?
1: അതാ, ഈ കാടിനെ കുറിച്ച് അറിയാത്തോണ്ടാ. വ്യക്തമായിട്ട് അവന് അവിടെ ഒരു ഐഡിയ ഇല്ല. പിന്നെ 2, നമ്മളെ നയിക്കുന്ന ഒരാളിന്റെ കൂടെ ആയിരിക്കണം എപ്പോഴും പോവാൻ. കേരളത്തിലാണെങ്കിലും നമുക്കൊരു ഗൈഡ് ഉണ്ടാവും, കേരളത്തിലാണെങ്കിലും തമിഴ്നാടാണെങ്കിലും കർണാടകയിലാണെങ്കിലും നമ്മളിപ്പം ഗൈഡ് ഉണ്ടാവും. അവര് പറയുന്നതിനപ്പുറം നമ്മൾ സഞ്ചരിക്കാൻ നിന്നാലാണ് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരിക. അതാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരിക്കലും കാട്ടിലേക്ക് പെർമിഷൻ ഇല്ലാതെയോ ഒന്നും കയറാൻ കഴിയില്ല. ഞാനാണെങ്കിൽ പോലും ഇപ്പോഴും ഗൈഡ് നമ്മളെ കൂടെ ഉണ്ടാവും. ഇപ്പോഴും എപ്പോഴും ഗൈഡ് നമ്മളെ കൂടെ വേണം. കാടിനെ അറിയുന്നവര് ഏത് വഴിയിൽ കൂടെ പോയാലും തിരിച്ച് നമ്മളെ കാട്ടിലേക്ക്, തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഗൈഡ് നമ്മളെ കൂടെ വേണം. എന്നാലേ ഇതിനേക്ക് ഇറങ്ങാൻ പറ്റൂ. കാടാണ് അവസാനമില്ല, അങ്ങ് നീണ്ടു കിടക്കുകയാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ ശ്രദ്ധ ഇന്നത്തെ എല്ലാ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്കായാലും കാട്ടിലേക്ക് ഇറങ്ങുന്നവർക്കും ശ്രദ്ധ, അതൊരു ശ്രദ്ധ എന്തായാലും വേണം.
0: യെസ്, ഓക്കെ. അതുപോലെ തന്നെ ഇനിയിപ്പോ കാത്തിരിക്കുന്ന ക്ലിക്കർ, അതുപോലെ കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും, ഒരു അവാർഡ് വിന്നിങ് മൊമെന്റ്.
1: അവാർഡല്ല, എനിക്ക് കുറേ രാജ്യങ്ങൾ കവർ ചെയ്യണമെന്നുണ്ട്. അതാണ് എൻ്റെ അടുത്ത ഡ്രീം. ഞാൻ കെനിയ 3 തവണ പോകും, 3 ക്ലൈമറ്റിൽ, അതുറപ്പ് തന്നെയാണ്. അപ്പൊ അതിനുള്ളൊരു അടുത്ത തയ്യാറെടുപ്പാണ് ഇപ്പോ വെച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്ന് ക്ലൈമറ്റ് കാടിന്റെ ഭംഗികള് ഓരോന്നും അറിയാൻ വേണ്ടിട്ടാ, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മഴക്കാലത്ത് കാണുന്ന കാടിന്റെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും, വേനൽക്കാലത്ത് വേറെ. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് നാളെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും, എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആരോ പറഞ്ഞത് പറഞ്ഞു കൊടുക്കാതെ നമ്മൾ കണ്ടിട്ടും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു രസമായിരിക്കും, അതൊരു പൂർണ്ണതയിലെത്തും.
0: യെസ്, അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ, അതായത് നമ്മൾ അറിയില്ല ഇത്തരത്തിൽ മൃഗങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കാര്യം, കാട്ടുപോത്ത് പക്ഷേ നോർമലി ബ്ലാക്ക് കളറാണ്, പക്ഷെ ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയത് വൈറ്റ് കളറിലുള്ള കാട്ടുപോത്തിന്റെ പിക്ചേഴ്സ് വന്നിരുന്നു. അത് എന്തുകൊണ്ടാണ് റീസൺ എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ജനറ്റിക്കലി ഉള്ള സംഭവങ്ങളാണോ, വേറെ വല്ല ഈ ഒരു വിഭാഗം തന്നെ ഉണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ടാണ് നമുക്ക്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ആ ക്യാമറ കണ്ണിൽ നിന്ന് നമുക്ക് എത്തുന്നു. നമ്മൾ അപ്പോഴാണ് കാണുന്നത് വൈറ്റ് കളറിൽ കാട്ടുപോത്തോ. അതുപോലെ ഒരു എക്സ്പീരിയൻസ് മഹേശ്വരൻ എന്തെങ്കിലും ഉണ്ടോ?
1: അങ്ങനെ എനിക്ക് കണ്ടിട്ടില്ല. ഞാൻ കരിമ്പുലിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കരിമ്പുലി, അത് ഈ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നം വരുമ്പോ സംഭവിക്കുന്നതല്ല. കരിമ്പുലിയായിട്ട് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പലപടിയും നമ്മൾ കരിമ്പുലി അല്ലെങ്കിൽ ബ്ലാക്ക് പാന്തർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടാറുണ്ടല്ല. അത് ജനറ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ത്യയിലെ കാടുകളിലുള്ളത്.
0: അത് പുതിയൊരു അറിവായിരുന്നു. നമ്മൾ ബ്ലാക്ക് പാന്തർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്.
1: ജനറ്റിക് ആണ്, ജനറ്റിക് ആണ്. ഇപ്പൊ പല കാടുകളിലും ആ ഒരു
0: വന്നിട്ടുണ്ട്. കേരളത്തിലെ കാടുകളുണ്ടോ?
1: കേരളത്തില് നമ്മളുടെ ഏതൊരു ഒരു എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേരളത്തിൽ. ഞാൻ ഫോട്ടോയില്ല, കർണാടകയിലുണ്ട്. കർണാടകയിലും മുതുമല്ലയിലും ആ ഭാഗങ്ങളിലല്ലാതെ ഉണ്ട്.
0: അല്ലാതെ ഉണ്ട്. ഓക്കേ, നമ്മുടെ കേരളത്തിൽ
1: തടോബയിലുണ്ട്.
0: ഓക്കേ, കേരളത്തിലെ കോമൺലി കാണുന്ന കുറച്ച് മൃഗങ്ങൾ ഏതായിരിക്കും? കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന
1: ഒരുപാടുണ്ടല്ലോ.
0: എന്നാലും ഇത്തിരി കൂടി റയർ ആണ്.
1: പക്ഷേ പറമ്പുകുളത്തൊക്കെ ആണെങ്കിൽ കയറി പോകുമ്പോൾ തന്നെ മാൻകൂട്ടം, കാട്ടുപോത്ത്, കരിങ്കുരങ്ങ്, പിന്നെ വാൽപ്പാറയത്തിലെ വാൽപ്പാറയുടെ മെയിൻ സാധനം സിംഹവാലം കുരങ്ങ്, അതെല്ലാം റോഡ് സൈഡ് ഉണ്ട്. അതിപ്പോ നെല്ലിയാമ്പതിയിൽ നമുക്ക് പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ റോഡ് സൈഡ് തന്നെ സിംഹ, നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പൊ അവരുടെ ഒരു ഗ്രൂപ്പ് അവിടെ എത്തിയിട്ടുണ്ട്.
0: എത്തിയിട്ടുണ്ട്. ഈ കുരങ്ങന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന സമയത്ത് കുറച്ചും കൂടി അഗ്രസീവ്, നമുക്കൊരു ക്യൂട്ട് മൊമെന്റ് ആണ്. നമ്മൾ എടുത്തേക്ക് വരും, നമ്മൾ എന്തെങ്കിലും കൊടുത്താ വാങ്ങും. അതുപോലെ കാട്ടിൽ പോകുമ്പോ ഇങ്ങനെ കുരങ്ങനെ കാണുമ്പോ എന്തെങ്കിലും
1: ഞങ്ങളൊന്നും കൊടുക്കാറില്ല. അതിന്റെ ആവശ്യത്തിലേറെ ഭക്ഷണം ആ കാട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കൊടുക്കുമ്പോഴാണ്
0: പ്രശ്നം.
1: അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. അവർക്ക് കഴിക്കാൻ അവിടെ ഉള്ളതുണ്ട്, കാട്ടിനകത്തും ഉണ്ട്. പിന്നെ നമ്മളായിട്ടൊന്നും കൊടുക്കണ്ട,
0: ഒന്നും കൊടുക്കണ്ട. എടുത്തേക്ക് വരാൻ നമ്മുടെ സാധനങ്ങൾ എടുക്കാൻ നോക്കുക, അങ്ങനെ
1: അതൊക്കെ ഉണ്ട്, കോമൺ ആയിട്ട് നടക്കുന്നതാണ്. പക്ഷെ നമ്മളൊരിക്കലും അതിന്റെ അടുത്ത് പോകാൻ നിൽക്കരുത്. അതല്ല, ഏത് മൃഗത്തിന്റെ അടുത്ത് നമ്മളിങ്ങനെ പോയി നിൽക്കരുത്.
0: കുറച്ചൊരു ഡിസ്റ്റൻസ് വേണം,
1: വേണം. തൊടാനോ അതൊന്നും പറ്റില്ല. ഞാൻ ഇതുവരെ തൊടാനുള്ള പല ചാൻസുകളും കിട്ടിയാൽ പോലും ഞാനത്
0: അവോയ്ഡ് ചെയ്യാറാണ്.
1: ആവശ്യങ്ങൾ വരുന്നില്ല. കാണുക, ആസ്വദിക്കുക, ചിത്രങ്ങൾ എടുക്കുക,
0: വരിക. അതുപോലെ തന്നെ കാട്ടിൽ വരുന്ന സമയത്ത് പാമ്പ് ഭയങ്കര പ്രശ്നമാണ്. കാടാണ് അവരുടെ ടെറിട്ടറിയും ആണ്. അതുപോലെ അവരുടെ സ്കിന്നും കാടും എല്ലാം ഭയങ്കര ബ്ലെൻഡ് അല്ലേ. നമ്മളാണെങ്കിൽ വളരെ മൂവ് ചെയ്ത് നടക്കാണ്, സ്ലോലി മൂവ് ആണെങ്കിൽ പോലും ഇവരെവിടെ ഇരിക്കുന്നു, എവിടെയാണ്, ഒരു അപകട സാധ്യത കൂടുതലല്ലേ. പാമ്പിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ മറ്റുള്ള മൃഗങ്ങളെ പിന്നെ നമുക്ക് കാണാം, ആ ഒരു കാര്യമുണ്ടല്ലോ. പക്ഷെ പാമ്പ് റിസ്കി
1: ആണ്. നമ്മളത് ഷൂ അതേപോലെയുള്ള സംവിധാനങ്ങൾ അങ്ങനെയുള്ള കവർ ചെയ്യുന്ന ഷൂ അവൈലബിൾ ആണല്ലോ, അതൊക്കെ ഇട്ടിട്ട് വേണം കാട്ടിലേക്ക് ട്രക്ക് ചെയ്യാനായിട്ട്.
0: കാണാറുണ്ടോ?
1: വലിയ
0: പേടിയൊന്നുമില്ല.
1: പേടി
0: അതുണ്ടെങ്കിൽ പണിക്ക് പോകില്ലല്ലോ.
1: പേടി വേണം,
0: പക്ഷേ
1: ജീവിതത്തിൽ എന്തായാലും പേടി വേണമല്ലോ, അല്ലെങ്കിൽ അത് ശരിയാവില്ല.
0: ശരിയാവില്ല,
1: നമുക്ക് അഹങ്കാരങ്ങൾ കൂടും, അപകടവും കൂടും, അതിനൊപ്പം അപകടവും കൂടും.
0: ഓവർ കോൺഫിഡൻസ്
1: വേണ്ട. പാമ്പത്തിന്റെ ഭാഗത്തായിട്ട് നമ്മൾ ചിലപ്പോൾ എങ്ങനെയും ചവിട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഈ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോഴേ നമുക്കിതൊന്നും അറിയില്ലല്ലോ, പുല്ലിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടക്കായിരിക്കും, പക്ഷെ ഒന്നും അറിയില്ല. ഷൂ അതുപോലെയുള്ള സംവിധാനങ്ങൾ കണ്ടാ മതി,
0: കണ്ടാ മതി. ഓക്കെ, ഞാൻ എന്റെ ഒരു ക്യൂരിയോസിറ്റിക്കാണ്, ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരിക്കലും റിയാക്ഷൻ സംഭവിക്കാൻ പോകുന്നില്ല, എങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം കടുവയാണ്. കടുവയാണ് ഏറ്റവും കൂടുതൽ പകർത്തുന്നത്. ആ കടുവയുടെ അടുത്ത് സംസാരിക്കേണ്ട ഒരു അവസരം കിട്ടി. കടുവ സംസാരിക്കുന്നു മനുഷ്യനെ പോലെ. അങ്ങനെയാണെങ്കിൽ മഹേഷ് ഏട്ടന് ആ കടുവയുടെ അടുത്ത് ചോദിക്കാം, ചോദ്യം എന്തായിരിക്കും? ഞാൻ വളരെ ക്യൂരിയസ് ഫണ്ണി ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
1: കടുവയോട് ചോദിക്കണം,
0: കടുവയോട് ചോദിക്കണം. എന്ത് ചോദിക്കും?
1: കടുവയുടെ പേര് ഞാൻ ആദ്യം ചോദിക്കും. എത്ര കൊല്ലായി ഇവിടെ വന്നിട്ട്? അപ്പുറം
0: അവരുടെ ഒരു കാര്യം എനിക്ക് എക്സൈറ്റഡ് ആണ്, എനിക്ക് ആ കാര്യം അറിഞ്ഞാൽ കൊള്ളാം, വൈ ആ അങ്ങനൊരു ചോദ്യം ഇതുവരെ വന്നിട്ടുണ്ടോ?
1: ഇത് കടുവയുടെ പിന്നൊരു കാര്യം കൂടെ ഞാൻ പറയാം. അത് ഫണ്ണി ആയിട്ടുള്ള കാര്യമല്ല, ഞാൻ അത് നിങ്ങള് നമ്മളിപ്പം ഒരു ഇതിന്റെ ഒരു ഈ കണക്കെടുക്കുമല്ലോ കടുവയുടെ. ഞാൻ മുമ്പ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന കടുവ ആണോ എന്നറിയോ, എങ്ങനെ അറിയാൻ പറ്റുക എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് വരകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇപ്പൊ ബോർഡറിലുള്ള രണ്ട് കാടുകൾ തമ്മിലാകുമ്പോൾ ഈ ടൈഗർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ റിസർച്ച് ടീമുകൾ കടുവയെ മനസ്സിലാക്കുന്നത് ഇത് കർണാടകയിൽ നിന്ന് വന്ന കടുവയാണോ അല്ലെങ്കിൽ ഇവിടെ കുറേ കാണുന്ന കടുവയാണോ എന്നുള്ളത് നമ്മൾ ഈ വരകളിലൂടെയാണത് മനസ്സിലാക്കുക. ക്യാമറ ട്രാപ്പ് വഴിയും മനസ്സിലായി, സ്ഥിരം നിൽക്കുന്ന കടുവ അല്ലെങ്കിൽ ഈ രണ്ട് മാസം ക്യാമറയിൽ പതിയുന്ന കടുവ മിക്കവാറും ഇവിടെയുള്ളതായിരിക്കാം. ഇടയിൽ വന്നു പോകുന്നത് ബോർഡറിലെ കടുവയ്ക്ക്, അതായത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെയും കുറച്ച് കാര്യങ്ങള് നമ്മൾ ഈ വരകളിലും സ്കിന്നിന്റെ വ്യത്യാസങ്ങളെല്ലാം നോക്കിയിട്ടാണ്
0: മനസ്സിലാക്കാറ്. ശരിയാണ്, ഓക്കെ. അത് ഇങ്ങനെ ഇപ്പൊ ഗവേഷണം ചെയ്യുന്നവർ പറയാറുണ്ട്, അതായത് ഒരു പുതിയ സ്പീഷീസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവര് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനെ കൂട്ടിയിട്ടാണ് പോവാറ്. അങ്ങനെ പോവാറുണ്ട് ചേട്ടൻ? എക്സ്പീരിയൻസസ് ഉണ്ടോ?
1: ഞാൻ മുമ്പെല്ലാം പോയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നമ്മളെ റിസർച്ചിന് ബട്ടർഫ്ലൈ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോവാറുണ്ട്. എലിഫന്റ് സെൻസസിനൊക്കെ അവരുടെ പാർട്ടായിട്ട് മാറ്റും. അത് ഇതാ ഈ ചിത്രങ്ങളാണ് നമ്മൾ പിന്നീട് ഡാറ്റകളായിട്ട്
0: മാറ്റി. ഇപ്പൊ പ്രൊഫഷൻ അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഒരു മെസ്സേജ് പറയാൻ പറഞ്ഞ എന്ത് പറയും?
1: എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടിട്ട്
1: ഒരുപാട് യാത്ര ചെയ്യുക, നല്ല നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം കൊണ്ടുപോവുക, ഈ പ്രകൃതിയെ സംരക്ഷിക്കുക. പ്രകൃതി ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴാണ് അതും അവിടെ നിലനിൽക്കുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്.
0: പറയാൻ അടിപൊളി. ഇനി ഇവേ ഒരുപാട് നേരം സംസാരിച്ചു. കാട് നമുക്ക് പുതിയ അറിവാണ്, എപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ചേട്ടൻ പോലും പറയുന്നുണ്ട് ഞാൻ പഠിച്ചു തീർന്നിട്ടില്ല, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഇനിയും ഇനിയും ഒരുപാട് പിക്ചേഴ്സ് കിട്ടട്ടെ, മറ്റാരുടെയും ക്യാമറ കണ്ണിൽ പതിയാത്ത തരത്തിലുള്ള പിക്ചേഴ്സ് ആണ് കിട്ടട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. അപ്പൊ എന്തായാലും ഇത്രയും സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്.

0: നീനാ, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
1: ആലോചനയുണ്ട്, ടി വി മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
0: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
2: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഈ ഓണത്തിന് സ്വാദൂരുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.

0: ഏപ്രിൽക്കും മാർച്ച് മാതത്തിൽ എല്ലാ നാളും വിടുമുറി നാളെ ഏപ്രിൽ മാതത്തിൽ
1: അഹല്യ FM 90.4 It's rhythm of Palakkad.

0: ഓഫർ വേണോ, വിലക്കുറവ് വേണോ, രണ്ടും ഒരുമിച്ച് വേണോ? എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 4 ദിവസം രാത്രി 12 മണി വരെ മൈ ജി ഓണം ബിഗ് റാപ്പകൽ സെയിൽ.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
4: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
5: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പകലും രാത്രിയും ഓഫറുകൾ മാത്രം. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഏറ്റവും വലിയ ഓഫറും വിലക്കുറവും. വെള്ളി മുതൽ തിങ്കൾ വരെ 4 ദിവസം മാത്രം മൈ ജി ഓണം ബിഗ് റാപ്പകൾ സെയിൽ.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ

0: ഉത്തരവും പണിക്കൂലിയിൽ ഇളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങളടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷേ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: അസ്ലി ലാൻഡ് മാർക്ക് BNI ഓണം ഫെസ്റ്റ്

0: ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓഫർ വേണോ, വിലക്കുറവ് വേണോ, രണ്ടും ഒരുമിച്ച് വേണോ? എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 4 ദിവസം രാത്രി 12 മണി വരെ മൈ ജി ഓണം ബിഗ് രാപ്പകൽ സെയിൽ.

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജിയോടും മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: എന്താ ചേട്ടാ ഒരു വിഷമം?
5: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
4: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. അപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
8: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഈ ഓണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൾ.
3: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
4: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: ഓരോ പാട്ടിന്റെ ഭാവം അതിന്റെ ഈണത്തിൽ മാത്രമല്ല, അതിനെ പാടുന്ന ശബ്ദത്തിലും കൂടിയിട്ടാണ്. ആ ശബ്ദത്തിന് പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും ഒരുപാട് നിറങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു ഗായകനാണ് കാർത്തിക്. തമിഴ്

ഉറിയ തുടങ്ങിയ ഒരുപാട് ഭാഷകളെല്ലാം ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ച കാർത്തിക് ഒരു പിന്നണി ഗായകൻ എന്ന നിലയിൽ മാത്രമല്ല സംഗീത സംവിധായകനായിട്ടും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആളാണ്. സോ ഇന്ന് നമ്മൾ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ഗാനങ്ങളിലൂടെ മലയാളികൾക്കും അതുപോലെ തന്നെ തമിഴ് സംഗീതാസ്വാദകർക്കും ഏറെ പ്രിയപ്പെട്ട ശബ്ദമായി മാറിയ കാർത്തിക് ഇന്ന് ആ ശബ്ദത്തിന്റെ സംഗീത യാത്രയിലേക്കാണ് നമ്മൾ കടന്നെല്ലാം പോകുന്നത്. അമ്മയിൽ നിന്നാണ് കാർത്തിക്കിന് സംഗീതത്തിലേക്കുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നത്. എന്നാൽ പിന്നീട് ആ സംഗീത സംവിധായകൻ അല്ലെങ്കിൽ ആ ഗായകൻ എങ്ങനെയൊക്കെയാണ് വളർന്നത്, എന്തായിരുന്നു ആ ഒരു മ്യൂസിക് ജേണി എന്നുള്ളത് ഇന്ന് നമ്മൾ അറിയാൻ പോവാണ്. മലയാളത്തിലും നിരവധി ഗാനങ്ങൾ പാടിയിട്ടുള്ള കാർത്തിക്കിന്റെ ആഡം ജോൺ എന്ന സിനിമയിലെ ഗാനത്തിലൂടെയാണ് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി ദീപക് ദേവ് കമ്പോസ് ചെയ്ത് ഈ കാറ്റ് വന്നു എന്ന മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഫ്രം ദ മൂവി ആഡം ജോൺ, കാർത്തിക്കിന്റെ ശബ്ദത്തിൽ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ചെറിയ കുട്ടിയായിരുന്നപ്പോ തൊട്ട് കാർത്തിക് എന്ന ഗായകൻ സംഗീതത്തിന്റെ പാതയിലേക്ക് എത്തിയിരുന്നു. പക്ഷെ പിന്നീട് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാവുകയും 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സ്കൂളിലൊരു കൾച്ചറൽസിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുന്നത്. അതൊരു ഹിന്ദി സോങ് ആയിരുന്നു. എല്ലാവരും അത് ഇഷ്ടപ്പെടുകയും ഒരുപാട് പേര് കാർത്തികിനെ വന്ന് എപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്ത ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തിരിച്ച് സംഗീതത്തിലേക്ക് പോകണം, സംഗീതം ഇനിയും പഠിക്കണം. സെയിം ടീച്ചറിൻ്റെ അടുത്ത് പോയി വീണ്ടും മ്യൂസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. മ്യൂസിക്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടുകൾ ഇല്ലാഞ്ഞിട്ട് പോലും ഇത്രയും നല്ല ഒരു ഗായകൻ്റെ ശബ്ദം തിരിച്ചറിയുകയും അദ്ദേഹത്തിന് ആ ശബ്ദത്തിന് അനുയോജ്യമായ ഒരുപാട് ഗാനങ്ങൾ ആലപിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഒരു വലിയ വിജയമായി കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കാർത്തിക് എന്ന് പറയുന്ന ഒരു സിംഗർ മലയാളികൾക്കും തമിഴ് പ്രേക്ഷകർക്കും എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ ഒരു ഫേവറിറ്റ് പാട്ടിന്റെ ലിസ്റ്റിൽ ഒരു കാർത്തിക് സോങ് ഉണ്ടാകും എന്നുള്ളത് ഷുവറാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ശബ്ദം വേറിട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഈ ശബ്ദം നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. സോ അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ഒരു ഗാനം, അതും എ ആർ റഹ്മാനെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. അങ്ങനെ രാവൺ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ആദ്യമായി കാർത്തിക് പാടുന്നത്. സിംഗർ ശ്രീനിവാസ് വഴിയാണ് റഹ്മാനിലേക്ക് കാർത്തിക് കണക്ട് ആകുന്നത്. അങ്ങനെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് സംഭവിക്കുന്നു. ഒരു 15-16 വയസ്സിലെ ഒരു ചെക്കൻ, ഒരു കുഞ്ഞു ചെക്കൻ ആഗ്രഹിച്ചൊരു കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുകയാണ്. അങ്ങനെയാണ് രാവൺ എന്ന സിനിമയിലെ മനോഹരമായൊരു ഗാനം ഉണ്ടാകുന്നത്. വൈരമുത്തു വരികൾ എഴുതി എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത രാവൺ സിനിമയിൽ കാർത്തിക് പാടിയിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓണോർമയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി FM 90.4 സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ചില ശബ്ദങ്ങൾ പാട്ടിനെ മനോഹരമാക്കും, ചില ശബ്ദങ്ങൾ പാട്ടിനെ ഒരു ഓർമ്മയാക്കി മാറ്റും. അങ്ങനെയാണ് മലയാളത്തിലെ ഒരു ആദ്യ ഗാനം കാർത്തിക് എന്ന ഗായകനിൽ നിന്നുണ്ടാകുന്നത്. ഒരു ഫസ്റ്റ് മലയാളം സോങ് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷനെ കൺവേ ചെയ്യാൻ കാർത്തിക്കിൻ്റെ ശബ്ദം മലയാളത്തിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ശരി. ഒരു മാജിക് സംഭവിക്കുകയാണ്. കാരണം അകലെ എന്ന് പറയുന്ന സിനിമയിലെ അകലെ എന്ന ഗാനം ഒരു മാജിക് എന്നതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് അതിനെ വിശേഷിപ്പിക്കാൻ മറ്റൊരു വാക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കാർത്തിക് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചലഞ്ചിങ് കാര്യമായിരുന്നു. കാരണം മലയാളം ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളും വൃത്തിയായി മലയാളം പറയുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ പലപ്പോഴും കാർത്തിക് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മലയാളം സംസാരിക്കുക അല്ലെങ്കിൽ മലയാളത്തിൽ പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു എക്സാം എഴുതുന്ന ഫീലാണ്. എപ്പോഴും ഒരു ചെറിയ പേടിയുണ്ടാവും, കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് മലയാളം എന്നാണ് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിനോട് പല സ്റ്റേജുകളിലും ഈ പാട്ട് പാടാനായി ആവശ്യപ്പെടാറുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അകലെ എന്ന സിനിമയിൽ വൺ ആൻഡ് ഓൺലി എം ജയചന്ദ്രൻ്റെ മ്യൂസിക്കിൽ പിറന്ന ഒരു മനോഹരമായ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈ പാട്ട് പ്ലേ ചെയ്യാതെ എനിക്ക് തോന്നുന്ന ഓർമ്മയിലുണ്ടരും ഗാനങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ കാർത്തിക്കിൻ്റെ ശബ്ദത്തിൽ അമനോഹരമായ മാജിക് നമ്മളിപ്പോൾ കേൾക്കാൻ പോവുകയാണ്. ഓൺ ഓർമ്മയിലുണ്ടരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി FM 90.4 ആർ ജെ ഹീരയാണ്. കാർത്തിക് എന്ന ഗായകൻ്റെ സംഗീത യാത്രയിലൂടെയുള്ള ഈ മനോഹരമായ യാത്ര വീണ്ടും തുടരുന്നു. കേട്ടുകൊണ്ടേയിരിക്കുക അഹലി FM 90.4 ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ഭാഷ മാറിയാലും സംഗീത ശൈലി മാറിയാലും ശബ്ദത്തിൻ്റെ ഒരു ഫ്രഷ്നെസ് നിലനിർത്തുന്ന ഒരു വേഴ്സറ്റാലിറ്റി, അതാണ് കാർത്തിക്കിൻ്റെ പ്രത്യേകത. സിംഗർ കാർത്തിക്കിൻ്റെ ഒരു മ്യൂസിക് ജേണിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. എനിക്ക് തോന്നുന്നു കാർത്തിക് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനെ, അല്ലെങ്കിൽ കാർത്തിക് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ, ഒരു ഗായകനെ പലരും ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഒരു പാട്ടിൽ നിന്നാണ്, വീഡി മൂടിയോസിത്താൽ. കാർത്തിക്കിനെ ഒരു സിംഗറായിട്ട് വളരാനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സഹായിച്ചിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ കൂടിയാണ് ഹാരിസ് ജയരാജ്. അദ്ദേഹത്തിന്റെ കോൺസേർട്ടിൽ മിക്കവാറും കാർത്തിക്കിന്റെ കോൺസേർട്ടുകൾ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അതൊരു ഹാരിസ് ജയരാജ് മ്യൂസിക്കൽ ട്രീറ്റ് എന്ന് കൂടെ നമുക്ക് വിളിക്കാൻ സാധിക്കും. ഒരു മിഡ് ടെമ്പോ സോങ്സ് ഒരുപാട് പാടിയിട്ടുണ്ട് ഹാരിസ് ജയരാജിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ശബ്ദമായിട്ടാണ് കാർത്തിക്കിന്റെ ശബ്ദം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൂര്യ ആൻഡ് തമന്ന ജോഡിയിൽ പിറന്ന അയൻ എന്ന സിനിമയിലെ ഈ പാട്ട് ഒരു ഒരു ഒരു ഇമോഷൻ ആയിരുന്നു ഒരുപാട് പേർക്ക്, ഒരു ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന, എനിക്ക് തോന്നുന്നു 90s കിഡ്സിന് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നാ മുത്തുകുമാർ വരികൾ എഴുതി, ഹാരിസ് ജയരാജ് കമ്പോസ് ചെയ്ത് അയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക് പാടിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

മ്യൂസിക് ആണ് തന്റെ ലൈഫ് എന്ന് കാർത്തിക് എന്ന സിംഗർ ഐഡന്റിഫൈ ചെയ്തെങ്കിലും ഒരു ഡിറക്ഷൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു കോളേജ് ഡേയ്സിൽ ലൈഫ് മെസ്ഡപ്പ് ആണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ബാൻഡ് സിംഗറായിട്ട് ഒരു ഫ്രണ്ടിനെ കാർത്തിക് മീറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഡ്രംസ് വായിക്കുന്ന ഒരാളായിരുന്നു. ഇളയരാജ സാറിന്റെ ഡ്രമ്മറായിട്ടുള്ള പുരുഷോത്തമന്റെ മകനായിരുന്നു ആ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പം അന്നത്തെ സമയത്ത് കോളേജ് കൾച്ചറൽസ് അല്ലെങ്കിൽ അവിടുത്തെ ബാൻഡ് എന്ന് പറയുന്നത് മിക്കവാറും രാജാ സാറിൻ്റെ സോങ്സുമായിട്ട് അത്രയും ആക്റ്റീവായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം അവിടെ ഒരു സിംഗറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആ സിംഗറിൻ്റെ ഗ്യാപ്പാണ് ശരിക്കും കാർത്തിക് എന്ന് പറയുന്ന ഒരു സിംഗർ അവിടെ ഫില്ല് ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളൊരു യാത്രയാണ് ഇന്ന് നമ്മൾ കോൺസേർട്ടുകളിൽ കാണുന്ന ആ ഒരു എനർജറ്റിക് പെർഫോമർ ആയിട്ടുള്ള കാർത്തിക് എന്ന് പറയുന്നത്. അങ്ങനെ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ബംഗാളിയിലും ഒറിയയിലും ഒക്കെ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. ആൻഡ് ഹി സ്റ്റിൽ റിമെമ്പേഴ്സ് ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് ഓട്ടോഗ്രാഫ് കൊടുത്തത്, ഒരു പാട്ട് പാടി ഇഷ്ടപ്പെട്ട് ആരോ വന്ന് ഓട്ടോഗ്രാഫ് ചോദിച്ചതും ആ മൊമെന്റിൽ ഒരു എന്തോ എഴുതി കൊടുത്ത ആ ഒരു മൊമെന്റ് ഇന്നും മറക്കാൻ സാധിക്കില്ല എന്നൊരു ഇന്റർവ്യൂവിൽ കാർത്തിക് പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഗായകൻ തന്നെ രാജാ സാറിന് വേണ്ടി ഒരു ഹമ്മിങ് പാടുന്നു എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. സോ ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നതും ഇളയരാജ കമ്പോസ് ചെയ്ത് ഒലിയിലെ തെളിവത് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അഴകി എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക് പാടിയിട്ടുള്ള ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4, ദിസ് ഇസ് RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

പ്രണയഗാനമായാലും മെലഡി ആയാലും എനർജറ്റിക് നമ്പർ ആയാലും തന്റെ ശബ്ദം കൊണ്ട് അതിനൊരു പ്രത്യേക ഐഡന്റിറ്റി നൽകുന്ന ഒരു ഗായകൻ. കാർത്തിക് എന്ന ഗായകന്റെ സംഗീതയാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരു നല്ല സിംഗറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരേ ശബ്ദത്തിൽ വ്യത്യസ്തമായ ഇമോഷൻസ് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതായിരിക്കും. ആൻഡ് മലയാളത്തിലും കാർത്തികിന്റെ ഒരുപാട് നല്ല ഗാനങ്ങൾ നമ്മൾ കേട്ടു. ആൻഡ് അതിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ജെയിംസ് ആൻഡ് ആലിസ് എന്ന സിനിമയിലെ മഴയേ മഴയേ എന്ന ഗാനം. ഒരു റൊമാൻറ്റിക് വോയിസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ശബ്ദമായിട്ട് പല സംഗീത സംവിധായകരും തിരഞ്ഞെടുത്തിട്ടുള്ളത് കാർത്തിക് എന്ന ഗായകന്റെ ശബ്ദം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പാട്ട് നമുക്ക് പ്ലേ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എവിടെയും ഒരു മഴ പെയ്യുന്നൊരു ഫീല് നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. ആ പാട്ടിൽ ആ സിനിമയ്ക്ക് ആവശ്യമുള്ള ആ ഒരു റൊമാൻസ് അവിടെ സംഭവിക്കുമ്പോൾ ആ റൊമാൻസ് തൻ്റെ ശബ്ദത്തിലും കൃത്യമായി കൊണ്ടുവരികയും ആ പാട്ടിനെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തൊരു ഗായകൻ തന്നെയാണ് കാർത്തിക്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കാർത്തിക്കും അഭയ ഹിരൺമയും ചേർന്ന് പാടിയ പാട്ട്, വി കെ ഹരിനാരായണന്റെ വരികൾ, ജെയിംസ് ആൻഡ് ആലിസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത ഈ ഗാനം. ഓണോർമയിലുണരും ഗാനങ്ങൾ അഹല്യ FM 90.4 ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RD ഹീര. സ്റ്റേ ട്യൂൺഡ്.

ആയിരക്കണക്കിന് ഗാനങ്ങളിലൂടെ ഇന്ത്യൻ സംഗീത ലോകത്ത് സ്വന്തമായൊരു ഇടം നേടിയ വെർസറ്റൈൽ പ്ലേബാക്ക് സിംഗർ കാർത്തികിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി എഫ് എം 90.4 ദിസ് ഇസ് ആർ ജി ഹീരം. കാർത്തികിന്റെ പല കോൺസേർട്ടുകളിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ആൻഡ് പലപ്പോഴും ഈ കോൺസേർട്ടുകൾക്ക് പോകുന്ന സമയത്ത് വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുന്ന ഒരു പാട്ടാണ് അവ എന്നെ എന്നെ തേടി വന്ന് അഞ്ചല്. ഒരു ബ്രേക്കപ്പ് സോങ് അല്ലെങ്കിൽ ഒരു ഒരു പെയിൻഫുൾ സോങ് എന്നതിനേക്കാൾ അപ്പുറത്ത് അതിൻ്റെ ഒരു താളവും ആ പെയിനും ഒക്കെ ആൾക്കാരിലേക്ക് അത്രമാത്രം കണക്ട് ചെയ്തു എന്ന് പറയേണ്ടതാണ് ഈ ഒരു കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരു ക്രൂഷ്യൽ സോങ് അല്ലേ? എനിക്കൊന്ന് വാരണമായിരം എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടൊരു പോയിന്റിലാണ് ഈ പാട്ട് വരുന്നത്. ഒരു നായകന്റെ ഒരു അപ്ലിഫ്റ്റ്മെന്റിനോടൊപ്പം ആ പെയിനും ആ റിത്തമും ആ ഒരു തമിഴ്നാട് സ്റ്റൈലിനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ്. ആൻഡ് കാർത്തികിന്റെ വോയിസിൽ എനിക്ക് തോന്നുന്നു ഹരിസ് ജയരാജ് ചെയ്ത വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പെരിമെന്റ്സിൽ ഒന്ന് തന്നെയാണ് ഈ പാട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു റൊമാൻസ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ആ ഒരു ഡെപ്ത് ഉള്ള പാട്ടുകളെയും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുകയും അതിൻ്റെ ആ ഒരു പെയിൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ശബ്ദത്തിലൂടെ ആ ഒരു റിതം നമ്മളിലേക്ക് എത്തിച്ച ഒരു ഗായകൻ കൂടിയാണ് കാർത്തിക്. സോ ഈ പാട്ട് നമുക്ക് പ്ലേ ചെയ്യാതെ എങ്ങനെ സമാധാനം ഉണ്ടാവും അല്ലേ? അപ്പോൾ കാർത്തിക്കും വി വി പ്രസന്നയും ചേർന്ന് പാടിയ പാട്ടാണിത്. താമര വരികൾ എഴുതി വാരണമായിരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഹാരിസ് ജയരാജ് കമ്പോസ് ചെയ്ത ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ അഹലി എഫ് എം 90.4 നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

പ്രണയത്തിന്റെ ഒരു സോഫ്റ്റ് മെലഡി മുതൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് നമ്പർ, ക്ലാസിക്കൽ ടച്ചുള്ള ഗാനങ്ങൾ, അതിൽ നിന്ന് കണ്ടംപററി മ്യൂസിക് വരെ ഓരോ പാട്ടിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാവം കൊണ്ടുവരുന്ന ഗായകൻ കാർത്തിക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ, ഒരു ബാക്കിംഗ് വോക്കലിസ്റ്റ് ആയിട്ട് സംഗീത യാത്ര തുടങ്ങി കാർത്തിക് പിന്നീട് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടൊരു പ്ലേ ബാക്ക് സിംഗറായി മാറിയ ഒരാളാണ്. പുലർ മഞ്ഞു പോൽ നീ, ആരെഴുതിയാവോ, ഒരു മാലയെ, ഉസരേ പോകുതേ, ഈ കാറ്റ് വന്ന്, അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ നമുക്ക് പറയാനുണ്ട്. പാട്ടുകൾ മാറിയിട്ടുണ്ടെങ്കിലും ഓരോന്നിലും കാർത്തിക്കിന്റെ ശബ്ദത്തിന്റെ ഒരു പ്രത്യേക സിഗ്നേച്ചർ ഉണ്ട്. അതിൽ തന്നെ വളരെ ടഫായിട്ടുള്ള മറ്റൊരു പാട്ടിനെ പറ്റിയാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നീ കോറിനാൽ. എനിക്ക് തോന്നുന്നു പല ഇൻസ്റ്റഗ്രാം റീൽസിലും നമ്മൾ ഇതിന്റെ ആ ഒരു പോർഷൻ പലരും പാടിയിട്ടിരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അത് കുറച്ച് ടഫാണ്. എനിക്ക് തോന്നുന്നു ശ്വേത ആൻഡ് കാർത്തിക് രണ്ടുപേർക്കും ഈക്വലി ടഫായിട്ടുള്ളൊരു പാട്ടാണ്. ആൻഡ് ഇറ്റ് ഇസ് കമ്പോസ്ഡ് ബൈ ശരത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അതിന് അതിൻ്റെതായ ഒരു ടച്ച് കിട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്യുവറ്റ് സോങ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള, എന്നാൽ ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഇനിയും ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ പാട്ട് നമ്മൾ കാർത്തിക് ആൻഡ് ശ്വേത രണ്ടുപേരും ചേർന്ന് പാടിയിട്ടുള്ള ഡ്യുവറ്റ് ആണ്. ഇത് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വരികളും കൂടിയാണ് ഈ പാട്ടിനെ വ്യത്യസ്തമാക്കുന്നത്. കർക്കിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. 180 എന്ന ഒരു ഡിഫറെന്റ് മൂവിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഡിഫറെന്റ് സോങ് എന്ന് പറയണം. സോ ഈ പാട്ട് നമുക്ക് കേൾക്കാം. കാർത്തിക് എന്ന സിംഗറിന്റെ ഒരു മ്യൂസിക് ജേണിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. പാട്ടുകളും കഥകളും തീർന്നിട്ടില്ല, തിരിച്ചു വരാം ഈ പാട്ടിന് ശേഷം. ആണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ, അഹല്യ FM 90.4 ൽ നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റുകളിൽ പല പാട്ടുകളുണ്ടായിരിക്കുമല്ലേ, പക്ഷെ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ മാത്രമാണ് ഇത് ഈ സിംഗറിന്റെ പാട്ടാണല്ലോ അല്ലെങ്കിൽ ഈ സിംഗറിന്റെ വോയിസ് ആണല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരു സിംഗറാണ് കാർത്തിക്. അത്രത്തോളം യുണീക്കായിട്ടുള്ള ഒരു ശബ്ദം, അതിനൊപ്പം തന്നെ വ്യത്യസ്ത ജോണേഴ്സിലേക്ക് വളരെ സ്വാഭാവികമായിട്ട് മാറാൻ കഴിയുന്ന ഒരു വെർസറ്റൈൽ സിംഗർ കാർത്തിക്കിനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹരമായ ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഈ പാട്ടിന്റെ വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളതും കാർത്തിക് തന്നെയാണ് എന്നുള്ളതാണ്. നവരസ എന്ന സിനിമ, അതായത് ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന 9 സിനിമകൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് അതിരൂത എന്ന് പറയുന്ന ഒരു ഗാനം. ആൻഡ് ഒരു ഗായകനിൽ നിന്ന് ഒരു മ്യൂസിക് കമ്പോസറിലേക്കുള്ള ഒരു ജേണിയാണ് ശരിക്കും ഈ പാട്ടിനെ വ്യത്യസ്തമാക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കൊരു ഒരു റൊമാൻസ് പ്ലസ് ഒരു വെസ്റ്റേൺ ടച്ച് കിട്ടിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് അതിരുത. അപ്പം ഈ തമിഴ് ഗാനത്തോടുകൂടിയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇന്ന് അവസാനിക്കുന്നത്. അദ്ദേഹം പാടി കമ്പോസ് ചെയ്തിട്ടുള്ള ഈ ഗാനം, മദൻ കർക്കിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. കാർത്തിക് കമ്പോസ് ചെയ്ത്, കാർത്തിക് പാടിയിട്ടുള്ള നവരസ എന്ന സിനിമയിലെ ഈ പാട്ട് നിങ്ങൾക്കായി പ്ലേ ചെയ്യുന്നു ആണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. ഇനിയും കാർത്തിക്കിന്റെ ഒരുപാട് പാട്ടുകൾ നമുക്ക് കേൾക്കണം, അദ്ദേഹത്തിന്റെ ഒരുപാട് കോമ്പോസിഷൻസ് നമുക്ക് കേൾക്കണം, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ആ യുണീക്നെസ് ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ദിസ് ഇസ് ആർജി ഹീര സൈനിങ് ഓഫ് ഫ്രം ആലി FM 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സ്വയം സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട്
1: അഭിനയരാജ ഗോകുലബാല കോടി പ്രകാശ വിരഗ നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേ ഇത്തവണയ ചൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധിക്കുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാവൈ വിറകം പരികിടുവായ ആയർദ്ദമായ നീവ ആയർദ്ദമായ നീവ.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.